പ്രണയിതാക്കളുടെ ഒളിച്ചോട്ടം കേട്ടിട്ടുണ്ടാകും. അവരുടെ പ്രണയത്തിൻ്റെ തീവ്രത, ഒരുമിച്ച് ജീവിക്കാനുള്ള ആവശ്യവും ആവേശവും, പ്രശ്നങ്ങളെ തരണം ചെയ്യാമെന്നുള്ള ഉറപ്പ്, പ്രതിസന്ധികൾ ചവിട്ടുപടികളാക്കുമെന്നുള്ള ചങ്കൂറ്റം, ഇങ്ങനെ ജീവിതം കെട്ടിപ്പടുക്കാനായി ഒളിച്ചോട്ടം നടത്തുന്നു. ഒരു പക്ഷേ വിജയിക്കാം, പരാജയപ്പെടാം, അവരവരുടെ കർമ്മഫലത്തെ ആശ്രയിച്ചിരിക്കും. ജീവിക്കണമെന്ന ആവേശമാണ് അത്തരം ഒളിച്ചോട്ടങ്ങളെന്ന് പറയാം. എന്നാൽ ചിലരുണ്ട് പല കാരണങ്ങൾ കണ്ടെത്തി ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടുന്നവർ. ഉത്തരവാദിത്വ ബോധം ഉണ്ടോ എന്ന് സംശയിക്കാം. ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള മടിയും അസ്വസ്ഥതയും സ്വാതന്ത്ര്യ ദാഹവും താൻ മാത്രം ശരിയെന്ന വിശ്വാസവും, ഇങ്ങനെ പല കാരണങ്ങളുണ്ടാകും ഇതിന് പിന്നിൽ. ഭക്തിമാർഗം, സംഘടനാ പ്രവർത്തനങ്ങൾ, സാമൂഹിക രാഷ്ട്രീയ മത പ്രവർത്തനങ്ങൾ, ആജീവനാന്ത തുടർ പഠനങ്ങൾ, അനാവശ്യ ബന്ധങ്ങൾ, ലക്ഷ്യമില്ലാത്ത യാത്രകൾ, ഇങ്ങനെ ഒളിച്ചോടാൻ കണ്ടെത്തുന്ന മാർഗങ്ങൾ ഏറെയാണ്. ഇതിലേതെങ്കിലും മാർഗം സ്വീകരിച്ചവരാണോ? ആലോചിക്കാം. ആണെങ്കിൽ ഒരിക്കൽ പിടിക്കപ്പെടും. തുണയേകാൻ ആരുമുണ്ടാകില്ലെന്ന പരമാർത്ഥം ഇടയ്ക്കോർത്താൽ ജീവിതത്തിലെ ഇത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടങ്ങൾ നിയന്ത്രിക്കാനാവും.

0: ബീനാനന്ദപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയായിരുന്നു ഇപ്പോൾ കേട്ടത്. റേഡിയോ മലബാറിന്റെ മലബാർ ഡയറിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ഏകാന്തം എന്ന നന്ദാത്മജൻ കൊതേരിയുടെ കവിത സിഗല ജിജേഷ് ചിറ്റാരിപ്പറമ്പ് ആലപിക്കുന്നു. തുടർന്ന് കേൾക്കാം ചരിത്രപദം വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 രാമകഥാഗാനിലയം. ഇതിൽ ആരണ്യകാന്ഡത്തിലെ ശബരിയാശ്രമ പ്രവേശം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു നിത്യാനാഥ് കൊതേരി. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജയ് ജവാൻ. 7:25 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 രാമകൃഷ്ണൻ പഴശ്ശി അവതരിപ്പിക്കുന്ന മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ. തുടർന്ന് നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 രാമകഥാഗാനിലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. ജോമോൾ അഭിനയിച്ച ചിത്രങ്ങളിലെ ഭാഗങ്ങൾ കേൾക്കാം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

കാവ്യധാര. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ നന്ദാത്മജൻ കൊതേരിയുടെ ഏകാന്തം എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നു സികല ജിജേഷ് ചിറ്റാരിപ്പറമ്പ്.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് നന്ദാത്മജൻ കൊതേരിയുടെ ഏകാന്തം എന്ന കവിത. ആലപിച്ചത് സികല ജിജേഷ് ചിറ്റാരിപ്പറമ്പ്. ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് ജൂലൈ 30. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂലൈ 30 വർഷത്തിലെ 211 ദിനമാണ്. ജൂലൈ 30 ലോക സൗഹൃദ ദിനമായും ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനമായും ആചരിക്കുന്നത്. ജൂലൈ 30 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1836 ലോകത്തിലെ ആദ്യ ഇംഗ്ലീഷ് പത്രം പ്രസിദ്ധീകരിച്ചത്. 1900 ബ്രിട്ടീഷ് പാർലമെന്റ് മൈൻ ആക്ട് തൊഴിലാളികളുടെ നഷ്ടപരിഹാര നിയമം, റെയിൽവേ ആക്ട് തുടങ്ങിയ സാമൂഹിക പ്രതിബദ്ധതാ നിയമങ്ങൾ പാസാക്കി. 1909 ആദ്യത്തെ സൈനിക വിമാനം റൈറ്റ് സഹോദരന്മാർ പുറത്തിറക്കി. 1932 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് തുടക്കം. 1930 ആദ്യത്തെ ഫുട്ബോൾ ലോകകപ്പ് ഉറുഗ്വേ നേടി. 1966 പശ്ചിമ ജർമ്മനിയെ പരാജയപ്പെടുത്തി ആതിഥേയരായ ഇംഗ്ലണ്ട് ഫുട്ബോൾ ലോകകപ്പ് നേടി. 1971 ഡേവിഡ് സ്കോട്ടും ജെയിംസ് ഇർവിനും ഫാൽക്കൺ എന്ന വാഹനത്തിൽ ചന്ദ്രനിൽ ഇറങ്ങി. 1971 തന്നെ ഓൾ നിപ്പോൺ എയർവേസിന്റെ ഒരു ബോയിങ് 727 വിമാനവും ഒരു ബോയിങ് 727 വിമാനവും ജാപ്പനീസ് വായുസേനയുടെ F-86 വിമാനവും ജപ്പാനിലെ മൊറിയോക്കോയിൽ കൂട്ടിയിടിച്ച് 162 പേർ മരിച്ചു. 2020 പെർസിവറൻസ് വിക്ഷേപിച്ചത്.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, സെബ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം വിദഗ്ധ പരിശീലനം. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഷോർട്ട് ടേം കോഴ്സുകളും ലഭ്യമാണ്. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9645996295.
1: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
5: വചനാമൃതം.
6: ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്ത ഒന്നാണത്. എ പി ജെ അബ്ദുൾ കലാം.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
7: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
7: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
8: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 ₹20,000 ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ, നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961109577, മറ്റൊരു നമ്പർ 9494666646.
5: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
9: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: നമസ്കാരം. ഇന്ന് ജൂലൈ 30, കർക്കിടകം 14, വ്യാഴാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. നീറ്റ് ചോദ്യചോർച്ചയിൽ പ്രതിഷേധിച്ച് കോക്രോച്ച്

ബഹളം കനത്തതോടെ സ്പീക്കർ ഓം ബിർള സഭ നിർത്തിവെച്ചു. ഉച്ചയ്ക്ക് ശേഷം പുനരാരംഭിച്ചപ്പോഴും അന്തരീക്ഷം അയഞ്ഞില്ല. ചർച്ചയ്ക്കിടെ രാഹുലിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതും തർക്കത്തിനിടയാക്കി. ഇതോടെ പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ ഒറ്റയടിക്ക് തള്ളി ബിൽ പാസാക്കി സഭ പിരിഞ്ഞു. സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ അവസ്ഥ ഞെട്ടിക്കുന്നതാണെന്നും ആധുനികത അവിടേക്ക് എത്തിനോക്കിയിട്ടില്ലെന്നും ഹൈക്കോടതി. മൃഗങ്ങൾക്ക് പോലും താമസിക്കാൻ കഴിയുന്ന അവസ്ഥയല്ല അവിടെയുള്ളത്. പ്രശ്നപരിഹാരത്തിന് അടിയന്തരമായ നടപടി വേണമെന്നും പണമില്ലെന്ന് പറഞ്ഞ് സർക്കാർ പിന്മാറരുതെന്നും ഹൈക്കോടതി പറഞ്ഞു. എ ഡി ജി പി എസ് ശ്രീജിത്തിന് ഡി ജി പി തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യത. പട്ടികയിൽ മുന്നിലുണ്ടായിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ സസ്പെൻഷനിലായി. അദ്ദേഹത്തിന്റെ സാധ്യത തടസ്സപ്പെട്ട സാഹചര്യത്തിലാണിത്. പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, നിതിൻ അഗർവാൾ, മനോജ് എബ്രഹാം എന്നിവരാണ് ഇപ്പോൾ ഡി ജി പിമാർ. ജന്തർ മന്ദിറിലെ സമരം അവസാനിപ്പിക്കാൻ നടത്തിയ ചർച്ചയിൽ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് നൽകിയ ഉറപ്പുകളിൽ മൌനം തുടർന്ന് കേന്ദ്ര സർക്കാർ. ഉറപ്പുകൾ രേഖാമൂലം നൽകാനാണ് ധാരണയായതെങ്കിലും അതുണ്ടായില്ല. സി ജെ പി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കേസുകൾ പിൻവലിക്കുന്നതിലടക്കം നൽകിയ ഉറപ്പുകളെക്കുറിച്ച് സർക്കാർ പരസ്യപ്രതികരണം നടത്തിയിട്ടില്ല. ജന്തർ മന്ദിറിലെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ 3 തവണ സി ജെ പി പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. പ്രതിഷേധക്കാർക്ക് നേരെയുള്ള കേസുകൾ എൻ ഡി എ സർക്കാർ പിൻവലിക്കുമെന്നും ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്നുമുള്ള ഉറപ്പ് ലഭിച്ചതോടെയാണ് സമരം നിർത്തിയത്. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒയിൽ നിന്ന് നിർണായക വിവരങ്ങൾ ചോർന്നിട്ടില്ലെന്നും ഡാർക്ക് വെബ് വഴി പുറത്തുവന്നത് പ്രാധാന്യമില്ലാത്ത പഴയ രേഖകളാണെന്നും പ്രതിരോധ മന്ത്രാലയം. ഈ 31 GB ഡാറ്റ വിവരങ്ങൾ അതിരഹസ്യ സ്വഭാവമുള്ളതല്ല. 2020-22 കാലത്തെ പഴയതും പുതുവായതുമായ രേഖകളിൽ ഹാക്കർമാർ കൃത്രിമം നടത്തി പുതിയതാണെന്ന തരത്തിൽ വ്യാജമായി നിർമ്മിക്കുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഭീതി പരത്തി പണം തട്ടിയെടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഹാക്കർമാർ വിവരങ്ങൾ പ്രചരിപ്പിച്ചത്. ഡി ആർ ഡി ഒയുടെ കമ്പ്യൂട്ടർ ശൃംഖലകളിലോ സെർവറുകളിലോ സൈബർ ആക്രമണങ്ങളോ സുരക്ഷാ ലംഘനമോ നടന്നിട്ടില്ല. സ്പെഷ്യലിസ്റ്റ് അധ്യാപികമാർ ഉൾപ്പെട്ട എം ഡി എം എ കേസിൽ എം ഡി എം എ വിറ്റുകിട്ടിയ പണമെല്ലാം പോയത് ഒരു വ്യക്തിയിലേക്കെന്ന് സംശയം. വയനാട് സ്വദേശിയായ യുവാവാണ് എം ഡി എം എ മൊത്ത വിതരണക്കാരനെന്നും ഇയാളുടെ ശൃംഖലയിലെ ചില കണ്ണികൾ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റിലായതെന്നുമാണ് പോലീസ് നിഗമനം. കേരളം വിട്ട ഇയാൾക്കായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയ കേസിൽ ലൈഫ് മിഷനും സ്വപ്ന സുരേഷും അടക്കം 6 പ്രതികൾക്കെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചു. പ്രളയബാധിതർക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകുന്നതിനും ആശുപത്രി സമുച്ചയം പണിയുന്നതിനുമായി UAE സന്നദ്ധ സംഘടനയായ റെഡ് ക്രസന്റും ലൈഫ് മിഷനും ഒപ്പുവെച്ച കരാർ പ്രകാരം 21 കോടി രൂപ ലഭിച്ചിരുന്നു. കൊച്ചി സ്വദേശിയായ സുരേഷ് ഈപ്പന്റെ ഉടമസ്ഥതയിലുള്ള യൂണിടെക് ബിൽഡേഴ്സ്, സെയിൻ വെഞ്ചേഴ്സ് എന്നീ കമ്പനികൾക്കാണ് ഫ്ളാറ്റ് നിർമ്മാണ കരാർ നൽകിയത്. ഈ ഇടപാടിൽ വൻ ക്രമക്കേട് നടന്നതായാണ് CBI കണ്ടെത്തൽ. തൊഴിലാളികളുടെ സഹകരണ പ്രസ്ഥാനത്തെ ലോകത്തോളം വളർത്തിയ ULCCS ചെയർമാൻ രമേശൻ പാലേരിക്ക് ഊരാലുങ്കൽ വിട നൽകി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 നാദാപുരം റോഡിലെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. കണ്ണൂർ ഡെന്റൽ കോളേജിലെ 1st BDS വിദ്യാർത്ഥി തിരുവനന്തപുരം സ്വദേശി RL നിതിൻരാജ് മരിച്ച സംഭവത്തിൽ ഡോക്ടർ MK റാമിനെ ക്രൈംബ്രാഞ്ച് അഞ്ചരക്കണ്ടിയിലെ കണ്ണൂർ ഡെന്റൽ മെഡിക്കൽ കോളേജിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. DYSP ജീവൻ ജോർജിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബുധനാഴ്ച ഉച്ചയോടെയാണ് കോളേജിലെത്തിയത്. നിറപുത്തരി പൂജകൾക്കായി ശബരിമല നട 2 August വൈകിട്ട് 5 മണിക്ക് തുറക്കും. തന്ത്രി കണ്ഠർ മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിക്കും. തുടർന്ന് 18-ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകരും. August 3 നിറപുത്തരി. കണ്ണൂർ ജില്ലാ മിഷന്റെ അമൃതം കർക്കടകം ഭക്ഷ്യമേള കലക്ട്രേറ്റിൽ തുടങ്ങി. കലക്ടർ P വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്തു. കർക്കടക വിഭവങ്ങളും പാരമ്പര്യ ഉൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്ന മേള August 4 സമാപിക്കും. 3 തവണ തമിഴ്നാട് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ഒ പനീർശെൽവം DMK വിട്ട് തമിഴക വെട്രി കഴകത്തിൽ ചേരാനൊരുങ്ങുന്നു. DMKയിലിരിക്കെ ലഭിച്ച MLA സ്ഥാനം രാജിവെച്ച ശേഷമായിരിക്കും പാർട്ടി പ്രവേശം. ആസൂത്രണ ബോർഡ് ചീഫ് നിയമന പരീക്ഷാ മൂല്യനിർണയത്തിലെ ക്രമക്കേടിൽ PSC ഉദ്യോഗസ്ഥർക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. ഉദ്യോഗസ്ഥരുടെ പേരോ പദവിയോ FIR വ്യക്തമാക്കിയിട്ടില്ല. പരാതിക്കാരനായ ആലപ്പുഴ സ്വദേശി ജയലാലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ജനനമോ മരണമോ സംഭവിച്ച് 2 വർഷം കഴിഞ്ഞാണ് രജിസ്ട്രേഷൻ നടത്തുന്നതെങ്കിൽ അതിന് ജുഡീഷ്യൽ 1st മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് വേണമെന്ന നിബന്ധനയുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. നിലവിലെ ജനന മരണ രജിസ്ട്രേഷൻ നിയമത്തിൽ 13(3)(a) വകുപ്പ് പുതുതായി കൂട്ടിച്ചേർത്താണ് ഭേദഗതി കൊണ്ടുവരുന്നത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് സഭയിൽ

0: ബിൽ അവതരിപ്പിച്ചു. ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി, ദേശീയഗീതമായ വന്ദേ മാതരത്തിനും നൽകുന്ന ദേശീയ ബഹുമതി അനാദരവ് ഭേദഗതി ബിൽ രാജ്യസഭ ബുധനാഴ്ച പാസാക്കി. ആം ആദ്മി പാർട്ടി ഒഴികെയുള്ള പ്രതിപക്ഷം ഇറങ്ങിപ്പോയതിനു പിന്നാലെ ശബ്ദവോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. വന്ദേമാതരത്തെ അപമാനിച്ചാൽ ജനഗണമനയ്ക്കെന്ന പോലെ 3 വർഷം തടവോ പിഴയോ രണ്ടുമോ ലഭിക്കുന്നതാണ് ബില്ലിലെ മാറ്റം. ഭീകരപ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്തെന്ന് ആരോപിച്ച് മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ ടെലഗ്രാമിന്റെ സ്ഥാപകനും സിഇഒയുമായ പാവേൽ ദുറോവിനെതിരെ റഷ്യ ഭീകര കുറ്റം ചുമത്തി. അന്താരാഷ്ട്ര കുറ്റവാളി പട്ടികയിൽപ്പെടുത്തി ദുറോവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുകയാണെന്ന് റഷ്യയുടെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ FSB പറഞ്ഞു. യുക്രൈൻ രഹസ്യാന്വേഷണ ഏജൻസികൾ, ഭീകരർ, തീവ്രവാദ സംഘടനകൾ എന്നിവ ടെലഗ്രാമിലെ ചില ചാനലുകളും ഗ്രൂപ്പുകളും ബോട്ടുകളും ദുരുപയോഗപ്പെടുത്തുകയാണ്. അതിലൂടെ ഭീകരപ്രവർത്തനങ്ങളും അട്ടിമറിയും സൈബർ തട്ടിപ്പും കൂട്ടക്കൊലകളും ആസൂത്രണം ചെയ്തെന്നും ഇതെല്ലാം ഒട്ടേറെ പേരുടെ മരണത്തിന് കാരണമായെന്നും ആരോപിച്ചാണ് നടപടി. റഷ്യൻ ഭരണകൂടം രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് തനിക്കെതിരെ ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും ടെലഗ്രാമിനെ നിയന്ത്രിക്കുന്നതിലൂടെ സ്വകാര്യതയും അഭിപ്രായ സ്വാതന്ത്ര്യവും അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നതെന്നും ദുറോവ് ആരോപിച്ചു. ഇറാനും US അന്യോന്യം ആക്രമണം അവസാനിപ്പിച്ചതിനെ തുടർന്ന് ഏതാനും ദിവസമായി പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകരുന്നു. ബുധനാഴ്ച രാവിലെ ജോർദാനിൽ ഇറാൻ ആക്രമണം നടത്തിയതോടെയാണിത്. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘടനകളുടെ താവളങ്ങൾ ലക്ഷ്യമിട്ട് US സൗദി അറേബ്യ സംയുക്ത ആക്രമണം. കിഴക്കൻ ഇറാഖിലെ ഭീകരരുടെ ഒട്ടേറെ ആയുധപ്പുരകളും സംഭരണ കേന്ദ്രങ്ങളും USന്റെയും സൗദിയുടെയും യുദ്ധവിമാനങ്ങൾ ആക്രമിച്ചെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഐറിഷ് ഗായകനും ഓസ്കാർ ജേതാവുമായ ഗ്ലെൻ ഹാൻസർഡ് വാഹന അപകടത്തിൽ മരിച്ചു. ബുധനാഴ്ച പുലർച്ചെ 4:30 അയർലൻഡിലെ ഡബ്ലിനിലാണ് അപകടം. സ്വന്തം മന്ത്രാലയത്തിൽ നിന്ന് തന്റെ കൃഷിക്കളത്തിന് അനുവദിച്ച 99.6 ലക്ഷം രൂപയുടെ സബ്സിഡി കേന്ദ്ര കൃഷി സഹമന്ത്രി ഭഗീരഥ് ചൌധരി തിരിച്ചു നൽകി. ചൌധരിയുടെ രാജസ്ഥാനിലെ കക്കിരിക്ക ഫാമിന് കൃഷി മന്ത്രാലയം സബ്സിഡി അനുവദിച്ചത് വിവാദമായിരുന്നു. മന്ത്രി തന്നെ എക്സ് ഒഫീഷ്യോ വൈസ് പ്രസിഡന്റായ നാഷണൽ ഹോർട്ടിക്കൾച്ചറൽ ബോർഡിനാണ് ഹോർട്ടിക്കൾച്ചർ സംയുക്ത വികസന പദ്ധതിക്ക് കീഴിൽ തുക അനുവദിച്ചത്. എന്നാൽ ഈ തുക മന്ത്രി തിരിച്ചു നൽകിയതായി സർക്കാർ ലോക്സഭയിൽ ചോദ്യത്തിന് മറുപടിയായി അറിയിച്ചു. അമ്മയെ തീവണ്ടി കയറ്റി വിട്ടു മടങ്ങുകയായിരുന്ന മകൻ കാറപകടത്തിൽ മരിച്ചു. CITU സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ കൂത്തുപറമ്പ് ശങ്കരനെല്ലൂർ കടാങ്കോട്ട് ഹൌസിൽ OC ബിന്ദുവിന്റെയും CJയരാജിന്റെയും ഏക മകൻ CSayanthraj മരിച്ചത്. മട്ടന്നൂർ പാലോട്ടുപള്ളിയിൽ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുത തൂണിലിടിച്ച് മറിയുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന മൌവഞ്ചേരി സ്വദേശി K ഋഷിരാജ്, നിർമ്മലഗിരി സ്വദേശി അഭിരാം എന്നിവരെ പരിക്കുകളോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ യുവാവ് പോലീസ് മർദ്ദനത്തെ തുടർന്ന് 1 മാസത്തിനുശേഷം മരിച്ചെന്ന കേസിൽ യുവാവിനെ കസ്റ്റഡിയിലെടുത്ത സംഘത്തിലെ CPO ശ്രീജിത്തിന് സസ്പെൻഷൻ. സിയാദിനെ കസ്റ്റഡിയിലെടുത്തപ്പോഴുള്ള നടപടിക്രമങ്ങളിൽ വീഴ്ച സംഭവിച്ചെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. കതിരൂർ വേറ്റുമൽ TK രതീഷ് വധക്കേസിൽ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ച പ്രതിയെ 25 വർഷത്തിനുശേഷം പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കേസിൽ 7-ാം പ്രതിയായിരുന്ന കതിരൂർ സ്വദേശി CH അഷറഫാണ് അറസ്റ്റിലായത്. നിശ്ചിത സമയം അവസാനിക്കാൻ 2 ദിവസം ബാക്കി നിൽക്കെ സെൻസസ് 1-ാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള വിവരശേഖരണം 100% പൂർത്തിയാക്കി കണ്ണൂർ ജില്ല. July 1 തുടങ്ങിയ ആദ്യഘട്ട സെൻസസിൽ വീടുകളുമായും അനുബന്ധ സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട വിവരങ്ങളാണ് എന്യൂമറേറ്റർമാർ നേരിട്ടെത്തി ശേഖരിച്ചത്. കോമൺവെൽത്ത് അത്ലറ്റിക്സിൽ വീണ്ടും ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ ഗുൽവീന്ദർ സിംഗ്. 10,000 മീറ്റർ ഓട്ടത്തിൽ വെള്ളി നേടുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന റെക്കോർഡാണ് ഗുൽവീന്ദർ സിംഗ് സ്വന്തമാക്കിയത്. വനിതകളുടെ ഭാരദ്വഹനത്തിൽ ഹർജീന്ദർ കൗർ 69 കിലോ വിഭാഗത്തിൽ 227 കിലോ ഉയർത്തി വെള്ളി നേടി. ബോക്സിംഗിൽ 9 മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ കുതിപ്പ്. ടേബിൾ ടെന്നീസിൽ മെഡൽ ഉറപ്പാക്കി ഇന്ത്യൻ ടീമുകൾ ഫൈനലിൽ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
2: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര,
2: സി എം വിസ്താര നെല്ലൂന്നി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

ആ കാലത്ത് മഹാരണ്യത്തിൽ സ്വേച്ഛ പോലെ രൂപം ധരിക്കാൻ കഴിവുള്ളവളും മഹാബലവതിയുമായൊരു രാക്ഷസി സഞ്ചരിച്ചിരുന്നു. അവളൊരിക്കൽ പഞ്ചവടിയുടെ സമീപത്തായി ഗൗതമി തടത്തിൽ ശ്രീരാമചന്ദ്രന്റെ കാലടിപ്പാടുകൾ കണ്ട് മോഹിച്ച് കാമവിവശയായിത്തീർന്നു. സീതയോടുകൂടിയിരിക്കുന്ന ശ്രീരാമനെ കണ്ടിട്ട് അവൾ രാമനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ രാക്ഷസ രാജാവായ രാവണന്റെ സഹോദരിയാണ്. കാമരൂപിണിയായ എന്റെ പേര് ശൂർപ്പണഖ എന്നാണ്. സഹോദരനായ ഖരന്റെ കൂടെ ഈ കാട്ടിൽ താമസിച്ചു വരുന്നു. ഭവാൻ ആരാണ്? ആരുടെ പുത്രനാണ്? ജഡാവൽക്കലാദികൾ ധരിച്ച് ഈ ആശ്രമത്തിൽ താമസിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ശ്രീരാമൻ തന്റെ വൃത്താന്തമെല്ലാം ആ സുന്ദരിയോട് പറഞ്ഞു. അവൾ വീണ്ടും പറഞ്ഞു, ഹേ രാമ, എന്റെ കൂടെ വന്നാലും ഗിരികാനനങ്ങളിൽ എന്നോടൊത്ത് രമിച്ചാലും. ഇത് കേട്ട ശ്രീരാമൻ സീതയെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, എന്റെ ഭാര്യയായ ഇവൾ സുമംഗലിയാണ്. സുന്ദരി, പുറത്തുഭാഗത്തായി അത്യന്ത സുന്ദരനായ എന്റെ സഹോദരൻ ലക്ഷ്മണനിരിപ്പുണ്ട്. അവൻ നിനക്ക് അനുരൂപനായ ഭർത്താവായിരിക്കും. അവനോടൊത്ത് സഞ്ചരിച്ചാലും. ആ സുന്ദരി ലക്ഷ്മണ സമീപത്ത് ചെന്ന് തന്റെ ആഗ്രഹം അറിയിച്ചു. ഇത് കേട്ട ലക്ഷ്മണൻ അവളോട് പറഞ്ഞു, ഞാൻ ജ്യേഷ്ഠന്റെ ദാസൻ മാത്രമാണ്. അതിനാൽ നീ ദാസിയായിരിക്കേണ്ടി വരും. അത് ഏറെ ദുഃഖമുള്ള കാര്യമാണ്. അതിനാൽ അദ്ദേഹത്തെ തന്നെ പ്രാപിക്കുക. അവൾ വീണ്ടും ശ്രീരാമസന്നിധിയിലെത്തി. കോപത്തോട് പറഞ്ഞു, ഭവാൻ എന്തിനാണ് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നത്? നിന്റെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ സീതയെ ഭക്ഷിക്കാൻ പോവുകയാണ്. ഘോരരൂപിണിയായി അവൾ സീതയുടെ നേർക്കടുത്തു. അപ്പോൾ രാമാജ്ഞയനുസരിച്ച് വിക്രമശാലിയായ ലക്ഷ്മണൻ വാളെടുത്ത് അവളുടെ മൂക്കും ചെവികളും ഛേദിച്ചു കളഞ്ഞു. അനന്തരം ഘോരമായി അട്ടഹസിച്ചുകൊണ്ട് രക്തത്തിൽ കുളിച്ച ദേഹത്തോടുകൂടി വേഗത്തിൽ ഖരന്റെ മുന്നിൽ ചെന്ന് അഭയം പറഞ്ഞു. സഹോദരിയുടെ അവസ്ഥ കണ്ട ഖരൻ തീക്ഷ്ണസ്വരത്തിൽ ചോദിച്ചു, ഇതെന്ത് സംഭവിച്ചു? ആരാണ് ഈ ക്രൂരത ചെയ്തത്? ആരായാലും ഇത് ചെയ്തവനെ ഞാൻ ക്ഷണത്തിൽ കൊന്നൊടുക്കുന്നുണ്ട്. ശൂർപ്പണഖ പറഞ്ഞു, ഗോദാവരിയുടെ തീരത്ത് ദണ്ഡകാരണ്യത്തെ നിർഭയമാക്കിക്കൊണ്ട് സീതാലക്ഷ്മണന്മാരോടൊത്ത് രാമനെന്ന ഒരുവൻ വസിക്കുന്നുണ്ട്. അവന്റെ നിർദ്ദേശപ്രകാരം സഹോദരനായ ലക്ഷ്മണനാണ് ഇത് ചെയ്തത്. അങ്ങ് വീരനാണെങ്കിൽ ആ ശത്രുക്കളെ സംഹരിച്ചാലും. ഞാൻ അവരുടെ രുദ്ധനം പാനം ചെയ്യട്ടെ. ഇത് കേട്ട ക്രോധമൂർച്ഛിതനായ ഖരൻ പരാക്രമശാലികളായ 10,000 രാക്ഷസന്മാരോടൊത്ത് രാമനെ വധിക്കുവാനായി നിർദ്ദേശിച്ചു. ഖരന്റെ സൈന്യത്തിന്റെ കോലാഹലം കേട്ട ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, രാക്ഷസന്മാരുടെ വരവുണ്ട്. ഒരു മഹായുദ്ധമുണ്ടാകുമെന്ന് ഉറപ്പാണ്. നീ സീതയെയും കൊണ്ട് ഒരു ഗുഹയിൽ ചെന്നിരിക്കുക. ശ്രീരാമൻ ബലമുള്ള വില്ലും ഒരിക്കലും ഒടുങ്ങാത്ത 2 ആവനാഴികളും എടുത്ത് യുദ്ധസന്നദ്ധനായി നിന്നു. ആ രാക്ഷസന്മാരെ അപ്പാടെ വധിച്ചു കളഞ്ഞു. മാത്രമല്ല ഖരദൂഷണ ത്രിശിരസുകളെയും സംഹരിച്ചു. രാവണ സഹോദരിയായ ശൂർപ്പണഖയാകട്ടെ രാക്ഷസന്മാർ മുഴുവൻ വധിക്കപ്പെട്ടതുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ലങ്കയിലേക്ക് ഓടിച്ചെന്ന് രാവണന്റെ പാദങ്ങളിൽ അഭയം പ്രാപിച്ചു. രാവണൻ സഹോദരിയോട് പറഞ്ഞു, ആരാണ് ഈ ക്രൂരത ചെയ്തത്? ഇന്ദ്രനോ യമനോ വരുണനോ കുബേരനോ? ആരായാലും അവനെ ഞാൻ ഭസ്മീകരിച്ചു കളയും. ഇത് കേട്ട രാക്ഷസ് പറഞ്ഞു, മതോന്മത്തനും മൂഢബുദ്ധിയുമായ നീ മദ്യപാനാസക്തനായി സ്ത്രീജിതനായി ഇരുന്നു കൊള്ളുക. ചാരക്കണ്ണില്ലാത്ത നീ ഒരു രാജാവാണോ? ഖരനും ദൂഷണനും ത്രിശിരസുമെല്ലാം യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. മഹാപരാക്രമശാലികളായ 14,000 രാക്ഷസന്മാരും അസുരശത്രുവായ ശ്രീരാമനാൽ ക്ഷണനേരം കൊണ്ട് കൊല്ലപ്പെട്ടു. അങ്ങനെ ജനസ്ഥാനം പൂർണ്ണമായും മുനിമാർക്ക് ഒരു നിർഭയ സ്ഥലമായി മാറിയിരിക്കുന്നു. രാവണൻ ചോദിച്ചു, ആരാണ് ഈ രാമൻ? എന്തിനു വേണ്ടി എങ്ങനെയാണ് രാക്ഷസന്മാരെ വധിച്ചത്? എല്ലാം വിസ്തരിച്ചു പറയുക. ശൂർപ്പണഖ നടന്ന സംഭവങ്ങളെല്ലാം രാവണനെ ധരിപ്പിച്ചു. വെറും മനുഷ്യനായ രാമൻ ഒരുവനാൽ വലിയ സൈന്യത്തോടുകൂടി പോയ ഖരനെ വധിച്ചുവെന്നു. രാമൻ കേവലമൊരു മനുഷ്യനല്ല, പരമാത്മാവ് രഘുവംശത്തിൽ മായാമനുഷ്യനായി വന്ന് അവതരിച്ചതാണ്. ബുദ്ധിമാനായ രാവണൻ രാത്രി മുഴുവനും ആലോചിച്ചു. എന്നിട്ട് തന്റെ സുഹൃത്തായ മാരീചനെ ചെന്ന് കണ്ടു. മാരീചനോട് അനേകം രാക്ഷസന്മാരെ കൊന്നൊടുക്കിയതിനെക്കുറിച്ചും ശ്രീരാമനോട് പ്രതികാരം ചെയ്യേണ്ടതിനെക്കുറിച്ചും പറഞ്ഞു. മാരീചനാകട്ടെ രാമനോട് സംഘട്ടനം ചെയ്യുന്നതിൽ നിന്ന് രാവണനെ പിന്തിരിപ്പിക്കാൻ ആവുന്നതും ശ്രമിച്ചു. മാരീചന്റെ വാക്കുകൾ കേട്ട രാവണൻ പറഞ്ഞു, ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ട് സാക്ഷാൽ പരമാത്മാവ് എന്നെ വധിക്കുവാനായി രാമനായി ഭൂമിയിൽ വന്ന് അവതരിച്ചിരിക്കുകയാണെങ്കിൽ ആ ഈശ്വരൻ
വൈകാതെ തന്നെ ആ കാര്യം നിവർത്തിക്കും. അതിനാൽ ഞാൻ എത്ര പണിപ്പെട്ടും രാഘവസന്നിധിയിൽ നിന്ന് സീതയെ അപഹരിച്ചു കൊണ്ടുവരും. രാമനുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ പരമപദത്തെ പ്രാപിക്കും, അല്ലെങ്കിൽ യുദ്ധത്തിൽ രാമന് വധിച്ച് നിർഭയനായി സീതയെ പ്രാപിക്കും. അതിന് മാരീച, താങ്കളുടെ സഹായം നമുക്കാവശ്യമുണ്ട്. വിചിത്രമായ ഒരു മാനിന്റെ രൂപം കൈക്കൊണ്ട് രാമനെയും ലക്ഷ്മണനെയും ആശ്രമത്തിൽ നിന്ന് കുറെ ദൂരത്തേക്ക് കൊണ്ടുപോവുക. ബാക്കിയൊക്കെ ഞാൻ ചെയ്തുകൊള്ളാം. രാവണനെ പിന്തിരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഫലിക്കുന്നില്ലെന്ന് കണ്ട മാരീചൻ ഒടുവിൽ രാവണന്റെ ഇംഗിതത്തിന് വഴങ്ങി. രാമാശ്രമത്തിന് സമീപം വെള്ളി കൊണ്ടുള്ള പുള്ളികൾ നിറഞ്ഞ കനകമയമായ ശരീരത്തോടും രത്നമയമായ കൊമ്പുകളോടും മണിമയമായ കുളമ്പുകളോടും നീലരത്നതുല്യമായ കണ്ണുകളോടും മിന്നൽപ്പിണരന്റെ കാന്തിയോടും മനോഹരമായ മുഖത്തോടും കൂടിയ ഒരു മാനിന്റെ രൂപത്തിൽ പ്രത്യക്ഷ

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
0: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും, കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. നൂതനാശയങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളും സ്റ്റാർട്ടപ്പുകളും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായതിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഇന്ന് സംസ്ഥാനത്ത് അവസാനിക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്രമഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മൂന്ന് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. വാർത്തകൾ വിശദമായി. നൂതനാശയങ്ങൾ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, ഉൽപാദന മേഖല എന്നിവ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുമെന്നും 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ JRD ടാറ്റ മെമ്മോറിയൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. രാജ്യം മികവിനായി പരിശ്രമിക്കണമെന്നും ഗുണനിലവാരം, നൂതനാശയങ്ങൾ, മത്സരക്ഷമത എന്നിവയിലൂടെ മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ അംഗീകാരം നേടുന്നുവെന്ന് ഉറപ്പാക്കണം മെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. 1,00,000 കോടി രൂപയുടെ ഗവേഷണ വികസന നൂതനാശയ ഫണ്ട്, ഇന്ത്യ AI മിഷൻ, സെമി കണ്ടക്ടർ മിഷൻ തുടങ്ങിയ നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ സാങ്കേതിക വിദ്യകളുടെ വികസനം ത്വരിതപ്പെടുത്തുമെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. ഡൽഹിയിൽ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശം നടത്തിയതായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ ഗവൺമെന്റ് തള്ളി. വീഡിയോ വ്യാജമാണെന്നും ഡിജിറ്റലായി കൃത്രിമം വരുത്തിയതാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ വിഭാഗം വ്യക്തമാക്കി. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് പ്രധാനമന്ത്രി അത്തരമൊരു പരാമർശവും നടത്തിയിട്ടില്ല. ഓൺലൈനിൽ പ്രചരിക്കുന്ന കൃത്രിമം വരുത്തിയ ഉള്ളടക്കങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും സ്ഥിരീകരിച്ച വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും അധികൃതർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസാക്കിയതിൽ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ ബിൽ സഹായിക്കുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. നീതിയും സുതാര്യതയും ഉറപ്പാക്കുന്നതിന് അതിവേഗ കോടതികളും അന്വേഷണ സംവിധാനങ്ങളും ഉൾപ്പെടെ കർശന ശിക്ഷാ നടപടികൾ ബിൽ ഉറപ്പാക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡൽഹിയിലെ പ്രതിഷേധത്തിനിടെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെയ്പ് നടത്തുമെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളി BJP. വെടിവെയ്പ് നടന്നിട്ടില്ലെന്നും അത്തരമൊരു ഉത്തരവ് ആരും നൽകിയിട്ടില്ലെന്നും പാർട്ടി വക്താവ് സാംബിത് പത്ര ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യാതൊരു തെളിവോ വസ്തുതയോ ഇല്ലാതെയാണ് കോൺഗ്രസ് നേതാവ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര പരിവർത്തനങ്ങളിലും പ്രധാന വികസന സംരംഭങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു കൂടിക്കാഴ്ച. ശക്തമായ ഒരു സമുദ്രമേഖലയും സുരക്ഷിതമായ ഇന്ത്യയും ഒരുമിച്ച് കെട്ടിപ്പടുക്കുന്നതിന്റെ ആവശ്യകതയും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. പുതുയുഗ കേരളത്തിന് 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന കർമ്മ പദ്ധതികൾ ഉൾപ്പെടുത്തിയ കൈപ്പുസ്തകം മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശനം ചെയ്തു. പൊതുവിദ്യാലയങ്ങളിലെ 11-12 ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും സ്കൂൾ പഠനത്തിനോടൊപ്പം മത്സര പരീക്ഷയിൽ വിജയിക്കുന്നതിന് കർമ്മ പദ്ധതി, പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ സ്കൂൾ ഓഫ് എക്സലൻസ് അവാർഡുകൾ നൽകൽ, അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിന് സമഗ്ര ഡിജിറ്റൽ അക്കാദമി മോണിറ്ററിംഗ് സംവിധാനം, ഹൈസ്കൂളുകളിൽ AI റോബോട്ടിക്സ് സാങ്കേതിക വിദ്യ തുടങ്ങി 16 പദ്ധതികളാണ് 100 ദിനം കൊണ്ട് നടപ്പാക്കുന്നത്. ചടങ്ങിൽ മന്ത്രി N ഷംസുദ്ദീൻ അധ്യക്ഷനായിരുന്നു. നിയമ വിദ്യാഭ്യാസ രംഗത്തെ കാലാനുസൃതമായി നവീകരിച്ച് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് ലോ കോളേജുകളിലെ 35 അസിസ്റ്റന്റ് പ്രൊഫസർമാർക്ക് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നിയമന ഉത്തരവ് കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധ്യാപകന്റെ ഉത്തരവാദിത്വം വളരെ വലുതാണെന്നും ജീവിതകാലം മുഴുവൻ സമൂഹത്തിന്റെ ആദരവും സ്നേഹവും ഏറ്റുവാങ്ങുന്നവരാണ് അധ്യാപകരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുതുതായി നിയമിതരാകുന്നവർ ആ ഉത്തരവാദിത്വം ഏറ്റവും മികച്ച രീതിയിൽ നിർവഹിച്ച് വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും മാതൃകയാകണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം സംസ്ഥാനത്ത് ഇന്ന് അവസാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടമായി വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയ കേരളത്തിൽ ഇന്ന് അവസാനിക്കുകയാണ്. ഈ മാസം 1-ന് സംസ്ഥാനത്ത് എന്യൂമറേറ്റർമാരുടെ വീട് സന്ദർശനത്തിന് തുടക്കമായത്. സെൻസസിന്റെ ഭാഗമായി ജനങ്ങൾ സ്വയം വിവരങ്ങൾ നൽകുന്ന പ്രക്രിയ അവസാനിച്ച ശേഷമായിരുന്നു എന്യൂമറേറ്റർമാരുടെ സന്ദർശനത്തിന് തുടക്കമായത്. സെൽഫ് എന്യൂമറേഷനിൽ വിവരങ്ങൾ നൽകാൻ സാധിക്കാത്തവരുടെ വിവരങ്ങളും എന്യൂമറേറ്റർമാർ രേഖപ്പെടുത്തുന്നുണ്ട്. സെൻസസിന്റെ രണ്ടാം ഘട്ടമായുള്ള ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലായിരിക്കും നടക്കുക.
0: സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം സമൂഹത്തിലെ സാധാരണക്കാരുടെയും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെയും ക്ഷേമം ഉറപ്പാക്കുന്നതാണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് സംഘടിപ്പിച്ച പരിശീലന പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യവകുപ്പിന്റെ സിസ്റ്റത്തിലെ വീഴ്ചകളെ ന്യായീകരിക്കില്ലെന്നും അടിയന്തര നടപടികളാണ് പരിഹാരമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിന് മാധ്യമപ്രവർത്തകർക്ക് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ഞായറാഴ്ച വരെ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ലക്ഷദ്വീപിൽ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും കടലിൽ നങ്കൂരമിട്ട യാനങ്ങൾ സുരക്ഷിതമാക്കണമെന്നും ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും കപ്പൽ യാത്ര നടത്തുന്നവരെ കൊണ്ടുപോകുന്ന ബോട്ടുകളിൽ യാത്രികർ ലൈഫ് ജാക്കറ്റുകൾ നിർബന്ധമായും ധരിച്ചിരിക്കണമെന്നും അതോറിറ്റി അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ല. കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T47 വിഭാഗം ഫൈനലിൽ 1-ഉം 2-ഉം സ്ഥാനം ഇന്ത്യൻ താരങ്ങൾ നേടി. ദിലീപ് മഹാദു ഗവിത്തിന് സ്വർണവും മുഹമ്മദ് ബാസിൽ മോർസിംഗത്തിന് വെള്ളിയും ലഭിച്ചു. 10.71 സെക്കൻഡിൽ ഗെയിംസ് റെക്കോർഡും സീസണിലെ മികച്ച സമയവും കുറിച്ചാണ് ഗവിത് ഒന്നാമതെത്തിയത്. 10.83 സെക്കൻഡ് എന്ന സീസണിലെ മികച്ച സമയത്തോടെ ബാസിൽ രണ്ടാമതെത്തി. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മുരളി ശ്രീശങ്കർ കോമൺവെൽത്ത് ഗെയിംസിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജംപ് താരമായി. 3 സ്വർണം, 9 വെള്ളി, 3 വെങ്കലം ഉൾപ്പെടെ 15 മെഡലുകളോടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 8-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 69 കിലോ വിഭാഗം ഭാരോദ്വഹനത്തിൽ വെള്ളി മെഡൽ നേടിയ ഹർജിന്ദർ കൌറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കരിയറിലെ മികച്ച പ്രകടനമാണ് ഹർജിന്ദർ കാഴ്ചവെച്ചതെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഗെയിംസിൽ ഇന്ത്യൻ ഭാരോദ്വഹന താരങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനത്തെയും അദ്ദേഹം പ്രശംസിച്ചു. പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടമത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ ദീർഘദൂര ഓട്ടക്കാരൻ ഗുൽവീർ സിംഗിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഗുൽവീർ സിംഗിന്റെ അർപ്പണബോധവും നിശ്ചയദാർഢ്യവും പ്രശംസനീയമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് പുലിക്കയത്ത് ഇന്ന് തുടക്കമാകും. സംസ്ഥാന ടൂറിസം വകുപ്പും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ത്രിതല ജില്ലാ പഞ്ചായത്തുകളും ചേർന്ന് കയാക്കിംഗ് ആന്റ് കനോയിംഗ് സഹകരണത്തോടെയാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. കോടഞ്ചേരി പുലിക്കയം ചാലിപ്പുഴയിലും തിരുവമ്പാടി പുല്ലൂരാമ്പാറ ഇരുവഞ്ഞിപ്പുഴയിലുമാണ് കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ദേശീയ അന്തർദേശീയ താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. ഇന്ന് വൈകിട്ട് കോടഞ്ചേരിയിൽ ഘോഷയാത്രയോടെ മലബാർ റിവർ ഫെസ്റ്റിവലിന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. നാളെ രാവിലെ സി കെ കാസിം എംഎൽഎ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. ഡിജിപി നിതിൻ അഗർവാൾ നാളെ സർവീസിൽ നിന്ന് വിരമിക്കും. രാവിലെ പേരൂർക്കട SAP പരേഡ് ഗ്രൌണ്ടിൽ അദ്ദേഹത്തിന് പോലീസ് സേന വിടവാങ്ങൽ പരേഡ് നൽകും. നിലവിൽ ഫയർ ആന്റ് റെസ്ക്യൂ സർവീസിൽ ഡയറക്ടർ ജനറലായി സേവനമനുഷ്ഠിക്കുന്ന നിതിൻ അഗർവാൾ 1989 ബാച്ച് IPS ഓഫീസറാണ്. അധ്യാപകമാർ ഉൾപ്പെട്ട കോഴിക്കോട് വടകര ലഹരി ഇടപാട് കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിലെത്തിക്കുമെന്ന് കണ്ണൂർ റേഞ്ച് DIG കെ കാർത്തിക് പറഞ്ഞു. കേസ് അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷം വടകരയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. നൂതനാശയങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളും സ്റ്റാർട്ടപ്പുകളും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തെ നയിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായതിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും അഭിനന്ദിച്ചു. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം സംസ്ഥാനത്ത് ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിലെ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി രവിവാസരെ ഇത്യുക്തെ ആഗസ്റ്റ് മാസസ്യ ദ്വിതീയ ദിനാങ്കേ മാദകമുക്ത യുവ വികസിത ഭാരത സങ്കല്പാഭിയാനസ്യ ശുഭാരംഭോ വിധാസ്യതി. വസ്തുതസ്തു ഏതത് മാദക പദാർത്ഥാൻ വിരുദ്ധ്യ ശതസപ്താഹാത്മകഃ രാഷ്ട്രവ്യാപി ജനസഹഭാഗിതാന്തോലനം വർത്തതെ. നേതൃത്വം മൈ ഭാരത മഞ്ച കരിഷ്യതി. യൂനാം നേതൃത്വക്ഷമതായാഃ അഥ ച സാമാജിക സഹഭാഗിതായാഃ സംവർദ്ധനായ കാര്യം കരോതി. അസ്യ പദക്ഷേപസ്യ ഉദ്ദേശ്യം ജാഗരൂകതായാഃ സാമാജിക സഹഭാഗിതായാഃ സതത ജനസഹയോഗസ്യ ച മാധ്യമേന യൂനാം സംഘടനം കൃത്വാ മാദകമുക്ത ഭാരതസ്യ നിർമ്മാണം ഇത്യസ്തി. ലോകസഭായാം ലോകപരീക്ഷാ അനുചിത സാധന നിവാരണ സംശോധന വിധേയക 27,2000 പാരിത. അസ്യോദ്ദേശ്യം താവത് പരീക്ഷാ പ്രകരണേഷു വഞ്ചനായാഃ നിരോധായ കഠോരദണ്ഡവിധാനം സഹൈവ ദ്രുതഗതി ന്യായാലയാനാം സ്ഥാപനം ഇത്യസ്തി. അനേന ലോകപരീക്ഷാ അനുചിത സാധന നിവാരണ അധിനിയമേ 24,2000 സംശോധനം വിധീയതേ. അസ്മിൻ വിധേയകേ ദശവർഷാത്മകഃ കാരാവാസഃ ദശകോടി രൂപ്യകാണാം ദണ്ഡഃ സഹൈവ സിദ്ധാപരാധിനാം സമ്പത്തേ അധിഗ്രഹണം ഇത്യാദീനി പ്രാവധാനാനി സന്തി. വിധേയകാനുസാരം പ്രത്യേകം രാജ്യം അഥ ച കേന്ദ്രശാസിത പ്രദേശഃ ദൈനംദിന വാദശ്രവണായ വിശേഷ ദ്രുതഗതി ന്യായാലയാനാം സ്ഥാപനം കരിഷ്യതി. ചർച്ചയാഃ ഉത്തരം പ്രദദൻ കാർമിക രാജ്യമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഹ ന്യഗാദീത് യത് നിയമസ്യ സുദൃഢീകരണായ സഹൈവ പത്രഗോപ്യതാഭംഗ പ്രകരണേഷു ശീഘ്ര ന്യായാർത്ഥം ഏതത് സംശോധനം ആനീതം.
3: सरकार की प्रतिबद्धता का आप इसी बात से अनुमान लगा सकते हैं कि इसी विधेयक के लाने के साथ ही साथ हमारे लॉ मिनिस्टर्स की ओर से भी एक प्रस्ताव जारी कर दिया गया. स्पेशल फास्ट ट्रैक कोर्ट्स है, इनको स्थापित करने का भी क्रम प्रारंभ किया जाए. उसमें दिल्ली, मुंबई, कोलकाता, मध्य प्रदेश, बिहार, उत्तराखंड में पहले ही इन्होंने गठित कर दिया है और आने वाले दिनों में बाकी स्थानों पर.
2: രാജ്യസഭായാം 27,2000 രാഷ്ട്രീയ ഗൗരവ അപമാന നിവാരണ സംശോധന വിധേയകം പാരിതം. ഏതത് വിധേയകം രാഷ്ട്രീയ ഗൗരവ അപമാന നിവാരണ അധിനിയമേ 171 സംശോധനം കരോതി. അസ്യ വിധേയകസ്യോദ്ദേശ്യം വന്ദേ മാതരം ഇത്യസ്മൈ രാഷ്ട്രഗീതായ അപി രാഷ്ട്രഗാനേന സമം വൈധാനിക സുരക്ഷാ പ്രധാനം ഇത്യസ്തി. ഏതാദൃശേഷു അപരാധേഷു ത്രിവർഷാത്മകഃ കാരാവാസഃ ദ്രവ്യദണ്ഡഃ ഉത വാ ഉഭയമപി ഭവിതുമർഹതഃ. ഉത്തരപ്രദാനകാലേ ഗൃഹരാജ്യമന്ത്രി നിത്യാനന്ദരായ പ്രാവോചത് യത് ഏതത് സംശോധനം ഭാരതസ്യ ആത്മനേ രാഷ്ട്രീയ ചേതനായൈ സാംസ്കൃതിക ന്യാസായ സഹൈവ സ്വതന്ത്രതാ സംഗ്രാമസ്യ ആദർശേഭ്യശ്ച സാമൂഹിക പ്രതിബദ്ധതാം ദർശയതി.
4: राष्ट्रीय गीत अपमान पर इस विधेयक के माध्यम से दंडनीय प्रावधान करने का विचार हुआ है. वर्तमान संशोधन का उद्देश्य राष्ट्र गीत वंदे मातरम के जानबूझकर किए गए अपमान को भी उसी प्रकार के दंडनीय बनाया जाए जैसा कि वर्तमान कानून में है. हर भारतवासी के राष्ट्र प्रेम का उद्घोष है वंदे मातरम, विकसित भारत का संकल्प है वंदे मातरम.
2: ओडिशा राज्ये अतिवृष्ट्या उच्छ्वसित नदीभिश्च विकट जलौघस्थितिः दुरापद्यते. अस्माद् हेतोः 4 जनाः मृत्युमुपगताः, सहैव 4,00,000 जनाः प्रभाविताः अभवन्. श्रावणमासस्य वार्षिकी कावडयात्रा अद्यारभ्य प्रवर्तते. अस्यां यात्रायां भक्ताः गङ्गाजलमानेतुम् उत्तराखण्डस्य हरिद्वार गोमुख गङ्गोत्री इत्यादिषु तीर्थस्थलेषु गच्छन्ति. अस्याः विशालयात्रायाः സുവ്യവസ്ഥയേ ഉത്തരാഖണ്ഡ് ഉത്തരപ്രദേശ സർവകാരാഭ്യാം വ്യാപക പ്രബന്ധാഃ പ്രകൽപിതാഃ ഇതി വാർത്താഃ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം. ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. പയ്യന്നൂർ കോളേജിൽ മാത്തമെറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, പ്ലാന്റ് സയൻസ് എന്നീ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിൽ EWS ഭിന്നശേഷി വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്ത സീറ്റുകൾ ഒഴിവുണ്ട്. യോഗ്യരായ വിദ്യാർത്ഥികൾ അസൽ രേഖകൾ സഹിതം ഇന്ന് 10 മണിക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 9947647676. പടിയൂർ ഗവൺമെന്റ് ITIയിൽ 2 വർഷ ദൈർഘ്യമുള്ള ഫിറ്റർ ട്രേഡിലെ വനിതാ സംവരണ വിഭാഗത്തിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ടെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കോഴ്സിന് അപേക്ഷ നൽകിയിട്ടുള്ള കുട്ടികൾ ഇന്ന് രാവിലെ 9:30 ആവശ്യമായ രേഖകളുമായി ITI പ്രിൻസിപ്പലിന് മുമ്പാകെ ഹാജരാകണം. ഫോൺ നമ്പർ 7034415745. ശ്രീകണ്ഠപുരം SCSE കോളേജിൽ MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിൽ ഏതാനും സീറ്റ് ഒഴിവുണ്ട്. ഫോൺ നമ്പർ 7012733878. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജിലെ ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് +2 അഥവാ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി നാളെ. ഫോൺ നമ്പർ 9846033301. OBC മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സ്വയം പര്യാപ്തതയും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ലളിതമായ നടപടിക്രമങ്ങളിലൂടെ വിദ്യാഭ്യാസ വായ്പകൾ നൽകും. കണ്ണൂർ തളിപ്പറമ്പ് പയ്യന്നൂർ താലൂക്ക് പരിധിയിലെ അപേക്ഷകർ അപേക്ഷാ ഫോമിനും വിശദ വിവരങ്ങൾക്കും കോർപ്പറേഷന്റെ കണ്ണൂർ പാറക്കണ്ടിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 04972706196. വെബ്സൈറ്റ് www.ksbcdc.com. വിനോദസഞ്ചാര വകുപ്പിന്റെ കീഴിൽ കണ്ണൂരിലുള്ള ഹോട്ടൽ മാനേജ്മെന്റ് സ്ഥാപനമായ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫുഡ് ആൻഡ് ബെവറേജസ് സർവീസ് കോഴ്സിൽ സീറ്റ് ഒഴിവുണ്ട്. തത്സമയ പ്രവേശനത്തിന് ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 9895880075. നീറ്റ് JEE പ്രവേശന പരീക്ഷാ പരിശീലനത്തിന് പട്ടികവർഗ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിനായി +2 സയൻസിൽ മികച്ച മാർക്ക് ലഭിച്ചവരിൽ നിന്ന് പട്ടികവർഗ വികസന വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. 100 പേരെ തിരഞ്ഞെടുത്ത് പരിശീലന സ്ഥാപനങ്ങൾ മുഖേന ദീർഘകാലത്തെ പ്രവേശന പരീക്ഷാ പരിശീലന പരിപാടി നടത്തും. പേര്, വിലാസം, ഫോൺ നമ്പർ, പരിശീലനം ക്രമീകരിക്കുന്ന സ്ഥലത്ത് താമസിച്ച് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാനുള്ള രക്ഷിതാവിന്റെ സമ്മതപത്രം, +2 പരീക്ഷാ സർട്ടിഫിക്കറ്റ്, ജാതി വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പ് സഹിതം ഓഗസ്റ്റ് 7 മുൻപ് ബന്ധപ്പെട്ട പ്രൊജക്ട് ഓഫീസർമാർ അല്ലെങ്കിൽ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർമാർക്ക് ലഭിക്കണം. ഫോൺ നമ്പർ 04712304594. പട്ടുവം കയ്യന്തടത്തിലെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, BCA BCOM വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCOM കോർപ്പറേഷൻ എന്നീ കോഴ്സുകളിലേക്ക് തത്സമയ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ഓഗസ്റ്റ് 3 4 മണിക്ക് മുൻപ് കോളേജിൽ ലഭ്യമാകണം. 8547005048 എന്ന നമ്പറിൽ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രമുഖ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് നഴ്സിംഗ് ഓഫീസർമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 27 സ്ഥാപനങ്ങളിലായി 2218 ഒഴിവുണ്ട്. വിശദ വിവരങ്ങൾക്ക് www.aimsexams.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 13 വൈകിട്ട് 5 മണി വരെ. ഫാർമസി കോഴ്സിലേക്കുള്ള കേന്ദ്രീകൃത അലോട്ട്മെന്റ് നടപടികൾ ആരംഭിച്ചു. സർക്കാർ, സ്വകാര്യ, സ്വാശ്രയ ഫാർമസി കോളേജുകളിലേക്കാണ് ഈ ഘട്ടത്തിൽ ഓപ്ഷനുകൾ ക്ഷണിക്കുന്നത്. www.cee.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നാളെ വൈകിട്ട് 4 വരെ ഓപ്ഷൻ സ്വീകരിക്കും. നീലേശ്വരം ക്യാമ്പസിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ആൻഡ് ബിസിനസ് സ്റ്റഡീസിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ താൽക്കാലിക ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ ഇന്ന് രാവിലെ 10 മണിക്ക് വകുപ്പ് മേധാവി മുൻപാകെ ഹാജരാകണം. ഫോൺ നമ്പർ 7200216654. ഇപ്പോൾ കേട്ടത് തദ്ദേശീയ അറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: കേൾക്കാം തൊഴിലറിയിപ്പുകൾ. കണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇന്ന് രാവിലെ 11:30 നടക്കും. നടുവിൽ സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഒഴിവുകളിലേക്ക് ഓഗസ്റ്റ് 1 രാവിലെ 10:30 അഭിമുഖം നടക്കുന്നു. ഫോൺ നമ്പർ 9400006493. പിണറായി ITIയിൽ ഇലക്ട്രിക്കൽ ട്രേഡിൽ EWS വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അവരുടെ അഭാവത്തിൽ വിശ്വകർമ്മ LC, AI, SSC, MU, EZ, തീയ വല്ലവ വിഭാഗങ്ങളെ പരിഗണിക്കും. ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിരുദമാണ് യോഗ്യത. അതേ വിഷയത്തിലുള്ള ഡിപ്ലോമ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ NTC അല്ലെങ്കിൽ NAC 3 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം. അഭിമുഖം നാളെ രാവിലെ 11:00 കമ്പനി മെട്ടയിലെ ITIയിൽ വെച്ച് നടക്കും. ഫോൺ നമ്പർ 0490023841060. കണ്ണൂർ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ ആൻഡ് മോഡൽ കരിയർ സെന്റർ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി ഒഴിവുകളിലേക്ക് ഇന്ന് രാവിലെ 10:00 മുതൽ 12:00 വരെ സൗജന്യ തൊഴിൽ മേള നടത്തും. ഡ്രാഫ്റ്റ്സ്മാൻ, ഡ്രാഫ്റ്റ്സ്മാൻ ട്രെയിനി, ക്വാളിറ്റി കൺട്രോൾ സ്റ്റാഫ്, ഹെൽപ്പർ, പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ്, അക്കൗണ്ടന്റ് തുടങ്ങിയ വിവിധ തസ്തികകളിലാണ് ഒഴിവ്. SSLC, +2, BFarm, ആയുർവേദം, BSc കെമിസ്ട്രി, ബോട്ടണി, ഫുഡ് സയൻസ്, പഞ്ചകർമ്മ ആൻഡ് ആയുർവേദ നഴ്സിംഗ്, ആയുർവേദ മസാജ് തെറാപ്പി, ITI, ഡിപ്ലോമ, സിവിൽ. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ രാവിലെ 9:30 കണ്ണൂർ സർവകലാശാല താവക്കര ആസ്ഥാനത്തെ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ 2 സെറ്റ് ബയോഡാറ്റയും സർട്ടിഫിക്കറ്റും സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 0497270310. യൂണിയൻ ബാങ്കിൽ വിവിധ തസ്തികകളിലെ അപേക്ഷ ക്ഷണിച്ചു. 395 ഒഴിവുണ്ട്, റെഗുലർ നിയമനമാണ്. വെബ്സൈറ്റ് www.unionbankofindia.bank.in. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 10. വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ്, പാർട്ട് ടൈം ഹിന്ദി അധ്യാപക ഒഴിവുകളിലേക്കുള്ള അഭിമുഖം ഇന്ന് രാവിലെ 10:00 നടക്കും. AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: കേൾക്കാം നാട്ടുവിശേഷം. പനങ്കാവ് മാതാ അമൃതാനന്ദമയി മഠത്തിൽ ഗുരുപൂർണിമ ആഘോഷം ഓഗസ്റ്റ് 2 വിവിധ പരിപാടികളോടെ നടക്കും. ട്രേഡ് യൂണിയൻ കർഷക കർഷക തൊഴിലാളി സംയുക്ത ജില്ലാ കൺവെൻഷൻ ഇന്ന് വൈകിട്ട് 3:00 കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടക്കും. കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇന്ന് നവകാഭിഷേകവും ഉദയാസ്തമന പൂജയും നടക്കും. കണ്ണൂർ അഹല്യ ഐ ഹോസ്പിറ്റലും ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റും സംയുക്തമായി നടത്തുന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് മറ്റന്നാൾ രാവിലെ 10:00 മുതൽ ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. KNM മർഗസുദ അവ ജില്ലാ ഇസ്ലാഹി പ്രവർത്തക സംഗമം ഓഗസ്റ്റ് 2 കണ്ണൂരിൽ നടക്കും. വൈകിട്ട് 4:00 തായത്തരൂർ റോഡ് സലഫി ദവ സെന്ററിൽ സംസ്ഥാന സെക്രട്ടറി ഫൈസൽ നന്മണ്ട ഉദ്ഘാടനം ചെയ്യും. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ തലശ്ശേരി മേഖലാ കൺവെൻഷൻ ഓഗസ്റ്റ് 5 കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കും. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി ഉപഭോക്താക്കൾക്കായി ഓഗസ്റ്റ് 8 ബോധവൽക്കരണ ക്ലാസ് നടത്തും. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, ഇരിട്ടി MG കോളേജ്, NSS യൂണിറ്റ് എന്നിവയുമായി സഹകരിച്ച് നടത്തുന്ന പരിപാടി ഓഗസ്റ്റ് 8 രാവിലെ 10:00 ഇരിട്ടി MH റെസിഡൻസി ഹാളിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
0: AKG ഹോസ്പിറ്റൽ
4: തളാപ്പ് കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്വാഗതം. ജയ് ജവാനിൽ ഇന്ന് 28 വർഷക്കാലത്തെ തന്റെ സൈനിക സേവനാനുഭവങ്ങൾ ഓർത്തെടുക്കുകയാണ് തില്ലങ്കേരിയിലെ വിമുക്ത ഭടനായ സുബേദാർ ശ്രീ പോക്കു വല്ലത്ത്.
1: നമസ്കാരം. അങ്ങയുടെ പേര്
2: പോക്കു വല്ലത്ത്.
1: ദീർഘകാലം പട്ടാളത്തിൽ സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. ഏത് പദവിയിലായിരുന്നു?
2: ഞാൻ സുബേദാർ.
1: അപ്പോ എത്ര വർഷമായിരുന്നു?
2: 28 വർഷം.
1: 28 വർഷത്തോളം നമ്മുടെ നാടിനെ സേവിച്ച ആളാണ്. ആ 28 വർഷത്തിനിടയിൽ അങ്ങ് ഇപ്പോഴും ഓർക്കുന്ന സംഭവങ്ങൾ?
2: രണ്ട് യുദ്ധത്തിൽ പങ്കെടുത്തല്ലേ.
1: ഏതൊക്കെ യുദ്ധത്തിലായിരുന്നു?
2: 65, 71. എല്ലാം ഒരു പുനർജന്മാന്ന്. അത്രമാത്രം കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചതാണ്.
1: നമ്മള് ആ കഷ്ടപ്പാടുകളൊക്കെ ഓർത്തെടുക്കാൻ പറ്റുമല്ലോ, കാരണം ജീവിതത്തിന്റെ
2: കടന്നാൽ ഓരോന്നോരോന്ന് ഇങ്ങനെ ഓർമ്മ. അത് തന്നെ യുദ്ധത്തിൽ ഇപ്പം പോവും ഇപ്പം പോവും എന്നാണ് വിചാരിച്ചത്. ആ പട്ടാങ്കോട്ടിലെ ബോംബ് വീണിട്ട് സ്കൂളിലൊക്കെ ഞാന് ഹെൽത്തിലായിരുന്നു, ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് 28 വർഷം. പിന്നെ നഴ്സിംഗിലായിരുന്നു 5 വർഷം. 5+23, 28 years.
1: നമ്മള് ഏറ്റവും കൂടുതൽ യുദ്ധമുഖത്ത് ആവശ്യം ഈ പറഞ്ഞ ആരോഗ്യ മേഖലയുടെ സേവനമാണ്. അപ്പൊ അതില് എന്തൊക്കെയായിരുന്നു അങ്ങ്?
2: ക്ലീനസ്, ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ ഓഫ് ദി യൂണിറ്റ്, സേഫ് വാട്ടർ സപ്ലൈ, ക്ലോറിനേഷൻ. പിന്നെ യുദ്ധത്തിൽ പട്ടാൾക്കാരും എല്ലാത്തിലും പങ്കെടുക്കണം, തോക്ക് കൊടുത്തിട്ട് പോകണം. നഴ്സിംഗിന്റെ ജോലി ചെയ്യണോ, എല്ലാ ജോലിയും ചെയ്യണം, മൾട്ടിപർപ്പസ്.

0: പേഴ്സണല്ലേ. യുദ്ധത്തിൽ ഒരുപാട് ആട് ഇഞ്ചുകൾ ഉണ്ടാവും, അതിനെ ആശുപത്രിയിൽ എത്തിക്കണം, അവിടുന്ന് നഴ്സിംഗ് ഹൗസിൻ്റെ കുറവുണ്ടാകുമ്പോൾ അത് അറ്റൻഡ് ചെയ്യണം. പിന്നെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും, അങ്ങനെയാണ്, ഒരുപാട് വിഷമങ്ങൾ ഉള്ളതാണ്. പക്ഷേ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം അങ്ങ് മറക്കും. പിന്നെ നമ്മുടെ രാജ്യത്തിനാട് എന്ത് വന്നാലും സാരമില്ല. അത് തരികയുള്ളൂ. 71-ൽ നമ്മൾ ഭക്ഷണം കഴിച്ച കുക്ക് ഹൗസിൻ്റെ മീതെ ബോംബ് കൊണ്ടേന് പട്ടാങ്കോട്ട്, 10 കിലോ അതിന് പാത്രങ്ങളിലൊക്കെ തെറിച്ചു പോയി. പക്ഷെ നമ്മളും തെറിച്ചിട്ടില്ല, ഇട്ടത്തെ ഒരു വാർത്തയായിരുന്നു. അതുകൊണ്ട് ബാക്കി
1: പത്താൻകോട്ട് എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാർക്ക് അതൊരു ഭീകരാനുഭവമാണ്, അത് മുന്നിൽ കണ്ട വ്യക്തി എന്നുള്ള രീതിയിൽ.
0: അതെ, ഒരുപാട് അനുഭവങ്ങളുണ്ട്, വിഷമങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ.
1: സാധാരണക്കാരാകുമ്പോൾ നമുക്ക് എല്ലാ തവണയും യുദ്ധം പ്രതീക്ഷിക്കുന്ന ആൾക്കാരെന്നല്ല, പക്ഷെ പട്ടാളക്കാരെന്ന് പറയുമ്പോൾ ഏത് നിമിഷവും യുദ്ധം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ആ സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തെ നേരിട്ടത്?
0: പ്രതീക്ഷ അന്ന് കാലത്ത് എപ്പോഴും പല ശത്രുക്കളും ഉണ്ടായിരുന്നു, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ 2, ചൈന, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും പ്രശ്നങ്ങൾ. നമ്മളെപ്പോഴും അലേർട്ടായിട്ട് ഇരിക്കണം,
1: തയ്യാറെന്നെയാണ്.
0: മുന്നൊരുക്കം നമ്മൾ ഓഫീസർ പറയുമ്പോൾ മുന്നൊരുക്കം എപ്പോഴും തയ്യാറായിട്ടുണ്ടാവും. ലോഡ് എന്ന് പറയുമ്പോൾ ലോഡ് ചെയ്യണം, മെഡിസിന്, ബോക്സ്, അത് ഇതൊക്കെ ഏറ്റവും ഷോർട്ട് ടൈമിലാണ് ഇതൊക്കെ പരിപാടി നടക്കുക. 1-2 മണിക്കൂറിനുള്ളിലെല്ലാം ലോഡ് ചെയ്ത് മിലിട്ടറിക്കാർക്കേ അറിഞ്ഞോളൂ, നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ല ഞങ്ങൾക്ക്.
1: അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ആവിഷ്കരിക്കുന്നത് തന്നെ. പട്ടാളക്കാരുടെ സൈനിക സേവനാനുഭവങ്ങൾ തീർച്ചയായിട്ടും ശ്രോതാക്കളിലേക്ക് എത്തണമല്ലോ. അപ്പോൾ അത്തരത്തിൽ അവരറിയാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിയാൻ അവർക്ക് കൗതുകം ഉണ്ടാവും.
0: ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, പക്ഷേ അവരത് വിശ്വസിക്കും. മിലിറ്ററി തന്നെ ചേരണം 1-3 മാസം, എന്നാലേ അവർക്ക് മനസ്സിലാവും എന്താ പട്ടാൾക്കാരുടെ വിഷമങ്ങൾ. അവർ പല വിധത്തിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാവും പുറത്തുള്ളവർക്ക്, പക്ഷെ അവരുടെ വിഷമങ്ങൾ അവർക്ക് അറിയാം, മിലിറ്ററിക്കാർക്ക് മാത്രം.
1: എവിടെയൊക്കെയായിരുന്നു സേവനം
0: ചെയ്യാൻ? എല്ലാണ്ടല്ലേ, ലഡാക്ക്, നേപ്പാൾ, ഭൂട്ടാൻ, സിക്കിം, മദ്രാസ്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ പൂന, മെഡിക്കൽ കോളേജ് പൂന, സിംല, എല്ലാ സ്റ്റേറ്റും, ലേ ലഡാക്ക്, ചൈന ബോർഡറിലൊക്കെ ഉണ്ടായിരുന്നു, പട്ടാങ്കോട്ട് അവിടെയുള്ളൊക്കെ, ആസാം.
1: അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് പോയിട്ട് ജോലി ചെയ്യുമ്പോൾ കേരളത്തിന്റെ ഭൂപ്രകൃതി ആയിരിക്കില്ല അവിടെ ഉണ്ടാവുക, ഇവിടുത്തെ സാഹചര്യം ആവില്ല അവിടെ. അപ്പോൾ ഒരു പട്ടാളക്കാരൻ എന്നുള്ള നിലയിൽ അവിടെയുള്ള സേഫ്റ്റി നോക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു മാറ്റം അല്ലെങ്കിൽ അവിടെയുള്ള പ്രവർത്തനങ്ങൾ, തയ്യാറെടുപ്പുകൾ,
0: തയ്യാറെടുക്കേണ്ടി വരും. ഓട്ടോമാറ്റിക്കായി തയ്യാറാവും മനുഷ്യൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ,
1: ഭൂമിശാസ്ത്രമായിട്ട് പൊരുത്തപ്പെടുന്നല്ലോ,
0: പൊരുത്തപ്പെടും. പട്ടാളക്കാരനെ ഓട്ടോമാറ്റിക് പൊരുത്തപ്പെടുമ്പോൾ രാജസ്ഥാന് ഭയങ്കര ചൂടായിരിക്കും, ഭയങ്കര തണുപ്പായിരിക്കും. പിന്നെ ലേ ലഡാക്ക്, അവിടെ എല്ലാം ഒരാഴ്ചക്ക് ഒരു പ്രാവശ്യം നമ്മൾ കുളിക്കുക, തണുപ്പ് കൊണ്ട് ആഴ്ചക്ക് ഒരു പ്രാവശ്യം. രാജസ്ഥാനിൽ വന്നിട്ട് ബിക്കാനർ പോലത്തെ സ്ഥലത്ത് ചൂട് കാലത്ത് ഒരു ദിവസം 7 പ്രാവശ്യം കുളിക്കും, കുടിമണ്ണ്. അതുകൊണ്ട് ലഡാക്കിൽ പോയി ഇങ്ങനെ 7 ദിവസത്തിൽ ഒരിക്കൽ കുളിക്കും, തണുപ്പ് കൊണ്ട്. ഭക്ഷണത്തിൽ രുചി ഉണ്ടാവില്ല, പിന്നെ വിഷമം ഉണ്ടാവില്ല, പിന്നെ ഓക്സിജൻ ഉണ്ടാവില്ല, ഇതൊക്കെ തന്നെ അവിടുത്തെ വിഷമം. ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, പോയി അനുഭവിച്ചവർക്ക് ഇതെല്ലാം മനസ്സിലാവും.
1: പറഞ്ഞു 2 വർഷങ്ങളിലെ യുദ്ധത്തിൽ പങ്കെടുത്തു എന്നുള്ളത്, എത്ര ദിവസത്തോളം ആ ഒരു യുദ്ധാന്തരീക്ഷത്തിൽ പിടിച്ചു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്?
0: 20 ദിവസം ഉറങ്ങാണ്ട് ഇരുന്നിട്ടുണ്ട്, 71-ല് 20 ദിവസം രാത്രി പോലെ. ഇപ്പം മൂവിൻ്റെ എലാട്ടാണ്, ഇപ്പം മൂവ്, ഇപ്പം മൂന്നായിട്ട്. പിന്നെ ബ്രാസ് ടെക്ടിക്സ് അങ്ങനത്തെ, പിന്നെ 65 ട്രെയിനിങ്ങൊക്കെ ആയിരുന്നു. എന്നാലും കഷ്ടപ്പാട് തന്നെ, ഒരുപാട് 20 ദിവസം ഉറങ്ങാണ്ടൊക്കെ കാട്ടിൽ ജീവിച്ചിട്ടുണ്ട്. പിന്നെ ബങ്കർ ഉപയോഗിക്കണം ആശുപത്രി ഭൂമിൻ്റെ അടിയിൽ, അത് ഒരാൾ കുഴിച്ചു തരും, നമ്മൾ ജോലി ചെയ്യണം. തന്നെ
1: 20 ദിവസം ഉറങ്ങാതിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച്
0: പറയാൻ പറ്റില്ല, ആരും വിശ്വസിക്കില്ല, പട്ടാൾക്കാർ വിശ്വസിക്കും, അതിനെ അവരനുഭവിച്ചതാണ്, സിവിലിയൻസ് വിശ്വസിക്കത്തില്ല.
1: ആ സാഹചര്യത്തെ എങ്ങനെയാണ് മറികടന്നത്?
0: ചിന്തിക്കാനൊന്നും കഴിയുന്നില്ല, വിഷമങ്ങൾ കൊണ്ട്. പിന്നെ അങ്ങനെ അങ്ങ് പോവും, യൂണിഫോം ഇട്ടുകൊണ്ട് രാത്രിയും പകലും അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ പോയിക്കോളും.
1: രാവും പകലും നമ്മൾ എന്താണോ അവിടെയുള്ള കറന്റ്
0: സിറ്റുവേഷൻ, ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല, ഇരുട്ടത്ത് ഇങ്ങനെ നേഞ്ഞാണ് പാമ്പിനെ പോലെ.
1: അപ്പോ പെട്ടെന്ന് എന്താണ് സംഭവിക്കുക എന്ന് അറിയാത്തിടത്ത് നമ്മൾ എപ്പോഴും പ്ലാൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാൻ നമ്മളെ കൊണ്ട് അപ്പൊ പറ്റണം. അപ്പോ അത്തരത്തിലുള്ള ആക്ഷൻസ് എന്തൊക്കെയായിരുന്നു?
0: എപ്പോഴും അലേർട്ടായിട്ട് നിൽക്കണം, മൂവാണ്ടി വരും, യുദ്ധം ഇപ്പം മൂവും, ഓഫീസർമാർ പറയുകയും ചെയ്യും, എപ്പോൾ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. നമ്മളെല്ലാം തയ്യാറായിട്ട് നിൽക്കണം, യൂണിഫോമിലും ആയുധം.

0: കൊണ്ടിട്ടുള്ള ചോരയും ഇതുമൊക്കെ എത്രയോ ഉണ്ടാവും മിലിറ്ററിക്കാർക്ക്. യുദ്ധയിലെ തന്നെ ആക്സിഡൻറ്റ് നടക്കും, അങ്ങനത്തെ റോഡാണ് മല ഇടിച്ചിട്ടുള്ള യുദ്ധത്തിൽ കുറേ പോകുന്നു. അതും പറഞ്ഞാലും തീരുമില്ല, കുറേ മറന്നുപോയി, കുറേ ഓർക്കണ്ടെങ്കിൽ രാത്രി കിടക്കണം നേരെ ഓരോന്ന് ഓർമ്മ. പുതിയ സംഭവം ഓർമ്മയില്ല, ഇപ്പം മനുഷ്യന് ഓർമ്മ പഴയതാ ഓർമ്മ ഉണ്ടാകുക രാത്രി കിടന്ന പണ്ടത്തെ. ഇപ്പോഴത്തെ കുറച്ച് കഴിയണം പുതിയൊരു സംഭവങ്ങൾ.
1: അപ്പോൾ സൈനിക ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വന്ന പിന്നീടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു?
0: തിരിച്ചു വന്നതിന് ശേഷം ഞാൻ 2 കൊല്ലം ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്തിന് ഇരട്ടിവാണ്. പിന്നെ ഞാനും ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്, 1 പെണ്ണ്. വീടെടുത്ത് പോയി അടുത്തുണ്ട്, മകൻ ഗൾഫിലായിരുന്നു. പിന്നെ 2 കൊല്ലം ചെയ്തതിന് ശേഷം അവനെ വേണ്ടാന്ന് വെച്ചു. പിന്നെ കുറച്ച് കൃഷി സ്ഥലമില്ല, അതിൻ്റെ പിന്നെ ആളോടും ഇങ്ങനെ രാവിലെ 2 മണിക്കൂർ എന്തെങ്കിലുമൊക്കെ ജോലി. ഇപ്പോൾ
1: ആർമിയിലേക്ക് ചേരുന്ന മുന്നേ വേറെ ഏതെങ്കിലും മേഖലയിൽ?
0: ഞാൻ ദിവസം ബസ് കണ്ടക്ടർ വയനാട്ടിൽ, ബസ് കണ്ടക്ടർ 1 വർഷം. അവിടുന്ന് റിക്രൂട്ട് ഓഫീസർ കണ്ണൂർക്കാരൻ കുഞ്ഞക്കണ്ണനായിട്ട് പരിചയപ്പെട്ടിട്ടാണ് ഞാനും മിലിറ്ററി ചേർന്നത്.
1: അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ആർമി മേഖലയിലേക്ക്?
0: ഒന്നാമത് പ്രശ്നം പിന്നെ വിഷമം കൊണ്ടാണ്, ജീവിത പ്രശ്നം കൊണ്ടാണ്. സ്കൂൾ പഠിക്കാമെന്ന് പൈസ ഉണ്ടായില്ല, ഭക്ഷണം കഴിക്കാണ്ടാന്ന് ഉളിയിന്ന് മട്ടന്നൂര് നടന്നിട്ടായിരുന്നു ഞാൻ പഠിച്ചത് 5-6 കൊല്ലം. പക്ഷേ ഭക്ഷണമൊന്നുമില്ല, വളരെ വിഷമിച്ചിട്ട്. അതും പറയാൻ കുറേ ഉണ്ട്, സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഇവിടെ ഒരു കുഞ്ഞുരാമൻ വൈദ്യരുണ്ട്, നമ്മൾ അയാൾ കഷായത്തിന് എഴുതി കൊടുക്കും. അയാൾ അന്നത്തെ കുളിയിലല്ല കാര്യമായ ഡോക്ടർ, അയാളേ ഉള്ളൂ ആയുർവേദിക്ക്. അപ്പോൾ പറയാൻ കാരണം കഷായത്തിന് കൊടുക്കുന്ന കാലിക്കുപ്പി ഉണ്ടാവില്ലേ, അത് പെറുക്കി വിറ്റിട്ടാന്ന് ഞാൻ ബുക്ക് വാങ്ങിയിരുന്നു. അതാ പറയാൻ കാരണം, ഞാൻ ഉപ്പാൻ്റെ അടുത്ത് പൈസ ഇല്ലായം ഫ്രം ഇസ്ലാം വിളിച്ചത്. അങ്ങനെയാണ് പറയാൻ കാരണം. പിന്നെ അതിൻ്റെ അപ്പുറം ഞങ്ങൾ ചിന്തിച്ചു, ബസ്സിന് പൈസ ഇല്ല, പൈസ ഉണ്ടെങ്കിൽ തന്നെ ബസ് നിർത്തൂല്ല, ഇന്നത്തെ പോലെ സമരമൊന്നുമില്ല. മട്ടന്നൂര് നടക്കണം 6-12 കിലോമീറ്റർ. ഉച്ചക്ക് ഭക്ഷണമില്ല, രാവിലെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയത്. ഉമ്മ ചെറുപ്പത്തിലേ മരിച്ചു, ഇപ്പോൾ സർവീസ് ഇരിക്കുമ്പോൾ മരിച്ചു, ആരും ഇല്ല, എസ് എ ഓർഫൻ പോയി. പക്ഷേ കഷ്ടപ്പെട്ട് പഠിച്ച് രാത്രി, അന്ന് ഈ കറണ്ടൊന്നും ഇല്ലല്ലോ, ചിമ്മണി കൂടെ വെളിച്ചത്തിനാണ് ഞാൻ പഠിച്ചത്. വീട്ടിൽ 2 ചിമ്മണി കൂടെ ഉള്ളൂ. അപ്പോൾ ഒന്ന് കിട്ടണ്ടെങ്കിൽ പെണ്ണങ്ങന്മാരെ ജോലി ചെയ്യണം, അത് രാത്രി 10 മണിയാഞ്ഞാൽ 1 ചിമ്മണി കൂടി കാലിയാവും, അതിന് കുപ്പിയൊന്നും ഇല്ല. അപ്പോൾ അതിലാണ് ഞാൻ പഠിച്ചത്. അതുമാത്രമല്ല പിന്നെ രാവിലെ എണീച്ച മൂക്കിലെല്ലാം കരിയായി, ചിമ്മണി കൂടെ കരി, കറണ്ടൊന്നുമില്ല, 5-ാം നമ്പർ കഴിക്കില്ല, 2 ചിമ്മണിക്കൂട്. ഒന്ന് കാണാലും ഒന്ന് അടുക്ക അടുക്കളയിൽ കിട്ടിയിട്ട് പഠിച്ചു. അതുപോലെ രാവിലെ എന്തെങ്കിലും ആശ കഴിച്ചിട്ട് പോകും, എല്ലാവരും ചായ അതും ഇതെല്ലാം കഴിക്കും, ഞാനൊന്നുമില്ല, പച്ചവെള്ളം കുടിക്കും. മറ്റുള്ള സ്കൂളിൽ കണ്ടിട്ടുണ്ട് പറഞ്ഞു, അതാ കഷ്ടപ്പെട്ടിട്ട് ജോലി കിട്ടും, ജോലി എനിക്ക് കുറേ കിട്ടും. ഞാൻ പോയി PWD ക്ലർക്കായിട്ട് കിട്ടി മാനന്തവാടി. ഞാൻ പറഞ്ഞു ഇരുന്നിട്ടുള്ള പണി വേണ്ടാന്നാണ്. അങ്ങനെ ഞാൻ ബസ് കണ്ടിട്ട് വലിയ ആഗ്രഹമായിരുന്നു. എൻ്റെ ഉപ്പ പറഞ്ഞിരുന്നു ബസ് കണ്ടിട്ട് പണിക്കും ബോർ പട്ടാളത്തിനും പോകരുത്. അപ്പോൾ ഞാൻ ആദ്യം ബസ് കണ്ടിട്ട് പണിക്കും. അവിടുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞാലും പിന്നെ MSP മലബാർ പോലീസില്ല, മലപ്പുറമുള്ള MSP, അതിന് ഡയറക്റ്റ് അവിൽദാറായിട്ട് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഇൻ്റർവ്യൂവിന് പോയൊരു ദിവസം, അന്നേരം അതിനെ ഡയറക്റ്റായിട്ട് എടുത്ത് അവിൽദാറായി. എന്നോട് പറഞ്ഞ് 2 ജൂലൈ 2022 നീ പോരി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ പട്ടാളത്തിലേക്ക് ഇങ്ങനെ പറഞ്ഞില്ല കുഞ്ഞിക്കണ്ണ, അയാൾ പറഞ്ഞ് 8-ാം തീയതി നീങ്ങി പോയി ഇവിടെ റിക്രൂട്ട് വന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നിക്ക് പിന്നെ MSP കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കേരി. അപ്പോൾ ഇവിടുന്ന് എന്നെ നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് എടുത്തു,
1: അല്ലെങ്കിൽ ഒരു പക്ഷേ MSP
0: ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ആനുകൂല്യങ്ങൾ കിട്ടുകയില്ല, യുദ്ധം ചെയ്താലും സാരമില്ല, കുടുംബം സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്, വിഷമമില്ല. പിന്നെ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ എല്ലാം മറന്ന്, യൂണിഫോം അയച്ചാൽ പിന്നെ നാട്ടിൽ ഓർമ്മ.
1: അപ്പോൾ ഒരു സൈനികന് യഥാർത്ഥത്തിൽ 2 ആത്മാവെന്ന് പറയുന്നത് പോലെയാണ്, യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ നാടിൻ്റെ സേവനം മാത്രം, അതേസമയം യൂണിഫോം അഴിച്ചു കഴിഞ്ഞാൽ തീർത്തും ഒരു സാധാരണക്കാരൻ എന്നുള്ളത്. തീർത്തും കഷ്ടപ്പാടുള്ള ഒരു ജീവിതത്തിൽ നിന്നാണ് അങ്ങ് സൈനിക സേവനം തിരഞ്ഞെടുത്തതും നാടിന് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയതും, അതിനിടയിൽ തന്നെ 2 യുദ്ധത്തിൻ്റെ യുദ്ധമുഖത്ത്.
0: പിന്നെ നാട്ടിൽ വന്നാൽ പട്ടാൾക്കാർ ടൈം പഞ്ചാലിറ്റി ഡിസിപ്ലിന് അനാവശ്യ സംസാരമില്ല, രാഷ്ട്രീയമില്ല, മതമില്ല, ഒന്നുമില്ല, സുഖമായിട്ടുള്ള പരിപാടി. അതുകൊണ്ട് എൻ്റെ വിചാരം എല്ലാവരും പട്ടാളത്തിൽ പോകണം, 6 മാസം കമ്പൽസറി ട്രെയിനിങ്, പോകാത്തവർ നായി കുഴപ്പങ്ങളും ഒന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല, ഈ കൊലവിളിയും മലകളും ഒന്നും ഉണ്ടാവില്ല. അതാണ് എൻ്റെ ഒരു അഭിപ്രായം.
1: ആ പട്ടാളച്ചിട്ട ഇപ്പോഴും ജീവിതത്തിൽ പാലിക്കും,
0: ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്, രാവിലെ 2 മണിക്കൂർ ജോലി ചെയ്യും, 10 കാലം കൈക്കോട്ടെടുത്ത് പറമ്പത്തേക്ക് വെറുതെ. ഞാനും സംസാരമില്ല, കൃത്യനിഷ്ഠ, ആവശ്യത്തിന് ചെറിയ വ്യായാമം, ചെറിയ ഭക്ഷണം, ചെറിയ കുടുംബം.

0: കുടുംബത്തെ പറ്റി?
1: കുടുംബം ഞാനും ഭാര്യയേ ഉള്ളൂ. മകന് ഗൾഫിലാണ്, അവനിക്ക് രണ്ട് കുട്ടികളുണ്ട്. ഭാര്യ കല്യാണം കഴിച്ചിട്ട് മാറ്റുന്നില്ല. ഫാമിലി വേറെ ആരുമില്ല. സുഖം തന്നെ.
0: ഇത്രയും നേരം അങ്ങയുടെ സൈനിക അനുഭവങ്ങൾ ഞങ്ങളുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവച്ചതിൽ ഒത്തിരി സന്തോഷം.
1: വളരെ നന്ദി, വളരെ നന്ദി. താങ്ക് യു.
2: പ്രിയ ശ്രോതാക്കളെ, 28 വർഷക്കാലത്തെ തൻ്റെ സൈനിക സേവനാനുഭവങ്ങൾ റേഡിയോ മലബാറിനോട് പങ്കുവെക്കുകയായിരുന്നു തില്ലങ്കേരിയിലെ വിമുക്തഭടനായ സുബേദാർ ശ്രീ പോക്കു വല്ലത്ത്. അദ്ദേഹത്തിന് റേഡിയോ മലബാറിൻ്റെ ആദരവ് അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ജയ് ജവാൻ ഇവിടെ പൂർണ്ണമാകുന്നു. ജയ് ഹിന്ദ്.

0: ജയ് ജവാൻ വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ പ്രക്ഷേപണ പരമ്പര.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കിറ്റ് വിതരണം 10 ആഗസ്റ്റ് ആരംഭിക്കും. പാക് അധിനിവേശ കാശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പുതിയ പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. പൊതുപരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിച്ച് വിദ്യാർത്ഥികൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബിൽ പാസായതിൽ രാജ്യത്തെ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ട ആരെയും വെറുതെ വിടില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
2: ചോദ്യപേപ്പർ ചോർത്തുന്നവർക്ക് പരമാവധി 10 വർഷം വരെ തടവും കർശന പിഴയും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പരീക്ഷാ തട്ടിപ്പ് നടത്തുന്ന സംഘടിത മാഫിയകൾക്ക് 10 കോടി രൂപ വരെ പിഴ ചുമത്തും. പരീക്ഷാ ക്രമക്കേട് കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. ഇത്തരം കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക അതിവേഗ കോടതികളും പ്രത്യേക പ്രോസിക്യൂട്ടർമാരെയും നിയോഗിക്കും. 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി വിധി പ്രഖ്യാപിക്കണമെന്നാണ് വ്യവസ്ഥ. തട്ടിപ്പിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ അന്വേഷണ ഏജൻസികൾക്ക് അധികാരം നൽകുന്നതോടൊപ്പം ക്രമക്കേടിൽ പങ്കാളികളാകുന്ന പരീക്ഷാ ഏജൻസികൾക്കും കോച്ചിംഗ് സെന്ററുകൾക്കും 4 വർഷം വരെ വിലക്കേർപ്പെടുത്താനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വന്ദേ മാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. പുതിയ ബിൽ പ്രകാരം വന്ദേ മാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കൂടിയോ ശിക്ഷ ലഭിക്കും. ലഹരി ഉപയോഗത്തിനെതിരായ നശാമുക്ത യുവഭോർ വികസിത ഭാരത പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, കായിക മത്സരങ്ങൾ, വാക്കത്തോണുകൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2026 10ാം പതിപ്പിന്റെ പ്രമേയം കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പ്രകാശനം ചെയ്തു. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാ ഫോറമായ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 7 മുതൽ 10 വരെ ന്യൂഡൽഹിയിൽ നടക്കും. സൃഷ്ടി, സുരക്ഷ, സശക്ത സംവർദ്ധൻ എന്നീ 4 സംരംഭങ്ങളിലൂടെയാകും IMC-യുടെ 10ാം പതിപ്പ് സംഘടിപ്പിക്കുകയെന്ന് മന്ത്രി പറഞ്ഞു.
3: IMC 2025 discussed about the world's capabilities. But this year we should also discuss about our responsibilities as a generation across the world. And the history of the telecommunications enterprise has always been a history of expanding human possibilities. Scale also is not measured only by the height of the technology but the depth of its effect.
1: വാർത്താവിനിമയ വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ ആഗോള സാങ്കേതിക വിദ്യാരംഗത്തെ പ്രമുഖർ, ടെലികോം ഓപ്പറേറ്റർമാർ, സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ, ഗവേഷകർ, നയരൂപകർത്താക്കൾ അടക്കമുള്ളവർ പങ്കെടുക്കും. കയറ്റുമതി പ്രൊമോഷൻ കൌൺസിലുകളുടെയും വ്യവസായ അസോസിയേഷനുകളുടെയും പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തേകുകയും വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ യോഗം വിലയിരുത്തി. ആഗോള വിപണിയിൽ ഇന്ത്യയുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളും യോഗം ചർച്ച ചെയ്തു. ഒഡീഷയിൽ കനത്ത മഴയും നദികളിലെ ജലനിരപ്പ് ഉയർന്നതും മൂലം വെള്ളപ്പൊക്കം രൂക്ഷമാകുന്നു. മഴക്കെടുതികളിൽ 4 പേർക്ക് ജീവൻ നഷ്ടമായി. ഏകദേശം 4 ലക്ഷം പേരെ വെള്ളപ്പൊക്കം ബാധിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. കേരളത്തിൽ ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പ്രമോഷൻ കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: തിരുവനന്തപുരം വലിയമല IISTയുടെ 14th ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഇന്ന് മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം, പ്ലാൻ സ്പേസ് 2 രജിസ്റ്റർ, സർക്കാർ സ്ഥാപനങ്ങളുടെ രജിസ്ട്രി, കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി ഉൾപ്പെടെ 5 പ്രധാന പരിഷ്കാരങ്ങൾക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൌജന്യ ഓണക്കിറ്റുകൾ August 10 മുതൽ 20 വരെ വിതരണം ചെയ്യും. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. സെൻസസ് 1st ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യ കണക്കെടുപ്പ് ആരംഭിക്കും. വൈദ്യുതി കണക്ഷനുകൾ നൽകുമ്പോൾ കിലോവാട്ട് അടിസ്ഥാനത്തിൽ ചെലവുകൾ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട KSEB യുടെ ആവശ്യത്തിന്മേൽ സംസ്ഥാന വൈദ്യുതി നിയന്ത്രണ കമ്മീഷൻ August 6 തെളിവെടുപ്പ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: വൈദ്യുതി കണക്ഷനുകൾ നൽകുമ്പോൾ 1 കിലോവാട്ട് വരെയുള്ള ലോ ടെൻഷൻ സിംഗിൾ ഫേസ് കണക്ഷനുകൾക്ക് 2500 രൂപയും 7 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെയുള്ള 3 ഫേസ് കണക്ഷനുകൾക്ക് 10,000 രൂപയും ഈടാക്കണം എന്നതാണ് KSEB യുടെ ആവശ്യം. ഹൈടെൻഷൻ കണക്ഷനുകൾക്ക് കിലോവാട്ടിന് 2,000 രൂപ മുതലുള്ള നിരക്കുകളും നിർദ്ദേശിച്ചിട്ടുണ്ട്. August 6 തിരുവനന്തപുരത്ത് നടത്തുന്ന തെളിവെടുപ്പിൽ നേരിട്ട് പങ്കെടുക്കുകയോ തപാലോ ഇമെയിലോ വഴി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയോ ചെയ്യാനാകും.
1: കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി ഇന്ത്യ 8th സ്ഥാനത്ത്. 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെട്ടതാണ് മെഡൽ നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഫൈനലിൽ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യ ചരിത്രം രചിച്ചു. 2 കോമൺവെൽത്ത് ഗെയിംസ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജമ്പറായി ശ്രീശങ്കർ മാറി. വനിതകളുടെ ഭാരോദ്വഹനത്തിൽ ഹർജിന്ദർ കൌർ വെള്ളി നേടി. പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗ് വെള്ളി നേടി. ഈ വിഭാഗത്തിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ആദ്യ മെഡൽ നേട്ടമാണിത്. രാജ്യത്തിനായി മെഡൽ നേടാനായതിൽ അഭിമാനമുണ്ടെന്ന് ഗുൽവീർ സിംഗ് പറഞ്ഞു. പുരുഷവിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്ന് ഉച്ചയോടെ കളത്തിലിറങ്ങും. പാക് അധിനിവേശ കാശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. റവാലക്കോട്ടിൽ നിന്ന് മുസാഫറാബാദിലേക്ക് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചിന് നേരെ പാകിസ്ഥാൻ സേന നടത്തിയ വെടിവയ്പ്പിൽ 40-ലധികം സാധാരണക്കാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി.
5: ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കിറ്റ് വിതരണം ആഗസ്റ്റ് 10 ആരംഭിക്കും. പാക് അധിനിവേശ കശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

0: ശാസ്ത്രവീഥിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ചെമ്മീനും കൊഞ്ചും ഉൾപ്പെടുന്ന ഡെക്കാപോഡ കുടുംബത്തിൽപ്പെട്ട ഒരു ജീവിയാണ് ഞണ്ട്. ഏറിയ പങ്കും ജലത്തിൽ വസിക്കുന്നവയാണ് ഞണ്ടുകൾ. ലോകത്താകമാനം ഇവയുടെ വിവിധ ജാതികൾ കാണപ്പെടുന്നുണ്ട്. ഏകദേശം 850 ഇനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് ശാസ്ത്രവീഥിയിൽ ഏത് ജീവിയെക്കുറിച്ചാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലേ. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഞണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. 850 ഇനങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതിൽ നമുക്ക് കേൾക്കാം സന്യാസി ഞണ്ടിനെ കുറിച്ച്. അവതരിപ്പിക്കുന്നത് വിജയകുമാർ ബ്ലാത്തൂർ.
1: അതിവിചിത്രമാണ് ഹെർമിറ്റിക് ക്രാബുകൾ എന്ന സന്യാസി ഞണ്ടുകളുടെ ജീവിതം. ഇവരുടെ ശരീരത്തെ പൊതിഞ്ഞ് സ്വന്തമായി ഒരു കവചമില്ല. കടൽ തീരങ്ങളിലെ വലിപ്പം പാകമാകുന്ന ഒഴിഞ്ഞ ശംഖുകൾ തേടിപ്പിടിച്ച് അതിൽ കയറിക്കൂടി അതും കൊണ്ടാണിവ സഞ്ചരിക്കുക, ഇരതേടുക, ഇണതേടുക, 50-70 ജീവിക്കുക. പിരിയൻ ശംഖുകൾ, കടലൊച്ചുകൾ, അവയുടെയൊക്കെ കൂടിനുള്ളിലേക്ക് മൊത്തമായി കയറാൻ പറ്റും വിധം കൊഞ്ഞം തിരിഞ്ഞതാണ് ഇവരുടെ ശരീരം. ശരീരം വളരുന്നതിനനുസരിച്ച് ആ കൂടിനുള്ളിൽ ശരീരം വിങ്ങി നിറയാതിരിക്കാൻ ഇടക്ക് കൂട് മാറണം. പുതിയ കൂട് കിട്ടാൻ അതിന്റെ അളവെടുത്ത് ഇവർ അക്ഷരാർത്ഥത്തിൽ കൃത്യമായിട്ട് ക്യൂ നിൽക്കും. നമ്മളൊക്കെ എവിടെയെങ്കിലും കൃത്യമായിട്ട് അനുസരണയോടെ ക്യൂ നിൽക്കുന്ന ശീലം തുടങ്ങിയിട്ട് വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഇവർ അത് തുടങ്ങിയിട്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി. നമ്മുടെ ജീവലോക സങ്കല്പങ്ങളെ തലകീഴായി മറിക്കുന്നതാണ് ഹെർമിറ്റ് ക്രാബുകൾ. കഴിഞ്ഞ മാസം ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലെ പല കടൽ തീരങ്ങളിൽ, കാടുകളിൽ ഇവരുടെ അത്ഭുത ജീവിതം അന്വേഷിച്ച് ഞാൻ സഞ്ചരിച്ചിരുന്നു. ഇവരെ അടുത്ത് കണ്ടറിയാൻ പറ്റിയിരുന്നു. സ്വാഗതം സന്യാസി ഞണ്ടുകളുടെ ജീവലോകത്തിലേക്ക്. ഞണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു രൂപം കൈറ്റിൻ കൊണ്ട് നിർമ്മിച്ച് കടിച്ചാൽ പൊട്ടാതെ കടുകട്ടി പുറം കവചമുള്ള ഇറുക്കു കൈകളുള്ള ഒരു വികൃത ജീവിയാണല്ലോ. എന്നാൽ ഹെർമിറ്റ് ക്രാബുകളുടെ പേരിൽ ഒരു ക്രാബ് ഉണ്ട് എന്നേ ഉള്ളൂ. ഇവർ ശരിക്കുള്ള ഞണ്ടുകളല്ല, റൂ ക്രാബുകളല്ല. സാധാരണ ഞണ്ടുകൾ ബ്രാക്യൂറ എന്ന വിഭാഗത്തിൽ പെടുമ്പോൾ ഈ സന്യാസി ഞണ്ടുകൾ, ഹെർമിറ്റ് ക്രാബുകൾ, അനാമുറ എന്ന ഇൻഫ്രാ ഓർഡറിലെ പഗുറോയിഡിയ എന്ന സൂപ്പർ ഫാമിലിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. പൊതുവായി പറഞ്ഞാൽ ഇവരൊക്കെയും ക്രസ്റ്റേഷ്യൻസ് എന്ന വിഭാഗത്തിൽ പെടുന്നവരാണ്. അതിൽപ്പെട്ട ഡെക്കാപോഡ എന്ന ഓർഡറിലാണ് ക്രാബുകൾ, നമ്മുടെ ഞണ്ടുകൾ ഉൾപ്പെടുക. ചെമ്മീൻ, പ്രോൺ, ലോബ്സ്റ്റർ, ഷ്രിമ്പ് ഇതൊക്കെ ഈ വിഭാഗത്തിലാണ് ഉൾപ്പെടുക. പൗരാണിക ഗ്രീക്ക് ഭാഷയിൽ ഡക്കോസ് എന്ന് പറഞ്ഞാൽ 10 എന്നും പൗസ് എന്ന് പറഞ്ഞാൽ കാല് എന്നുമാണ് അർത്ഥം. 10 കാലുള്ള ആർത്രോപോഡ് ആണ് ഡക്കാപോഡുകൾ. ഇവരുടെ ഒരു ജോഡി കാലുകളെയാണ് നമ്മൾ ഗ്രീക്ക് നഖങ്ങൾ എന്നൊക്കെ വിളിക്കുന്നത്. യഥാർത്ഥ ഞണ്ടുകളുടെ, ട്രൂ ക്രാബുകളുടെ വയർഭാഗം ശരീരത്തിനടിയിലേക്ക് മടങ്ങി കട്ടിയുള്ള തോടിനാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കും. എന്നാൽ സന്യാസി ഞണ്ടുകളുടെ വയർഭാഗം നീളമുള്ളതും മൃദുവുമാണ്. അതായത് അതിന് പുറത്തൊരു കവചമില്ല, സംരക്ഷണമില്ല. അതിനാൽ തന്നെ പുറത്തിറങ്ങി നടക്കുക എന്നുള്ളത് സുരക്ഷിതമല്ല. രണ്ട് കാര്യങ്ങൾ കൊണ്ട്: ഒന്ന്, ഇരപിടിയന്മാർ വേഗം കൊത്തി തിന്നും; രണ്ടാമത്തെ, വെയിൽ ചൂടടിച്ചാൽ വരണ്ട് ചത്തുപോകും. അതിനാലാണ് ഇവർക്ക് എപ്പോഴും അടിയന്തരമായി ഒരു കൂട് വേണ്ടി വരുന്നത്. കൂടില്ലാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഏതെങ്കിലും കൂട്ടിനകത്ത് കയറി ഒളിച്ച് അനങ്ങാതിരിക്കുന്ന ആ സ്വഭാവം മൂലമാണ് ഇവർക്ക് സന്യാസി ഞണ്ട്, ഹെർമിറ്റ് ക്രാബ് എന്ന പേര് വന്നത്. പുരാതന കാലത്ത് ലൗകിക ജീവിതം വെടിഞ്ഞ് ജനവാസ മേഖലകളിൽ നിന്നും മാറി മരുഭൂമിയിലെ ചെറിയ ഗുഹകളിലോ ആശ്രമങ്ങളിലോ ഏകാന്തമായിട്ട് തപസനുഷ്ഠിക്കുന്ന ക്രൈസ്തവ സന്യാസിമാരെയാണ് ഡെസേർട്ട് ഫാദേഴ്സ്, അവരെയാണ് ഹെർമിറ്റുകൾ എന്ന് വിളിച്ചിരുന്നത്. ഹിമാലയ ഗുഹകളിൽ തപസ് ചെയ്തിരുന്ന നമ്മുടെ സന്യാസിമാരും അതുപോലെ ഒക്കെ തന്നെയായിരുന്നല്ലോ. നമ്മുടെ ഈ ഞണ്ടുകളും അവരെ പോലെ സമാനമായ രീതിയിൽ മറ്റാരും ഉപേക്ഷിച്ചു പോയ ശംഖിന്റെ കുഞ്ഞൻ ഗുഹക്കുള്ളിൽ പൂർണ്ണമായിട്ട് ഒതുങ്ങിക്കൂടി ഏകാന്തമായി ഇരുട്ടിൽ ജീവിക്കുന്നതിനാലാണ് ഇവർക്കും ഈ പേര് നൽകിയത്. ഇവരുൾപ്പെടുത്തിയിരിക്കുന്ന ഉപവർഗത്തിന്റെ പേരായിട്ടുള്ള പഗുറോയിഡിയ വന്നത് പഗുറസ് എന്ന പുരാതന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. അതിന്റെ അർത്ഥം തോടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നവർ എന്നാണ്. കടൽ തീരങ്ങളിൽ ചത്തടിയുന്ന ശംഖുകളുടെ, കക്കകളുടെ, കടലൊച്ചുകളുടെ കൂടുകളുടെ ഉൾവശം പിരിയൻ രൂപത്തിലായിരിക്കുമല്ലോ. അതിനാൽ അതിൽ കയറാനും ഇറങ്ങാനും മൊത്തം ഉള്ളിലേക്ക് വലിഞ്ഞു ഒളിക്കാനും ഒക്കെ പറ്റും വിധം അസമിമിതമായിട്ടുള്ള, അസിമെട്രിക് ആയിട്ടുള്ള ഒരു ശരീരഘടനയോടെ പരിണമിച്ചവരാണ് ഈ ഹെർമിറ്റ് ക്രാബുകൾ. മുട്ട വിരിഞ്ഞ് ജനിക്കുമ്പോൾ ഇവയുടെ ശരീരം അത്തരത്തിലല്ല, സിമെട്രിക് ആണ്. അതായത് ഇടതുവശവും വലതുവശവും ഒരുപോലെയുള്ളത്. ഇവയുടെ പുറംപാളി പലതവണ പൊഴിച്ചു കളഞ്ഞാണ് ഇവയുടെ ലാർവകൾ വളരുക. കുറേ ഘട്ടം കഴിയുമ്പോഴേക്കും ഇവയുടെ രൂപം ഈ ഇടതും വലതും ഒരുപോലെയല്ലാതെ അസിമെട്രിക് ആയിട്ട് മാറും. അതായത് അവയുടെ ശരീരത്തിന്റെ പിൻഭാഗം, അബ്ഡോമൻ, വയർഭാഗം വളരെ മൃദുവും പിരിയൻ രൂപത്തിലുമാകും. അതിനാലാണ് പിരിയൻ കൂടിനുള്ളിലേക്ക് ഇവർക്ക് ഞെക്കി ഞെരുങ്ങാതെ കയറാനും ഇറങ്ങാനും ഒക്കെ പറ്റുന്നത്. അത്ഭുതകരമായിട്ടുള്ള കാര്യം, ഒരുവിധം എല്ലാ ഹെർമിറ്റ് ക്രാബുകളുടെയും ഈ മൃദുവായ ഉദരഭാഗം വലത്തോട്ട് പിരിഞ്ഞ രൂപത്തിലായിരിക്കും പരിണമിച്ചുണ്ടായിട്ടുണ്ടാകുക. കടലിലുള്ള ഭൂരിഭാഗം ഗാസ്ട്രോപോഡുകളുടെയും കടൽ ഒച്ചുകളുടെയും ശരീരവും ഇതുപോലെ വലംപിരിയായിരിക്കും. അതായത് ഈ ശംഖുകളുടെ ഉൾഭാഗം വലത്തോട്ട് തിരിഞ്ഞ വിധത്തിലായിരിക്കും ഉണ്ടാകുക. അവക്കുള്ളിലേക്ക് കൃത്യമായിട്ട് ഫിറ്റാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വലത്തോട്ട് തന്നെ പിരിഞ്ഞ ഒരു ശരീരം ഇവർക്കും ഉണ്ടാകുന്നത്. ഇവയുടെ വയറിന്റെ അറ്റത്ത് ചെറിയ ഹുക്കുകൾ ഉണ്ടാവും. ഇതുപയോഗിച്ച് ഇവ ശംഖിന്റെ ഉള്ളിൽ മുറുകെ പിടിച്ചിരിക്കും. ഇവയുടെ മുന്നിലെ ഈ രണ്ട് ഇറുക്ക് കൈകളിൽ ഒന്ന് കുറച്ച് വലുതായിരിക്കും. അതിന്റെ നഖം അല്ലെങ്കിൽ അതിന്റെ ഇറുക്ക് ഭാഗം നല്ല വലിപ്പം ഉണ്ടാവും. മറ്റത് ചെറുതുമായിരിക്കും. ഭൂരിഭാഗം ഇനങ്ങളുടെയും ഇടത് കൈയായിരിക്കും അല്ലെങ്കിൽ ഇടത് നഖമായിരിക്കും അത്തരത്തിൽ ഉണ്ടാവുക. ശത്രുക്കൾ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ ഉടനെ തന്നെ പെട്ടെന്ന് ഒച്ചുകളൊക്കെ ഉള്ളിലേക്ക് കയറുന്നത് പോലെ തന്നെ ഈ ശംഖിനുള്ളിലേക്ക് ഇവർ വലിഞ്ഞു കയറും. എന്നിട്ട് ഈ വലിപ്പമുള്ള ഈ ഇടത് നഖം കൊണ്ട് അതിന്റെ വായ്ഭാഗം മൂടി അടച്ചു പിടിക്കും, ശരിക്കുമുള്ള ഒരു അടപ്പ് പോലെ. സന്യാസി ഞണ്ടുകൾ രണ്ടു വിധത്തിലുണ്ട്, കടലിൽ ജീവിക്കുന്നവയും കരയിൽ ജീവിക്കുന്നവയും. മറൈൻ ആൻഡ് ടെറസ്ട്രിയൽ, പൂർണ്ണമായിട്ടും കരയിൽ അല്ലെങ്കിൽ ടെറസ്ട്രിയൽ ആണ് എന്ന് പറയാൻ പറ്റില്ല, സെമി ടെറസ്ട്രിയൽ. കടലിനോട് ചേർന്നിട്ടുള്ള കരപ്രദേശങ്ങളിൽ കാടുകളിലൊക്കെയാണ് അവ ജീവിക്കുക. വെള്ളത്തിലല്ലാതെ ഇവരുടെ മുട്ട വിരിയില്ല. അതുപോലെ തന്നെ ഇവർക്ക് ശ്വാസം കഴിക്കണമെങ്കിലും നനവ് വേണം. അതുകൊണ്ട് തന്നെ വെള്ളത്തിനടുത്ത് അല്ലെങ്കിൽ കടലിനടുത്ത് മാത്രമേ ഇവർ സാധാരണ ജീവിക്കാറുള്ളൂ. കരയിൽ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന സന്യാസി ഞണ്ടുകൾ, ഹെർമിറ്റ് ക്രാബുകൾ, കോയിനോബിറ്റിഡെ എന്ന ഫാമിലിയിൽ, കുടുംബത്തിലാണ് ഉൾപ്പെടുക. ഭൂമധ്യരേഖയോട് ചേർന്ന് നിൽക്കുന്ന നല്ല ചൂടും ഉയർന്ന അന്തരീക്ഷ ഈർപ്പവും ഹ്യൂമിഡിറ്റിയും ഉള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇവ സാധാരണയായിട്ട് ഉണ്ടാവുക. ഇൻഡോ പസഫിക് ദ്വീപുകൾ, അതായത് ഇന്ത്യയിലെ ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, മാലിദ്വീപ്, ഇന്തോനേഷ്യൻ ദ്വീപുകൾ, ഇവയിലൊക്കെ അവയുണ്ട്. അതേപോലെ തന്നെ കരീബിയൻ ദ്വീപുകൾ, മധ്യ അമേരിക്കൻ തീരങ്ങൾ, പസഫിക് സമുദ്രത്തിലെ മറ്റു ഉഷ്ണമേഖലാ ദ്വീപുകൾ എന്നീ പ്രദേശങ്ങളിലൊക്കെ തീരങ്ങളോട് ചേർന്ന് ഇത്തരത്തിലുള്ള ഹെർമിറ്റ് ക്രാബുകളെ, പലതരത്തിലുള്ള പല സ്പീഷീസുകളിലുള്ള ഹെർമിറ്റ് ക്രാബുകളെ നമുക്ക് കാണാം. വടക്കൻ ആൻഡമാനിലെ സാഡിൽ പീക്ക് ദേശീയോദ്യാനത്തോട് ചേർന്നിട്ടുള്ള തീരങ്ങളിലും അതുപോലെ തെക്കൻ ആൻഡമാനിലെ ഷോൽബേ ബീച്ചിലും ഒക്കെ ധാരാളം ഹെർമിറ്റ് ക്രാബുകളെ എനിക്ക് കാണാൻ പറ്റി. ഇവിടുത്തെയൊക്കെ ഒരു പ്രത്യേകത, കടലിനോട് ചേർന്നാണ്, തീരത്ത് തന്നെയാണ് വലിയ മരങ്ങളുള്ള കൊടുങ്കാടുകളുള്ളത്, അതായത് കോസ്റ്റൽ റെയിൻ ഫോറസ്റ്റുകൾ. അതേപോലെ കണ്ടൽക്കാടുകളും ധാരാളമായിട്ട് ഇവിടെയുണ്ട്. നമ്മുടെ കേരളത്തിലെ തീരങ്ങളിലും ധാരാളം ഇനം ഇത്തരത്തിലുള്ള ഹെർമിറ്റ് ക്രാബുകളുണ്ട്. 40 ഹെർമിറ്റ് ക്രാബുകളെ അവിടെ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എങ്കിലും ആൻഡമാൻ തീരങ്ങൾ സന്യാസി ഞണ്ടുകളുടെ ഒരു സാമ്രാജ്യം തന്നെയാണ്. ഇത്തരം ഞണ്ടുകൾക്ക് ശ്വസിക്കാൻ വായുവിൽ നല്ല ഈർപ്പം വേണം. ഇവരുടെ കൂടിനുള്ളിൽ ഇങ്ങനെ വെള്ളം നിറക്കണം. തണുപ്പുള്ളതോ വരണ്ടതോ ആയിട്ടുള്ള രാജ്യങ്ങളിലെ കരയിൽ ഇവർക്ക് അത്തരത്തിലുള്ള ഈർപ്പമോ നനവോ ലഭിക്കാത്തതിനാൽ തന്നെ അവിടെയൊന്നും അവർക്ക് ജീവിക്കാൻ പറ്റില്ല. എന്തായാലും ലോകത്തെങ്ങുമായിട്ട് 800 ഹെർമിറ്റ് ക്രാബ് സ്പീഷീസുകൾ ഇത്തരത്തിലുള്ള ശംഖിനെ കൊണ്ടുള്ള കടലൊച്ചുകളുടെ കൂടുമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ജൈവ വൈവിധ്യ പറുദീസയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. അതിലൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ സാഡിൽ പീക്ക്. ശരിക്കും രാത്രി സഞ്ചാരികളാണ് ഇവർ. അവർ ഏറ്റവും സജീവമാവുക രാത്രിയാണ്. പകലിറങ്ങിയാൽ വെയിൽ കൊണ്ടാൽ ഇവർ ഉണങ്ങി ചത്തുപോകും. കുടെ ഇരപിടിയന്മാരുടെ റിസ്ക്കും ഉണ്ട്. എന്റെ കാലടി ശബ്ദം കേട്ടാൽ നിമിഷം കൊണ്ട് ഫ്രീസ് ചെയ്തതുപോലെ ഇവരൊക്കെയും പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി അനങ്ങാതെ നിൽക്കും. കുറച്ച് സമയം അനങ്ങാതെ നിന്നാൽ പതുക്കെ ഇവർ ഈ കൂടിനുള്ളിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത് കാണാം. രാത്രി തീരങ്ങളിൽ വന്നാൽ ഇവരുടെ സംസ്ഥാന സമ്മേളനം തന്നെയായിരിക്കും. ഇവിടെ പല വലിപ്പത്തിൽ പല രൂപത്തിലുള്ള കൂടുകളുമായിട്ട് ഓടി നടക്കുന്ന ഹെർമിറ്റ് ക്രാബുകൾ, പലതരം കൂടുകളുമായിട്ട് നടക്കുന്നവരുണ്ട് ഇവരുടെ കൂട്ടത്തിൽ. കടലെച്ചിന്റെ കൂടൊന്നും കിട്ടിയില്ല, ഉള്ളുപൊള്ളയായിട്ടുള്ള മരത്തടിയൊക്കെ ഇവർ കൂടാക്കിയിട്ട് ഉപയോഗിക്കും. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ മൂടി ഒക്കെ കൂടായിട്ട് എടുത്തിട്ട് നടക്കുന്നുണ്ടാവും. അതൊന്നും അത്ര സുരക്ഷിതമല്ല, പലപ്പോഴും അപകടം സംഭവിക്കുകയും ചെയ്യും. എന്നാലും എന്തുകൊണ്ടായിരിക്കും ഈ ആൻഡമാനിലെ തീരങ്ങളിൽ മാത്രമായിട്ട് ഇത്രയധികം ഹെർമിറ്റ് ക്രാബുകളെ കാണുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇവിടെ വർഷത്തിൽ ഭൂരിഭാഗം സമയവും മഴ പെയ്യുന്നുണ്ട്. കാടും കടലും ഒക്കെ ഇങ്ങനെ ചേർന്ന് തൊട്ടടുത്ത് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ വായുവിൽ ഈർപ്പത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അത് ഇവരുടെ ഗില്ലുകൾ ഉണങ്ങിപ്പോകാതെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഹെർമിറ്റ് ക്രാബുകൾ ഉള്ളത്. അതും കൂടാതെ ഈ പ്രദേശങ്ങളിലെ കടലുകളിൽ കൂടിയ അളവിൽ പലതരത്തിലുള്ള ഈ ഗ്യാസ്ട്രോപോഡുകൾ, കടലൊച്ചുകൾ, ശംഖുകൾ ധാരാളമായിട്ടുണ്ട്. അവയിങ്ങനെ ചത്തുപോകുമ്പോഴൊക്കെ അവ കരക്കടിയും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഞണ്ടുകൾക്ക് ആവശ്യത്തിനുള്ള പല സൈസിലുള്ള കൂടുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവയുടെ എണ്ണം കൂടിക്കൊണ്ടുമിരിക്കും. കൂടാതെ ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ പല തീരപ്രദേശങ്ങളും സംരക്ഷിത വനപ്രദേശങ്ങളും കൂടിയാണ്. മനുഷ്യരുടെ ഇടപെടൽ വളരെ കുറവാണ് അവിടങ്ങളിൽ. ഓരോ വർഷവും 500,000+ വിനോദസഞ്ചാരികളാണ് ഇവിടെ വരുന്നതെങ്കിലും ആരും ഇത്തരത്തിലുള്ള ശംഖൊന്നും കൊണ്ടുപോവില്ല, കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുപോകുന്നത് നിരോധിച്ചിട്ടുണ്ട്, കുറ്റകരമാണ്. അങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ വിമാനത്താവളത്തിൽ നിന്നും പിടിക്കപ്പെടുകയും ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാവരും ഓരോ ശംഖ് എടുത്തു കൊണ്ടുപോയാൽ തന്നെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ശംഖുകളാണ് ഇവിടെ നിന്ന് നഷ്ടമാവുകയും ചെയ്യുക. അതും കൂടാതെ പ്ലാസ്റ്റിക് മലിനീകരണം കുറവാണ്. ഈ ഇത്തരത്തിലുള്ള ഞണ്ടുകൾക്ക് സ്വതന്ത്രമായിട്ട് പെരുമാറാൻ ആ തീരങ്ങളിൽ നല്ല സാഹചര്യവുമാണ്. കരയിൽ ജീവിക്കുന്ന ഇത്തരത്തിലുള്ള സന്യാസി ഞണ്ടുകൾക്ക് നേരിട്ട് ശ്വാസം നമ്മളൊക്കെ വലിക്കുന്നത് പോലെ അന്തരീക്ഷത്തിൽ നിന്നും വലിച്ചെടുക്കാനുള്ള കഴിവില്ല. ഇവർക്കും മത്സ്യങ്ങളെപ്പോലെ പുകിലകളാണുള്ളത്, ഗില്ലുകളാണുള്ളത്. പക്ഷെ മീനുകളെപ്പോലെ വെള്ളത്തിലെ ഓക്സിജനെ വലിച്ചെടുക്കാൻ ഇവരുടെ ഗില്ലുകൾക്ക് കഴിയുകയുമില്ല. അതായത് വളരെ കൗതുകകരമാണ്, ഗില്ലുകളാണുള്ളത്, വെള്ളത്തിൽ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല, കരയിലെ വായു വേണം താനും. അതായത് ഇവയുടെ ഗില്ലുകൾ അന്തരീക്ഷത്തിലെ ഓക്സിജനെ നേരിട്ട് വലിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിൽ പരിണമിച്ചുണ്ടായവയാണ്. പക്ഷേ അവിടെ നനവ് വേണം, വെള്ളം വേണം. മീനുകളെ പോലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോഴല്ല ഇവർക്ക് ഓക്സിജനെ വലിച്ചെടുക്കാൻ പറ്റുക. അല്പം നനവുള്ള ഗില്ലുകളിലൂടെ അന്തരീക്ഷത്തിലെ ഓക്സിജനെ തന്നെ വലിച്ചെടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഇവർ എപ്പോഴും കടൽ തീരത്തോ നീരൊഴുക്കിനോട് ചേർന്നോ മാത്രം ജീവിക്കുന്നത്. കൂടാതെ ഇവർ ഇടയ്ക്ക് വെള്ളത്തിനടുത്ത് പോയിട്ട് അവയുടെ കൂടിനുള്ളിലേക്ക് അല്പം വെള്ളം കയറ്റി വെക്കും, നിറച്ചു വെക്കും. അതായത് പുറമെ ജീവിതമൊക്കെ കരയിലാണെങ്കിലും ഈ ശംഖിന്റെ ഉള്ളിൽ ഒരു മിനി അക്വേറിയം ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലാണ് ഇവർ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വാട്ടർ കണ്ടീഷൻ സിസ്റ്റം അതിനുള്ളിൽ അവർ എപ്പോഴും നിലനിർത്തുന്നുണ്ട്. കാര്യം ഗുരുതരമാണ്. ഈ ഗില്ലെങ്ങാൻ ഉണങ്ങിപ്പോയാൽ പിന്നെ ശ്വാസം കഴിക്കാൻ പറ്റില്ല. പറഞ്ഞു വന്നാൽ വെള്ളത്തിലിട്ടാൽ നീന്താനൊക്കെ പറ്റുമെങ്കിലും അതിനുള്ളിൽ നിന്ന് ശ്വാസം കഴിക്കാൻ ഇവർക്ക് പറ്റില്ല. ഇവരുടെ കുട്ടികൾ, ലാർവകൾ വെള്ളത്തിലാണ് മെറ്റമോർഫോസിസ് ഒക്കെ കഴിയുന്നത്. അതിൽ നിന്നാണ് അവർ വളരുന്നത്. ആ കാലത്തൊക്കെ ഇവർക്ക് വെള്ളത്തിനുള്ളിൽ നിന്ന് ശ്വസിക്കാൻ പറ്റും. പക്ഷെ ഉറപ്പൊഴിച്ച് വളർന്ന് മുതിർന്നതായി കഴിഞ്ഞാൽ ഇവരെ വെള്ളത്തിൽ കുറെ സമയം അമർത്തി പിടിച്ചാൽ, മുക്കി പിടിച്ചാൽ അവ ചത്തുപോകും. അതായത് ഇവരുടെ ഗില്ലുകൾക്ക് വെള്ളത്തിനുള്ളിലെ ഓക്സിജനെ വേർതിരിച്ചെടുക്കാനുള്ള ശേഷി ഈ പരിണാമഘട്ടത്തിന് ഇടയിൽ എപ്പോഴോ നഷ്ടപ്പെട്ടു പോയി. ഈ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ പകൽ ചൂടിൽ സൂര്യന്റെ നേരിട്ടുള്ള പ്രകാശം തട്ടിയാൽ ഇവരുടെ ഗില്ലുകൾ ഉണങ്ങിപ്പോകുന്നതിനാലാണ് ഇവർ പരമാവധി രാത്രി മാത്രം പുറത്തിറങ്ങുന്നത്. ഇതൊക്കെയാണെങ്കിലും ഇവരുടെ മൃദുവായിട്ടുള്ള വയറിന്റെ അടിയിലെ ഈ ചർമ്മത്തിലൂടെ ചെറിയ അളവിൽ ശ്വസനം നടത്തി അതിജീവിക്കാൻ ഇവർക്ക് പറ്റും. ക്യുട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് അതിന് പറയും. ശരീരത്തിന് എന്തെങ്കിലും പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ പുറത്തേക്കിട്ട കാല് ഏതെങ്കിലും ഇരപിടിയും പിടിക്കുകയോ ഒക്കെ ചെയ്താൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കാല് മുറിച്ചു മാറ്റുന്ന ഒരു സ്വഭാവം ഇവർക്കുമുണ്ട്. നമ്മുടെ പല്ലിയൊക്കെ വാല് മുറിക്കുന്നത് പോലെ ഓട്ടോട്ടോമി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഇവരിലുമുണ്ട്. പക്ഷെ പ്രശ്നമൊന്നുമില്ല, അടുത്ത മോൾട്ടിങ് ഉറപ്പൊഴിക്കലോട് കൂടിയിട്ട് ആ പുതിയ കാലവിടെ മുളച്ചു വന്നോളൂ. ഇതുപോലുള്ള കാടുകളിലെ മരങ്ങളിൽ നിന്നും വീണുകിടക്കുന്ന ചീഞ്ഞ പഴങ്ങൾ, ഇലകൾ, കൂണുകൾ, മറ്റു ജീവികളുടെ വിസർജ്യങ്ങൾ എന്നിവയൊക്കെ ഇവർ കഴിക്കും. ഇവിടെ ഇപ്പോഴും നല്ല മഴയുണ്ട്, നല്ല തണുപ്പാണ്, ഈർപ്പമുണ്ട്. അതുകൊണ്ടാണ് ഈ വിശന്നവർ ഈ പകലും പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുന്നത്. കടൽ തീരത്ത് തിരമാലകൾ അടുപ്പിക്കുന്ന ചത്തമീനുകൾ, ഞണ്ടുകൾ, സമുദ്ര പായലുകൾ എന്നിവയൊക്കെയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. അതായത് ഈ സന്യാസി ഞണ്ടുകൾ ഒരു സർവഭക്ഷകരാണ്, ഒമ്നിവോറസ് ആണ്. സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ഭക്ഷണം കണ്ടെത്തുന്നതും അത് മാറ്റുന്നവരും ഒക്കെയാണ്. അതായത് ഓപ്പർച്യൂണിസ്റ്റിക് കൂടിയാണിവർ. എന്തായാലും കാട്ടിലെയും കടൽ തീരത്തെയും ഒക്കെ ജൈവ മാലിന്യങ്ങൾ തിന്നു തീർത്ത് ഇങ്ങനെ ചുറ്റുപാടൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിൽ ഇവർക്ക് നല്ല പങ്കുണ്ട്. ഇവരുടെ ശരീര വളർച്ചയ്ക്ക് കുറെ കാൽഷ്യം ആവശ്യമാണ്. പുതുതായിട്ടുണ്ടാകുന്ന എക്സോസ്കെൽട്ടൻ അല്പമൊക്കെ കട്ടിയുള്ളതാകാൻ, ചില ഭാഗങ്ങളെങ്കിലും കട്ടിയുള്ളതാകാൻ കാൽഷ്യം വേണം. അതിനുവേണ്ടി ഇവർ കടൽ തീരത്തെ കക്കത്തോടുകളൊക്കെ ഇങ്ങനെ കടിച്ചു പൊറിച്ച് തിന്നാറുണ്ട്. അതായത് പലപ്പോഴും ഇവരുടെ തന്നെ എക്സോസ്കെൽട്ടൻ, ഇവരുടെ പൊഴിച്ചു കളഞ്ഞ കൂട് അവർ ഭക്ഷണമാക്കും. തലക്ക് മുകളിലുള്ള ഈ നീളമുള്ള ആന്റിനകൾ ഉപയോഗിച്ചുകൊണ്ട് ചുറ്റുമുള്ള രാസഗന്ധ തന്മാത്രകളെ തിരിച്ചറിയാനുള്ള കഴിവ്, ഓൾഫാക്ടറി സെൻസ് ഇവർക്കുണ്ട്. അതായത് ഇവർക്ക് മണം പിടിക്കാനുള്ള വലിയ കഴിവുണ്ട്. വളരെ ദൂരെ പോലും ഒരു മീൻ ചത്തുകിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മണം തിരിച്ചറിഞ്ഞ് ഇവർ അവിടെ എത്തും. കൂടാതെ ഇവരുടെ ഈ ഗ്രാണശക്തിയെ പറ്റിയിട്ട്, മണം പിടിക്കാനുള്ള കഴിവിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ നടത്തിയ ഗവേഷകർ കണ്ട കൗതുകകരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ചീഞ്ഞഴുകുന്ന പഴങ്ങളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും ഒക്കെ പുറത്തേക്ക് വരുന്ന ഗന്ധം, അസിറ്റോണിൻ്റെതും മെത്തനോളിൻ്റെതും ഒക്കെയാണല്ലോ, ഈ മണം ഇവരെ ഭ്രാന്തമായിട്ട് ആകർഷിക്കും. അതുകൊണ്ട് തന്നെ ബീച്ചുകളിലൊക്കെ വിനോദസഞ്ചാരികൾ മദ്യപിച്ച് വലിച്ചെറിഞ്ഞ കുപ്പികളുടെ ഉള്ളിലേക്ക് ഇവർ വലിഞ്ഞു കയറും. ആ മദ്യത്തിന്റെ ഗന്ധം ഇവരെ ഭ്രാന്തമായിട്ട് ആകർഷിക്കും, കുടിച്ച് ലഹരിയിലാവും. അങ്ങനെ കുപ്പിക്കുള്ളിൽ പുറത്തിറങ്ങാൻ പറ്റാതെ ചത്തുകിടക്കും. ഇവരുടെ കണ്ണുകളും വളരെ കൗതുകകരമായിട്ടുള്ളതാണ്. നീളമുള്ള രണ്ട് തണ്ടുകളുടെ അറ്റത്ത് പിടിപ്പിച്ചതുപോലെയാണ് ഇവരുടെ കണ്ണുകൾ, സ്റ്റാക്ഡൈസ് എന്ന് പറയും. ഇതിന് 360 ഡിഗ്രിയും തിരിക്കാൻ പറ്റും. എന്നാലും കരയിൽ ജീവിക്കുന്ന ഇത്തരത്തിലുള്ള ഹെർമിറ്റ് ക്രാബുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണുകളുടെ ഈർപ്പം നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവ അവരുടെ മുന്നിലെ ചെറിയ കാലുകൾ കൊണ്ട് നമ്മൾ കണ്ണടയൊക്കെ ഇടക്ക് തുടക്കുന്നത് പോലെ കൃത്യമായ ഇടവേളകളിൽ ഈ കണ്ണിങ്ങനെ തുടച്ച് നനയ്ക്കുകയും അതിലെ അഴുക്കൊക്കെ കളയുകയും ചെയ്യും. അങ്ങനെ ഈർപ്പമുള്ളതായിട്ട് സൂക്ഷിക്കും. സന്യാസി ഞണ്ടുകളുടെ ആണും പെണ്ണും തമ്മിൽ വലിപ്പത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. ആൺഞണ്ടുകളായിരിക്കും വലിപ്പം കൂടുതൽ. പ്രത്യുത്പാദന കാലമാകുമ്പോൾ ആൺഞണ്ടുകൾ പെൺഞണ്ടുകളെ ആകർഷിക്കാൻ വേണ്ടി തങ്ങളുടെ ആ വലിയ നഖങ്ങൾ, ചെലിപ്പേഡ്സ്, വായുവിൽ ഇങ്ങനെ വീശി പ്രത്യേക ആംഗ്യങ്ങളൊക്കെ കാണിക്കും. പലപ്പോഴും ഒരു പെൺഞണ്ടിന് വേണ്ടിയിട്ട് ഒന്നിലധികം ആൺഞണ്ടുകൾ ഇങ്ങനെ യുദ്ധം നടത്താറുണ്ട്. എന്തായാലും സന്യാസി ഞണ്ടുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇണചേരൽ എന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും അപകടം പിടിച്ച നിമിഷങ്ങളാണ്. നമുക്കറിയാമല്ലോ ഇവരുടെ പിൻഭാഗം വളരെ മൃദുവാണ്, അത് ഈ കൂടിനുള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇണചേരാൻ വേണ്ടി ആണിനും പെണ്ണിനും ഈ ശരീരം കൂടിനുള്ളിൽ നിന്നും പുറത്തെടുത്തേ പറ്റൂ. ആൺഞണ്ട് പെൺഞണ്ടിന്റെ ഈ കൂടിന് പുറത്ത്, ശംഖുകൂടിന് പുറത്ത് ഈ വിരൽനഖം കൊണ്ട് ഇങ്ങനെ മുട്ടിമുട്ടി വിളിച്ച് പുറത്തിറങ്ങാൻ പറയും. തുടർന്ന് രണ്ടുപേരും തങ്ങളുടെ ശംഖുകൾ പരസ്പരം ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കും. എന്നിട്ട് ഈ ശരീരത്തിന്റെ പകുതി ഭാഗത്തോളം പുറത്തേക്കിറക്കി ഇണചേരും. ഈ സമയത്ത് ഏതെങ്കിലും ശത്രുജീവി, പക്ഷിയോ മറ്റ് വലിയ വേറെ ഞണ്ടുകളോ ഒക്കെ വന്നാൽ ഇവരുടെ കാര്യം കഷ്ടമാണ്. ഇവർക്ക് സാധാരണ പോലെ പെട്ടെന്ന് വലിഞ്ഞ് കൂടിനുള്ളിലേക്ക് കയറി രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടെ വളരെ പെട്ടെന്നായിരിക്കും ഇവരുടെ ഇണചേരൽ. ഇണചേരലിന് ശേഷം പെണ്ഞണ്ട് ലക്ഷക്കണക്കിന് മുട്ടകൾ ഇട്ട് അത് ശരീരത്തോട് ചേർത്ത് പിടിക്കും. പെണ്ഞണ്ടിന്റെ വയറിന്റെ ഭാഗത്തുള്ള ചെറിയ പ്രത്യേക തരത്തിലുള്ള കാലുകൾ കൊണ്ടാണ് ഇവയൊക്കെയും ചേർത്ത് പിടിക്കുക. അതിനുശേഷം അവർ രണ്ടുപേരും ശംഖിനുള്ളിലേക്ക് തിരിച്ചു കയറും. മുട്ടകൾ വിരിയുന്നത് വരെ ഏകദേശം ഒരു മാസം എടുക്കും അതിന്. ഈ മുട്ടകൾ അമ്മ ഞണ്ടിന്റെ ഈ ശംഖ് കൂടിനുള്ളിൽ സുരക്ഷിതമായിരിക്കും. ഈ ശംഖിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വെള്ളവും അതിന്റെ ഈർപ്പവും ഒക്കെ മുട്ടകൾ നശിക്കാതെ സംരക്ഷിക്കും. തീരത്തിൽ നിന്നും അല്പം അകന്ന് കാടുകളുടെ ഉള്ളിൽ ജീവിക്കുന്ന ചിലതരം ലാൻഡ് ഹെർമിറ്റുകൾ പോലും മുട്ട വിരിയാറാകുമ്പോൾ കൂട്ടത്തോടെ ഈ കടൽ തീരത്തേക്ക് ഓടിവരും. ലക്ഷക്കണക്കിന് അമ്മ സന്യാസിനി ഞണ്ടുകൾ കാടിനുള്ളിൽ നിന്നും കുഞ്ഞുങ്ങളെ കടലിലേക്ക് ഒഴുക്കിവിടാനായി കടൽ തീരത്തേക്ക് കൂട്ടമായിട്ട് ഇങ്ങനെ വരും. സന്യാസി ഞണ്ടുകളുടെ മുട്ടകൾക്ക് വിരിയാൻ കടൽ വെള്ളം വളരെ അത്യാവശ്യമാണ്. സാധാരണ വായുവിൽ വെച്ചിട്ട് അവർക്ക് വിരിയാൻ പറ്റില്ല. ബീച്ചിലെത്തിയ ഈ അമ്മ ഞണ്ടുകളൊക്കെയും വേലിയേറ്റ സമയത്ത് കടലിലേക്ക് ഇറങ്ങി നിൽക്കും. തിരമാലകൾ വന്നിങ്ങനെ അടിക്കുമ്പോൾ അവൾ തന്റെ വയറുഭാഗം കുടഞ്ഞ് ഈ മുട്ടകളെയൊക്കെ വെള്ളത്തിലേക്ക് ഒഴുക്കിവിടും. വെള്ളത്തിൽ തൊടുന്ന നിമിഷം തന്നെ ഈ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരും. മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഈ കുഞ്ഞുങ്ങൾ ഞണ്ടുകളുടെ രൂപത്തിലേ അല്ല, അവസോയ, മെഗലോപ്പ എന്നൊക്കെ പേരുള്ള ലാർവ ഘട്ടങ്ങളൊക്കെ കടന്നിട്ടാണ് വളരുക. ഈ കുഞ്ഞുങ്ങൾ മാസങ്ങളോളം കടൽ വെള്ളത്തിൽ പ്ലവങ്ങളും പ്ലാങ്ടനുകളൊക്കെ തിന്ന് വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കും. ഈ സമയത്ത് ഭൂരിഭാഗം ഈ ഞണ്ടും കുഞ്ഞുങ്ങളെ മുഴുവനും മീനുകളൊക്കെ തിന്നു തീർക്കും. അതിജീവിച്ച് ഈ ലാർവൽ ഘട്ടങ്ങളൊക്കെ പൂർത്തിയാക്കുന്നവ പതുക്കെ കടൽ തട്ടിലേക്ക് പോകും. കടൽത്തട്ടിലുള്ള ഏതെങ്കിലും ചെറിയ ഒഴിഞ്ഞ ശംഖുകൂടിനുള്ളിലേക്ക് കയറും. അങ്ങനെ സ്വന്തമായിട്ടൊരു വീടൊക്കെ ആയി കഴിഞ്ഞാൽ പതുക്കെ നീങ്ങി നീങ്ങി കരയിലേക്ക് വരും. അങ്ങനെ ഒരു കുട്ടി സന്യാസി ഞണ്ടായി അവർ മാറും. കടൽത്തീരത്തെത്തിയാൽ അവർ നടന്ന് കരയിൽ കയറും, കാട്ടിലേക്ക് കയറും. പിന്നീട് അവർ ഒരിക്കലും കടലിൽ ജീവിക്കാൻ വേണ്ടി തിരിച്ചു പോകുന്നില്ല. കരയിലെ സന്യാസിമാരായിട്ട് അങ്ങനെ ജീവിക്കും. ഹെർമിറ്റ് ഞണ്ടുകളുടെ ലോകത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി അവരുടെ ഈ വീടില്ലാതാകലാണ്. ഞണ്ട് വളരുന്നതിനനുസരിച്ച് പഴയ കൂട് പറ്റാതാകുമല്ലോ, അതായത് അത് ചെറുതാകും. പുതിയൊരു ഒഴിഞ്ഞ വലിയ ശംഖ് കണ്ടെത്തിയാൽ ഇവർ നടത്തുന്ന പെരുമാറ്റത്തെ സിങ്ക്രണൈസ്ഡ് വേക്കൻസി ചെയിൻ എന്നാണ് ശാസ്ത്രലോകം വിളിക്കുന്നത്. ഒരു വലിയ ഒഴിഞ്ഞ ശംഖ് കണ്ടുകിട്ടിയാൽ തനിക്ക് പാകമാകാതെ അല്പം വലുതാണെങ്കിൽ ആദ്യം എത്തുന്ന ഞണ്ട് അതിൽ കയറില്ല, അവൻ അവിടെ കാത്തു നിൽക്കും. ഒഴിഞ്ഞ ശംഖിന്റെ മണം അടിച്ച് മറ്റു ഞണ്ടുകളും അവിടെ എത്തും. തുടർന്ന് അവർ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയവൻ മുതൽ ചെറിയവൻ വരെ ഒരു വരിയായി ക്യൂ ആയിട്ട് നിൽക്കും. വന്നവരിൽ ഏറ്റവും വലിയ ആ ശംഖിന് പാകമായ ഞണ്ട് അതിന് കിട്ടിയ ആ പുതിയ ശംഖിലേക്ക് മാറുമ്പോൾ അവന്റെ തൊട്ടു പിന്നിൽ നിന്ന ഞണ്ട് അവൻ ഊരിമാറ്റിയ കൂടിലേക്ക് മിന്നൽ വേഗത്തിൽ കയറും. ഇങ്ങനെ ചെയിൻ പോലെ നടക്കും. അങ്ങനെ ഒരൊറ്റ പുതിയ ശംഖ് കാരണം ആ വരിയിലുള്ള എല്ലാ ഞണ്ടുകൾക്കും ഒരേ സെക്കൻഡിൽ പുതിയ വീട് ലഭിക്കുന്നു. ഈ ക്യൂ നിൽക്കൽ ഒരു അമ്പരപ്പിക്കുന്ന പ്രതിഭാസം തന്നെയാണ്. തനിക്ക് പറ്റുന്ന അടുത്ത സൈസ് കൂടുള്ളവനെ ഇവർ കണ്ടെത്തുന്നത് അതിന്റെ കൂടിന്റെ വലിപ്പം തൊട്ടറിഞ്ഞും നോക്കിയറിഞ്ഞും ഒക്കെയാണ്. ഇത്തിരി പോന്ന ആ തലച്ചോറിൽ ഇത്രയും കണക്ക് കൂട്ടലോ എന്ന് നമ്മൾ തലക്ക് കൈവച്ചു പോകും. അതും കൂടാതെ കൃത്യമായ വലിപ്പമുള്ള ആൾ വരും വരെ ബഹളം വെക്കാതെ വരി തെറ്റിക്കാതെ ഇവർ ക്യൂ നിൽക്കും. ഇടക്ക് പാകമായ ആൾ വന്നാൽ അയാളെ കൃത്യമായ ഇടത്ത് ക്യൂവിൽ കയറ്റുന്നതും ഒക്കെ കണ്ടാൽ നമ്മൾ നാണിച്ച് മൂക്കത്ത് വിരൽ വെക്കും. ലക്ഷക്കണക്കിന് വർഷമായിട്ട് ഈ ഹെർമിറ്റ് ഞണ്ടുകൾ നടത്തുന്ന ഈ ക്യൂ സിസ്റ്റം ഇപ്പോഴും ഈ 2026 നമുക്ക് പറ്റുന്നില്ല. എന്നാലും ഇവരുടെ പേര് സന്യാസി ഞണ്ട് എന്നൊക്കെയാണെങ്കിലും ഈ ഭവന പ്രതിസന്ധി വന്നാൽ ഇവർ എല്ലാം മറന്ന് കടുത്ത കൊള്ളക്കാരുടെ സ്വഭാവം കാണിക്കും. സാധാരണയായിട്ട് ഇവർ ചത്ത ശംഖുകളുടെ ഒഴിഞ്ഞ കൂടുകൾ മാത്രമാണ് ഇങ്ങനെ വീടിനായിട്ട് എടുക്കുക. എന്നാൽ പാകമായ ഒരു പുതിയ വീട് കിട്ടാതിരിക്കുമ്പോൾ, ഇവർ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇവർ പിന്നെ അറ്റാക്ക് മോഡിലേക്ക് മാറും. അതായത് ഗ്യാസ്ട്രോപോഡുകളെ, ജീവനുള്ള ശംഖുകളെ തന്നെ അറ്റാക്ക് ചെയ്യും. എന്നിട്ട് അതിനുള്ളിലുള്ള ജീവിയെ കൊന്ന് അതിന്റെ കഷണങ്ങൾ മുഴുവൻ പുറത്തേക്കിടും, നല്ല ക്ലീൻ ആക്കും. എന്നിട്ട് ആ ശംഖ് അതിന്റെ സ്വന്തം വീടാക്കി മാറ്റും. അത്രയുമല്ല, ചിലപ്പോൾ സ്വന്തം പാകമായിട്ടുള്ള വീട് കിട്ടാതായാൽ സ്വന്തം വർഗ്ഗക്കാരെ തന്നെ അത്തരം വലിയ കൂടുകളിൽ നിന്നും പുറത്തേക്ക് ചാടിക്കും. ചിലപ്പോൾ ഞണ്ടുകളുടെ ലോകത്തെ റിയൽ എസ്റ്റേറ്റ് മഫിയകളാണ് ഹെർമിറ്റ് ഞണ്ടുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഞണ്ട് ഇത്തരത്തിൽ വീടിന് വേണ്ടിയിട്ട്, പുതിയ കൂടിന് വേണ്ടിയിട്ട് മറ്റൊരു ഞണ്ടിനെ ആക്രമിക്കുന്നതിന് മുമ്പ് ചില ശാസ്ത്രീയ കണക്കുകൂട്ടലുകളൊക്കെ ചെയ്യും. അതിന്റെ കാലുകൊണ്ട് മറ്റേ ഞണ്ട് എടുത്തിരിക്കുന്ന വീടിന്റെ കൂടിന്റെ അളവൊക്കെ അളന്നെടുക്കും. തന്റെ ശരീരത്തിന് അത് കൃത്യമായി പാകമാകുമെന്ന് ഉറപ്പായാൽ മാത്രമേ ആക്രമണമൊക്കെ നടത്തൂ. അല്ലാതെ തനിക്ക് ഒട്ടും കൊള്ളാതെ തോടാണെങ്കിൽ, പാകമാകാത്ത തോടാണെങ്കിൽ അതിന് അവർ മുതിരാറില്ല. എന്നാൽ ചിലപ്പോൾ ഒരു ചെറിയ ഞണ്ടിന് അതിന് പാകമാകാത്ത അത്ര വലിപ്പമുള്ള കുറച്ചും കൂടി വലിയ ഒരു കൂട് കിട്ടിയെന്ന് കരുതുക. ഈ കൂട് കണ്ട് കൊതി പിടിച്ച് അതിന് പാകമാകുന്ന വേറൊരു ഞണ്ട് പുറകു കൂടും. എന്നിട്ട് ആ ചെറിയവനെ തല്ലി ഓടിച്ച് അത് കൈക്കലാക്കും. പിള്ളേർക്ക് ഇത്ര വലിയ കൂടൊന്നും വേണ്ട എന്നും പറഞ്ഞ്. അതായത് ഈ ഞണ്ടുകളുടെ ലോകത്ത് കൃത്യമായിട്ടുള്ള അളവിൽ വീടൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ ഗുണ്ടാ വിളയാട്ടം നടക്കും. കടലിനടിയിൽ മാത്രം ജീവിക്കുന്ന ഹെർമിറ്റ് ഞണ്ടുകൾക്ക് ഇങ്ങനെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിരുകളൊന്നുമില്ല. ഭൂമിയിൽ എവിടെയും കടലുണ്ടെങ്കിൽ അവിടെയൊക്കെയും അവരുണ്ടാകാം. അതായത് ലോകത്തിന്റെ ഒരുവിധം എല്ലാ ഭാഗത്തും കടലിൽ ഇവർ ഉണ്ടാകാം. പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ മഹാസമുദ്രം തുടങ്ങി ലോകത്തിലുള്ള എല്ലാ പ്രധാന കടലുകളിലും ഇവർ ജീവിക്കുന്നുണ്ട്. അലാസ്ക, നോർവേ, അന്റാർട്ടിക്ക തുടങ്ങി അതിശൈത്യ മേഖലകളിലെ കടലിനടിയിൽ പോലും ഇവയുടെ പ്രത്യേക ഇനങ്ങൾ ജീവിക്കുന്നുണ്ട്. ആഴം കുറഞ്ഞ തീരക്കടലുകൾ മുതൽ സൂര്യപ്രകാശം ഒട്ടും എത്താതെ ആയിരക്കണക്കിന് അടി ആഴമുള്ള ശാന്തമായ കടലിന്റെ അടിത്തട്ടിൽ വരെ ഇവയെ കണ്ടെത്താൻ സാധിക്കും. ഇത്തരം കടൽ ഹെർമിറ്റ് സന്യാസി ഞണ്ടുകളിൽ ചില സ്പീഷീസുകൾക്ക് ജീവിതത്തിൽ ഒരു പക്ക ബിസിനസ് പാർട്ട്ണർ കൂടിയുണ്ടാവും. സി അനിമോൺ എന്ന കടൽ ചെടി പോലെയുള്ള ഒരു ജീവി. ഇതൊരു വൺ സൈഡ് പ്രണയമല്ല, രണ്ടുപേർക്കും ലാഭമുള്ള കച്ചവടമാണ്. ഞണ്ട് ഈ അനിമോണിനെ തന്റെ വീടിന്റെ അല്ലെങ്കിൽ കൂടിന്റെ മുകളിൽ ചുമന്നുകൊണ്ട് നടക്കും. പകരമായിട്ട് ഈ ഞണ്ടിനെ ആക്രമിക്കാൻ വരുന്ന ഗുണ്ടകളിൽ നിന്നും ഈ സീ അനിമോൺ അതിനെ രക്ഷിക്കുകയും ചെയ്യും. സീ അനിമോണിന്റെ ഈ കൈകൾ പോലെയുള്ള ടെൻഡക്കിൾസിൽ ശത്രുക്കളെ തളർത്താൻ കൽപ്പുള്ള നെമറ്റോസിസ്റ്റുകൾ എന്ന് പറയുന്ന വിഷകോശങ്ങളുണ്ട്. ഈ ഞണ്ട് തന്റെ കൂടിനു മുകളിൽ ഈ ഒരു സീ അനിമോണിനെ പ്രതിഷ്ഠിക്കുന്നതോടെ ഞണ്ടിനെ തിന്നാൻ വരുന്ന ഒക്ടോപ്പസുകളും മറ്റു മത്സ്യങ്ങളും ഒക്കെ ഇതിനെ കണ്ട് പേടിച്ചോടും. അല്ലെങ്കിൽ ഒരു AK-47 ഒരു കാവൽക്കാരനെ നിർത്തിയതുപോലെയാണ് അവർക്ക് തോന്നുക. ഇവർ ഇരുവരും തമ്മിലുള്ള ഈ കൂട്ടുകെട്ട് അബദ്ധത്തിലുണ്ടായതൊന്നുമല്ല. ഞണ്ടുകൾ വളരെ ആസൂത്രിതമായിട്ട് സീ അനിമോണുകളെ തങ്ങളുടെ ദേഹത്ത് പറ്റിച്ചു വെക്കുന്നതാണ്. ഒരു പാറയുടെ മുകളിൽ ഇരിക്കുന്ന ഒരു സീ അനിമോണിനെ കണ്ടാൽ ഈ ഹെർമിറ്റ് ഞണ്ട് പതുക്കെ അതിന്റെ അടുത്ത് ചെല്ലും. എന്നിട്ട് തന്റെ കാലുകൾ കൊണ്ട് സി അനിമോൺ പാറയിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഭാഗത്ത് പതുക്കെ ഒരു തട്ടി ഉണർത്തലും തലോടലും ഒക്കെ നൽകും. ടിക്ലിംഗ് അല്ലെങ്കിൽ മെസ്സേജിംഗ് എന്നൊക്കെ പറയും. ഈ മെസ്സേജിങ്ങിനിടയിൽ അതിന്റെ സുഖത്തിൽ ഈ സി അനിമോൺ ഈ പാറയിലുള്ള പിടുത്തം അങ്ങ് വിടും. അപ്പോഴാ ഞണ്ട് അനായാസമായിട്ട് അതിനെ പതുക്കെ എടുത്ത് തന്റെ കൂടിന് മുകളിൽ അങ്ങ് വെക്കും. ഈ സി അനിമോണുകൾക്ക് സ്വന്തമായിട്ട് സഞ്ചരിക്കാനൊന്നും പറ്റില്ല. എവിടെയെങ്കിലും ഒട്ടിച്ചു വെച്ചാൽ അല്ലെങ്കിൽ ഒട്ടിച്ച് നിൽക്കുകയാണെങ്കിൽ അവിടെ തന്നെ അവർ അങ്ങനെ ജീവിക്കുകയാണ് ചെയ്യുക, പാറയുടെ മുകളിലൊക്കെ. എന്നാൽ ഞണ്ടിന്റെ ഈ കൂടിന് മുകളിൽ സ്ഥാപിക്കപ്പെടുന്നതോടുകൂടിയിട്ട് ഇതിന് സൗജന്യമായിട്ട് കടലിനടിയിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റും. ഞണ്ട് വലിയ നഖങ്ങൾ ഉപയോഗിച്ച് ഇരകളെയൊക്കെ പിടിച്ച് കറുമുറ മുറിച്ച് തിന്നുമ്പോൾ അതിന്റെ മാംസത്തിൽ പല ഭാഗവും ഈ വെള്ളത്തിൽ കലരും. അപ്പോൾ ആ അവശിഷ്ടങ്ങളും ഒക്കെ മുകളിലുള്ള സി അനിമോൺ ഭക്ഷണമാക്കും. അതുപോലെ ഞണ്ട് നിരന്തരമായിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കാതെ പല സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിനാൽ തന്നെ കൂടുതൽ ഓക്സിജനും പോഷകങ്ങളും ഒക്കെ സി അനിമോണിൽ ലഭിക്കുകയും ചെയ്യും. ഇനി ഒരു വേറൊരു പ്രശ്നമുണ്ട്. നമുക്കറിയാം ഹെർമിറ്റ് ഞണ്ടുകൾ പതുക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ വളരുമ്പോൾ ആ പഴയ കൂട് അതിന് പാകമാകാതെയാവും. അപ്പോൾ പുതിയ കൂട്ടിലേക്ക് അതിന് മാറണം. ഈ സമയത്തും ഈ ഞണ്ട് അതിന്റെ കൂടിന് മുകളിലുള്ള സി അനിമോണിനെ മറക്കില്ല, അല്ലെങ്കിൽ ഉപേക്ഷിക്കില്ല. അത് തന്റെ നഖങ്ങൾ കൊണ്ട് അവിടെ നിന്നും ഈ സി അനിമോണിനെ വീണ്ടും പറിച്ച് തന്റെ പുതിയ കൂടിന്റെ മുകളിൽ സ്ഥാപിക്കും. സി അനിമോൺ തന്റെ പുതിയ കൂടിന് മുകളിൽ നന്നായിട്ട് ഉറച്ചു നിൽക്കുന്നത് വരെയും ഈ നഖങ്ങൾ കൊണ്ട് അവൻ താങ്ങി പിടിക്കും. ഇതിനെയാണ് സയൻസിൽ ഫാക്കൽറ്റീവ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. അതായത് ഒന്നിച്ച് ജീവിച്ചാൽ രണ്ടുപേർക്കും സൂപ്പർ, പിരിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല, രണ്ടുപേർക്കും അവരുടേതുപോലെ ജീവിക്കുകയും ചെയ്യാം. അതായത് ഒരാളുടെ സഹായമില്ലാതെ മറ്റൊരാൾക്ക് ജീവിക്കാൻ പറ്റാതില്ല, അതേപോലെ തന്നെ ഒരാളെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചുകൊണ്ട് പരാദമായിട്ട് ജീവിക്കുന്നുമില്ല. ആഴക്കടലിൽ ജീവിക്കുന്ന സ്റ്റൈലോബാറ്റസ് എന്ന ജനുസിൽപ്പെട്ട ഹെർമിറ്റ് ഞണ്ടുകളുടെ ദേഹത്ത് അല്ലെങ്കിൽ കൂടിന് മുകളിൽ നിൽക്കുന്ന സീ അനിമോണുകൾ ചിലപ്പോൾ അവർക്ക് ഇതിലും കൂടിയ സഹായങ്ങൾ ചെയ്യാറുണ്ട്. ഇത്തരം ഞണ്ടുകളുടെ കൂടിന് മുകളിൽ നിൽക്കുന്ന സി അനിമോൺ ഒരു പ്രത്യേകതരം പ്രോട്ടീനും ചൈറ്റനും കലർന്ന ഒരു ദ്രാവകം പതുക്കെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ കവചം പതുക്കെ സൃഷ്ടിക്കപ്പെടും. ഞണ്ട് വളരുന്നതിനനുസരിച്ചിട്ട് ഈ സി അനിമോൺ ഉണ്ടാക്കുന്ന ഈ കവചവും മുന്നോട്ട് പതുക്കെ പതുക്കെ വളർന്നുകൊണ്ടിരിക്കും. അതായത് ഈ ചിറ്റൻപാളി ഒരു കുഴൽ പോലെ മുന്നോട്ട് നീണ്ടുവരുന്നു. ഇതിന്റെ ഫലമായിട്ട് വളരുന്ന ഞണ്ടിന് നിൽക്കാൻ വേണ്ടി കുറച്ചും കൂടി കൂടുതൽ സ്ഥലം കിട്ടും. അതായത് അതിന് പുതിയ ശംഖ് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അതായത് ഒരു വീടിന്റെ മുൻവശത്ത് ഷെഡ് കെട്ടി അത് പതുക്കെ പതുക്കെ അതിന് ചുറ്റും കല്ലൊക്കെ വെച്ച് അത് മുറിയാക്കി വീട് പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങി വരുന്നത് പോലെയാണ് സംഭവിക്കുന്നത്. ഈ സി അനിമോൺ ആ ശംഖിന്റെ കവാടം മുന്നോട്ട് നീട്ടി വിസ്താരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഈ വീട് ജീവിക്കുന്ന വീടായിട്ടാണ് കണക്കാക്കുന്നത്. കടലിലുണ്ടാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇത്തരത്തിലുള്ള ഹെർമിറ്റ് ഞണ്ടുകൾക്ക് വലിയ ഭീഷണിയാണ്. പ്രകൃതിദത്തമായിട്ടുള്ള ശംഖുകൾ കിട്ടാതാവുമ്പോൾ ഇവർ കുപ്പികളുടെ മൂടുകളും കപ്പുകളും ഒക്കെ കൂടായിട്ട് തെരഞ്ഞെടുത്ത് കളയും. പ്ലാസ്റ്റിക്കിന് എന്തായാലും ഈ ശംഖിന്റെ സംരക്ഷണം നൽകാൻ പറ്റില്ലല്ലോ. ഈ കൗതുക ജീവിയെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ മീൻ പിടിക്കാനായിട്ട് ചൂണ്ടയിൽ കൊളുത്താൻ വേണ്ടിയിട്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചില രാജ്യങ്ങളിൽ ഇവയും മറ്റു ഞണ്ടുകളെ പോലെ തന്നെ ഭക്ഷണ പദാർത്ഥമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതും കൂടാതെ അമേരിക്കയിലും യൂറോപ്പിലും ചിലപ്പോഴും ഇന്ത്യയിലെ പല മെട്രോ നഗരങ്ങളിൽ പോലും ഹെർമിറ്റ് ക്രാബുകളെ ഒരു കൗതുക ജീവിയായിട്ട് പെറ്റായിട്ട് വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ വിൽപ്പനക്കുള്ള വലിയ ബിസിനസ്സും നടക്കുന്നുണ്ട്. ഹ്യൂമിഡിറ്റിയും ഊഷ്മാവും ഒക്കെ നിയന്ത്രിച്ച് വെള്ളം നിറച്ച് മണലൊക്കെ വിരിച്ച് പ്രത്യേക തരത്തിലുള്ള ഗ്ലാസ് കൂടുകളിൽ ഡ്രൈ അക്വേറിയങ്ങളായിട്ട് ഇവയെ വ്യാപകമായിട്ട് വളർത്തുന്നുണ്ട്. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി ഇവക്കുള്ള ശംഖുകളിൽ, കൂടുകളിൽ പ്രത്യേക തരത്തിലുള്ള ചിത്രപ്പണികളും പെയിന്റിങ്ങുകളും ഒക്കെ ചെയ്തതിന് ശേഷമാണ് അതിലിടുന്നത്. ഫാൻസി ഷെല്ലുകൾ അല്ലെങ്കിൽ പെയിന്റഡ് ഷെല്ലുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് ഈ ജീവികളോട് ചെയ്യുന്ന കടുത്ത ക്രൂരതയാണ്. ഈ പെയിന്റിലെ വിഷാംശം മൂലം തന്നെ ഇവരുടെ ഗില്ലുകൾ പതുക്കെ പ്രവർത്തനരഹിതമാവും. ഇവർക്ക് ശ്വാസം കഴിക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതിലും വലിയ ക്രൂരത എന്താണെന്ന് വെച്ചാൽ, ഈ ഞണ്ടുകള് സ്വാഭാവികമായിട്ട് പ്രകൃതി അല്ലാതെ പ്രത്യുത്പാദനം നടത്താൻ പറ്റാത്തവരാണല്ലോ. അതായത് ഇവരുടെ കുഞ്ഞുങ്ങൾ വളരണമെങ്കിലും കടൽ വെള്ളത്തിൽ തന്നെ വീഴണം. അവിടെയുള്ള പ്ലാങ്ക്ടണുകളൊക്കെ കഴിച്ച് പല ഘട്ടങ്ങളായിട്ട് ഉറപ്പൊഴിച്ചതിന്റെ ശേഷമാണ് ഇവരുടെ കുഞ്ഞുങ്ങൾ വളർച്ചയെത്തുക. അതൊന്നും ഇത്തരത്തിലുള്ള കൂടുകളിൽ സാധ്യമല്ല. അഥവാ ഹെർമിറ്റ് ഫാമിംഗ് എന്നത് അപ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കടൽ തീരങ്ങളിൽ നിന്നും ബലമായി പിടിച്ചുകൊണ്ടുവന്നാണ് ഇത്തരത്തിലുള്ള അക്വേറിയങ്ങളിൽ ഇടുന്നത്. എന്നിട്ട് ഇവരുടെ പുതിയ പെയിന്റ് ചെയ്തിരിക്കുന്ന കൂടുകളിലേക്ക് കയറാൻ ഇവയെ ചൂടാക്കുകയോ പുറകിൽ നിന്നും സൂചി ഉപയോഗിച്ചുകൊണ്ട് തുളച്ച് കുത്തുകയോ ഒക്കെ ചെയ്യും. സ്വാഭാവിക പ്രകൃതിയിൽ ചിലപ്പോൾ 12, 20, 50, 70 വർഷമൊക്കെ ജീവിക്കുന്നവരാണ് പല സ്പീഷീസുകളും. പക്ഷെ ഇവയൊന്നും ഈ കൂടുകളിൽ അത്രകാലം ജീവിക്കില്ല. അതായത് ഇത്തരം ഞണ്ടുകളിൽ, ഇത്തരം കൂടുകളിൽ ഒരു കഠിന തടവാണ് യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത്. ഒരു കൗതുകത്തിന് വേണ്ടി ആളുകൾ ചെയ്യുന്നത് ഈ ജീവിയോട് ചെയ്യുന്ന വലിയ ദ്രോഹം തന്നെയാണ്. ഇന്ത്യയിൽ ഇതുവരെയായിട്ട് 5 കുടുംബങ്ങളിലായി, 26 ജനുസുകളിലായിട്ട് 112 സ്പീഷീസ് ഹെർമിറ്റ് ഞണ്ടുകളെയാണ് ഇതുവരെയായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അണ്ടമാൻ നിക്കോബാർ ദ്വീപുകളിൽ മാത്രം ഇതുവരെയായിട്ട് 46 സ്പീഷീസുകളെ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം, കേരളത്തിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരായിട്ടുള്ള ഡോക്ടർ ബിജുകുമാറും ഡോക്ടർ രശ്മിയും ഒക്കെ പുതിയ പല സ്പീഷീസുകളെയും കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും പലതിനെയും കണ്ടെത്തുമെന്നും ഉറപ്പാണ്. ഈ ജീവിയുടെ ഇനിയും വളരെയേറെ രഹസ്യങ്ങൾ കൂടി തെളിഞ്ഞു വരുമെന്നത് ഉറപ്പാണ്. നമുക്ക് കാത്തിരിക്കാം.
0: സന്യാസി ഞണ്ടിനെ കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വിജയകുമാർ ബ്ലാത്തൂർ. ഇന്നത്തെ ശാസ്ത്രവീഥി ഇവിടെ പൂർണ്ണമാകുന്നു.
2: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ

പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ മധുരഗീതങ്ങൾ. മധുരഗീതങ്ങളിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രാമകൃഷ്ണൻ പഴശ്ശി. കഴിഞ്ഞ രണ്ട് വ്യാഴാഴ്ചകളിലും മലയാള സിനിമയിലെ നർമ്മരസം തുളുമ്പുന്ന ഗാനങ്ങളുമായിട്ടായിരുന്നു ഞാൻ നിങ്ങൾക്കരികിലെത്തിയത്. ഇന്നും അതിന്റെ തുടർച്ചയാണ്. നമ്മൾ ഒരുപാട് കളികളിലൊക്കെ ഏർപ്പെടുന്നവരാണല്ലേ. കളിക്കാനും കളി കാണാനും ഒക്കെ താല്പര്യമുള്ളവരുമാണ്. ക്രിക്കറ്റ്, ഫുട്ബോള്, അങ്ങനെ ഒരുപാട് കളി ആരവങ്ങൾക്കിടയിലാണ് നമ്മളിപ്പോൾ. ലോകകപ്പ് ഫുട്ബോളിന്റെ ആരവം കഴിഞ്ഞതേയുള്ളൂ. എന്നാൽ നമുക്കൊരു മൂന്നോ നാലോ പതിറ്റാണ്ടുകൾക്കപ്പുറം നമ്മുടെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ വലിയ കളികളല്ലാതെ പ്രാദേശികമായി പല പേരുകളിലും അറിയപ്പെടുന്ന കൊച്ചു കൊച്ചു കളികൾ കാണാൻ പറ്റും. ആ തലമുറയിലുള്ള ശ്രോതാക്കൾക്ക് ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ചില കളികളൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും. തെങ്ങോലമടഞ്ഞ് ആട്ടയുണ്ടാക്കാൻ അറിയുന്നവർ നമ്മുടെ ഇന്നത്തെ കുട്ടികളിൽ എത്ര പേരുണ്ടാവും. അന്നൊക്കെ നമ്മൾ ആട്ട കൊണ്ട് തലമ കളിച്ചിട്ടുണ്ട്, ഡപ്പ കളിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെയും എന്തൊക്കെ കളികൾ, ചുള്ളിയും കോലും, കക്കുകളി, ഗോലികളി, അങ്ങനെ നീണ്ടുപോകുന്ന കുറേ പേരുകൾ. അതിലൊരു കളിയാണ് കണ്ണുപൊത്തിക്കളി. ഇന്നത്തെ മധുരഗീതങ്ങൾ ഒരു കണ്ണുപൊത്തിക്കളിയിലൂടെയാണ് തുടങ്ങുന്നത്. കെ എസ് സഹദേവൻ സംവിധാനം ചെയ്ത് 1968 പുറത്തിറങ്ങിയ പെങ്ങൾ എന്ന സിനിമയിൽ നിന്നുള്ള ഒരു ഗാനമാണിത്. അതിന്റെ വരികൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കണ്ണുപൊത്തി കളിക്കണ പെണ്ണെ, നിന്റെ കണ്ണിലിരിക്കണതാരാ, നിന്റെ കരളിൽ ഒളിച്ചവനാരാ എന്നാണ്. അപ്പൊ അവള് പറയുന്ന മറുപടി എന്താണെന്നറിയോ? പ്രണയക്കുരുക്കുമായി വന്ന് എന്നെ കെണിവച്ചിരിപ്പവനാരാ, എന്നെ വലവച്ചിരിപ്പവനാരാ എന്നാണ്. ഏതായാലും കരളിൽ ഒളിച്ചിരിക്കുന്നവനെയും ഒളിപ്പിച്ചു വെച്ചവളെയും ഒക്കെ നമുക്ക് മനക്കണ്ണിലൊന്ന് കാണാം. ഈ വരികൾ എഴുതിയിരിക്കുന്നത് MP സുകുമാരനും ശാന്തകുമാറും ചേർന്നാണ്. സംഗീതം ജോബ് ജോർജ് പള്ളിത്താന എന്നിവരാണ്. പാടിയിരിക്കുന്നത് KJ യേശുദാസ്, LR ഈശ്വരി. കേൾക്കാം ഇന്നത്തെ മധുരഗീതങ്ങളിലെ ആദ്യ ഗാനം.

ചിരിക്കുന്നതും ചിരിക്കാൻ അവസരമൊരുക്കുന്നതുമായ നിമിഷങ്ങൾ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ചിരിഗാനങ്ങൾ തന്നെയാണ് ഇന്നത്തെ മധുരഗീതങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1969 പുറത്തിറങ്ങിയ റെസ്റ്റ് ഹൌസ് എന്ന സിനിമയിൽ നിന്നുള്ള ഒരു ഗാനമാണ് അടുത്തത്. ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ 7 ഗാനങ്ങളുണ്ട്. ഇതിൽ ഹാസ്യം എന്ന് പറയാവുന്നത് ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, എം കെ അർജുനൻ മാസ്റ്റർ ഈണം നൽകി, പി ജയചന്ദ്രനും സി ഒ ആൻഡോയും ചേർന്ന് പാടിയ ഗാനമാണ്. പ്രേം നസീർ, ഷീല, കെ പി ഉമ്മർ എന്നിവരാണ് ഗാനരംഗത്ത് അഭിനയിച്ചിട്ടുള്ളത്. ഇന്നത്തെ മധുരഗീതങ്ങളിൽ രണ്ടാമത്തെ ഗാനം ഇതാ നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുകയാണ്. മാനക്കേടായല്ലോ നാണക്കേടായല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. കാര്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും നിങ്ങളൊന്ന് കേട്ടു നോക്കൂ.

റേഡിയോ മലബാർ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഹാസ്യഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങൾ തുടരുന്നു. അടുത്തതായി ബഹദൂർ, പ്രേംനസീർ എന്നിവർ അഭിനയിച്ച രംഗം ഉൾക്കൊള്ളുന്ന ഗാനമാണ്. ചിത്രം 1970 പുറത്തിറങ്ങിയ സരസ്വതിയാണ്. തിക്കുറിശി സുകുമാരൻ നായർ സംവിധാനം ചെയ്തിട്ടുള്ള ഈ ചിത്രത്തിലെ ഗാനരചനയും നിർവഹിച്ചിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. സംഗീതം MS ബാബുരാജ്, പാടിയവർ CO ആന്റോ, സീറോ ബാബു. രാജാവ് നീയൊരു രാജാവ്, ഞാനൊരു ഞഞ്ഞാ വിഞ്ഞാ മന്ത്രി.

0: ഞാനൊരു ഞഞ്ഞ പിഞ്ഞ മന്ത്രി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ മധുരഗീതങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിരിനിമിഷം സമ്മാനിക്കുന്ന മറ്റൊരു ഗാനം കേൾക്കാം. ചിത്രം ചിത്രശലഭങ്ങൾ പറന്നോട്ടെ, പറന്നോട്ടല്ലേ, പക്ഷെ ഒരു

പ്രിയ ശ്രോതാക്കളെ, മധുരഗീതങ്ങളിലൂടെ അടുത്ത ഹാസ്യഗാനം കേൾക്കാം. 1970 പുറത്തിറങ്ങിയ ലോട്ടറി ടിക്കറ്റ് സിനിമയുടെ സംവിധാനം AB രാജ്, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി, പാടി അഭിനയിച്ചിരിക്കുന്നത് അടൂർ ഭാസി.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ കൂട്ടത്തില് ബോബനും മോളിയും വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അതുപോലെ യാത്ര ഇഷ്ടപ്പെടാത്തവര്? ഏയ്, അങ്ങനെ ഉണ്ടാവാനിടയില്ല. യാത്ര എല്ലാവർക്കും ഇഷ്ടമല്ലേ? എത്രയെത്ര വ്യത്യസ്തമായ സ്ഥലങ്ങൾ, വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങൾ ഒക്കെ കാണാനും മനസ്സിലാക്കാനും ഒക്കെ വലിയ ഇഷ്ടമല്ലേ നമുക്ക്? നമ്മുടെ കൂട്ടത്തില് ഇറ്റലി, ജർമ്മനി, ബോംബെ, മൈസൂർ ഒക്കെ പോയവരുണ്ടാവോ? ഇഷ്ടമാണെങ്കിലും അങ്ങനെയൊക്കെ പോയവര് കുറവായിരിക്കും അല്ലേ? ഏതായാലും നിങ്ങളോടിപ്പോ ബോബനും മോളിയും വായിക്കാനല്ല, ബോബനും മോളിയും എന്ന ചിത്രത്തിലെ ഇറ്റലി, ജർമ്മനി, ബോംബെ, മൈസൂർ ഒക്കെ പോയവരെ കുറിച്ചാണ് മധുരഗീതങ്ങളിലൂടെ പറയുന്നത്. ഇനിയിപ്പോ തുടങ്ങിയൊന്നുമല്ല, 1971 വയലാർ രാമവർമ്മ രചിച്ച് ജോസഫ് കൃഷ്ണ സംഗീതം നൽകി പട്ടം സദൻ പാടിയ ഗാനമാണ് അടുത്തത്. കേൾക്കാം നമുക്ക്.

ജൂൺ മാസമൊക്കെ കഴിഞ്ഞപ്പോ കുറച്ചൊരു വിളിയൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി അങ്ങ് നിലച്ചിട്ടില്ല കേട്ടോ. എല്ലാവരെയും അല്ല കേട്ടോ, വിദ്യാർത്ഥികളെയാണ്. വിദ്യാർത്ഥികളെ ഇതിലെ ഇതിലെ എന്ന് പറഞ്ഞ് പല ഭാഗത്തുനിന്നും വിളി വന്നുകൊണ്ടിരിക്കുക. പക്ഷെ സൂക്ഷിക്കണം, എല്ലാ വിളിയിലും കാതു കൂർപ്പിക്കരുത്. ആ വിളി കേട്ട് എല്ലാ ഭാഗത്തേക്കും പോവുകയരുത്. വിളിക്കുന്നത് ആരാണെന്ന് വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കണം. കാരണം ആരുടെ കൈകളാണ് ശുദ്ധം, ആരുടേതാണ് അശുദ്ധം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് മലിനമായിപ്പോയൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരത്തിലുള്ള അനുഭവങ്ങളാണ്, വാർത്തകളാണ് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നതും. ഇത്രയും മലിനമായൊരു സാഹചര്യത്തിലായിരുന്നില്ല ഈ വിളി. ചെഞ്ചില ചിലിചിലു എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിന് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് എം ബി ശ്രീനിവാസൻ, രചന വയലാർ, പാടി അഭിനയിച്ചിരിക്കുന്നത് അടൂർ ഭാസയും മനോരമയും. ഈ ഗാനം കേട്ട് തിരിച്ചു വരാം.

0: HSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. പി എസ് സി അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം ഡി സി എ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗ് പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: മധുര ഗീതങ്ങൾ
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യലൂർ മട്ടന്നൂർ. മധുരഗീതങ്ങളിലൂടെ ഹാസ്യഗാനങ്ങൾ നമുക്ക് തുടർന്നും കേൾക്കാം. വീണ്ടും 1972 മറ്റൊരു ചിത്രം, തോപ്പിൽ ഭാസി സംവിധാനം ചെയ്ത ഒരു സുന്ദരിയുടെ കഥ എന്ന സിനിമയിൽ നിന്നുള്ള ഗാനമാണ് അടുത്തത്. കെ പി ഉമ്മർ, അടൂർ പങ്കജം, മാവേലിക്കര പൊന്നമ്മ തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ സിനിമയിൽ നിന്നും കേൾക്കാം നമുക്ക് അടുത്ത ഗാനം. വരികൾ വയലാറിന്റേതാണ്. ജി ദേവരാജൻ ഈണം നൽകി പി ജയചന്ദ്രനും സംഘവുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മധുരഗീതങ്ങളാണ് പ്രിയ ശ്രോതാക്കളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം പുനർജന്മം എന്ന ചിത്രത്തിൽ നിന്നുമാണ്. കെ എസ് മാധവനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. കാക്കയും കാക്കയുടെ കുഞ്ഞും എന്ന് തുടങ്ങുന്ന ഈ വരികൾ എഴുതിയിരിക്കുന്നത് വയലാറാണ്. സംഗീതം ജി ദേവരാജൻ, ആലാപനം സി ഒ ആൻഡോ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇത് മധുരഗീതങ്ങളുടെ നേരമാണ്. ഹാസ്യഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം പി ജയചന്ദ്രൻ, ഐരൂർ സദാശിവൻ എന്നിവർ ചേർന്ന് പാടിയതാണ്. 1973 കെ സേതുമാധവൻ സംവിധാനം ചെയ്ത കലിയുഗം എന്ന ചിത്രത്തിനു വേണ്ടി വരികൾ എഴുതിയത് വയലാർ, ഈണം നൽകിയത് ജി ദേവരാജൻ. മറക്കാൻ പറ്റാത്തൊരു വരിയിലാണ് തുടക്കം. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാലോ.

രണ്ടൗൺസ് അടിയുടെ കൂട്ടപ്പ. അളിയ പട്ടയ്ക്ക് ലഹരി വെച്ച പാര അറിയില്ലേ? ഞാനാ നീ ഒരു മകാനാടാ.

0: ആഞ്ഞൊന്നും വലിയടാ തങ്കപ്പ.
1: അളിയാ കഞ്ചാവിന് കറക്കം വെച്ചതാരാ?
0: സത്യം പറയട്ടെ, എന്റെ അച്ഛനാ.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഹാസ്യഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങൾ തുടരുകയാണ്. അടുത്തതായി 1973 പുറത്തിറങ്ങിയ ധർമ്മയുദ്ധം എന്ന സിനിമയിൽ പി ഭാസ്കരൻ വരികൾ എഴുതി ജി ദേവരാജൻ ഈണം നൽകി അയിരൂർ സദാശിവൻ പാടിയ ഗാനമാണ്. പൊതുവെ പ്രാണനാഥ നൽകിയ കണക്കൊന്നും പൊതുവേദിയിലാരും പറയാറില്ല. കിട്ടിയതും വാങ്ങി അടങ്ങിയിരിക്കുകയാണ് പതിവ് പലരും. പക്ഷെ ഇവിടെ ഒരു തുറന്നു പറച്ചിലാണ് കേൾക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് കേൾക്കാം.

പ്രിയപ്പെട്ടവരെ, മധുരഗീതങ്ങൾ തുടരുകയാണ്. മലയാള സിനിമയിലെ നർമ്മരസം തുളുമ്പി നിൽക്കുന്ന ഗാനങ്ങളാണ് ഇന്നും മധുരഗീതങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഗാനങ്ങൾ ഇഷ്ടമാകുന്നു എന്ന പ്രതീക്ഷയോടുകൂടി അടുത്ത ഗാനത്തിലേക്ക്. ഈ ഗാനം 1973 പുറത്തിറങ്ങിയ അഴകുള്ള സലീന എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ്. നമ്മളെപ്പോലുള്ളവർക്ക് രോഗം വന്നാൽ അതൊന്നും ശ്രദ്ധിക്കാനും പറയാനൊന്നും ഇവിടെ ആരും ഉണ്ടാവില്ല. പക്ഷേ അഴകുള്ള ചേച്ചിക്ക് ജലദോഷം വന്നാൽ അത് പാടി നടക്കാൻ ആള് കാണും. അങ്ങനെ പാടി നടക്കുന്നൊരു ഗാനരംഗമാണ് അടുത്തത്. KS സേതുമാധവൻ സംവിധാനം ചെയ്ത അഴകുള്ള സലീനയ്ക്ക് വേണ്ടി വയലാർ രചിച്ച് യേശുദാസ് സംഗീതം നൽകി ലതാരാജു പാടിയതാണ് ഈ ഗാനം. കേൾക്കാം.

ഭൂമിയിൽ നിന്നുള്ളതാണ്. ഇപ്പോ യഥാർത്ഥ മുഖമേതാ പൊയ്മുഖമേതാ എന്നൊന്നും തിരിച്ചറിയാതെ പരിഭ്രമിച്ചിരിക്കുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷെ ഇവിടെ നമുക്ക് ആ പരിഭ്രമമൊന്നും വേണ്ട. ചുണ്ടത്ത പാത്രത്തിൽ സൂക്ഷിച്ച പുഞ്ചിരി പഞ്ചാര പായസവുമായി ആരാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. 1973 പുറത്തിറങ്ങിയ പൊയ്മുഖങ്ങൾ എന്ന സിനിമയിൽ നിന്നുള്ളതാണ് ഈ ഗാനം. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് BN പ്രകാശ്, ഗാനരചന P ഭാസ്കരൻ, സംഗീതം ദക്ഷിണാമൂർത്തി.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ ഇത്രയും നേരം ചിരിനിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒത്തിരി ഗാനങ്ങൾ നമ്മൾ കേട്ടു. അവയെല്ലാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ്. വീണ്ടും ചിരിപ്പാട്ടുകളുടെ ശേഖരവുമായി അടുത്ത മധുരഗീതങ്ങളിൽ തുടരാം. ഇന്ന് ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ രാമകൃഷ്ണൻ പഴശ്ശി. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് മധുരഗീതങ്ങളുടെ സമയം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.

0: മധുര ഗീതങ്ങൾ
1: Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം, തുടർന്ന് ആർദ്രഗീതങ്ങൾ, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12 ആർദ്രഗീതങ്ങൾ, 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, തുടർന്ന് നാട്ടുവിശേഷം, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, ഉച്ചയ്ക്ക് 1 വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങൾ, 2 അതിഥി ഭാഷാഗാനങ്ങൾ, വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജയ് ജവാൻ, തുടർന്ന് നാടൻ പാട്ടുകൾ, 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു, 6:40 രാമകഥാഗാനലയം, 7:00 ഹരിത സമൃദ്ധി, 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 വളയം, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 താരസ്വരം, ജോമോൾ അഭിനയിച്ച ചിത്രങ്ങളിലെ ഭാഗങ്ങൾ കേൾക്കാം, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 മധുരഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ, നിയർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, സെബ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം വിദഗ്ധ പരിശീലനം. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഷോർട്ട് ടേം കോഴ്സുകളും ലഭ്യമാണ്. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ, നിയർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9645996295.
3: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
4: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
4: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
0: നമസ്കാരം. ഇന്ന് ജൂലൈ 30, കർക്കടകം 14, വ്യാഴാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. നീറ്റ് ചോദ്യചോർച്ചയിൽ പ്രതിഷേധിച്ച് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജന്തർ മന്ദിറിൽ നടന്ന ജൻസി സമരവും അതിനോടുള്ള സർക്കാരിന്റെ പ്രതികരണവും പാർലമെന്റിൽ ചൂടേറിയ വാക്പോരിന് കാരണമായി. പരീക്ഷാ ക്രമക്കേടുകളും ചോദ്യചോർച്ചയും തടയാൻ ശിക്ഷ കർശനമാക്കുന്ന ഭേദഗതി ബില്ലിന്റെ ചർച്ചയ്ക്കിടെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനു നേരെ പോലീസ് വെടിവെച്ചത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണമാണ് സഭയെ പ്രക്ഷുബ്ധമാക്കിയത്. ആരോപണത്തിന് തെളിവ് ഹാജരാക്കണമെന്നും ഇല്ലെങ്കിൽ മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് ഭരണകക്ഷി അംഗങ്ങളും രാഹുലിന് സംരക്ഷണ വലയവുമായി പ്രതിപക്ഷവും അണിനിരന്നു. ബഹളം കനത്തതോടെ സ്പീക്കർ ഓം ബിർള സഭ നിർത്തിവെച്ചു. ഉച്ചയ്ക്ക് ശേഷം പുനരാരംഭിച്ചപ്പോഴും അന്തരീക്ഷം അയഞ്ഞില്ല. ചർച്ചയ്ക്കിടെ രാഹുലിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതും തർക്കത്തിനിടയാക്കി. ഇതോടെ പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ ഒറ്റയടിക്ക് തള്ളി ബിൽ പാസാക്കി സഭ പിരിഞ്ഞു. സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ അവസ്ഥ ഞെട്ടിക്കുന്നതാണെന്നും ആധുനികത അവിടേക്ക് എത്തിനോക്കിയിട്ടില്ലെന്നും ഹൈക്കോടതി. മൃഗങ്ങൾക്ക് പോലും താമസിക്കാൻ കഴിയുന്ന അവസ്ഥയല്ല അവിടെയുള്ളത്. പ്രശ്നപരിഹാരത്തിന് അടിയന്തരമായ നടപടി വേണമെന്നും പണമില്ലെന്ന് പറഞ്ഞ് സർക്കാർ പിന്മാറരുതെന്നും ഹൈക്കോടതി പറഞ്ഞു. ADGP എസ് ശ്രീജിത്തിന് DGP തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യത. പട്ടികയിൽ മുന്നിലുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ സസ്പെൻഷനിലായി. അദ്ദേഹത്തിന്റെ സാധ്യത തടസ്സപ്പെട്ട സാഹചര്യത്തിലാണിത്. പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, നിതിൻ അഗർവാൾ, മനോജ് എബ്രഹാം എന്നിവരാണ് ഇപ്പോൾ DGP. ജന്തർ മന്ദിറിലെ സമരം അവസാനിപ്പിക്കാൻ നടത്തിയ ചർച്ചയിൽ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് നൽകിയ ഉറപ്പുകളിൽ മൌനം തുടർന്ന് കേന്ദ്ര സർക്കാർ. ഉറപ്പുകൾ രേഖാമൂലം നൽകാനാണ് ധാരണയായതെങ്കിലും അതുണ്ടായില്ല. CJP ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കേസുകൾ പിൻവലിക്കുന്നതിലടക്കം നൽകിയ ഉറപ്പുകളെക്കുറിച്ച് സർക്കാർ പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല. ജന്തർ മന്ദിറിലെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ 3 CJP പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. പ്രതിഷേധക്കാർക്ക് നേരെയുള്ള കേസുകൾ NDA സർക്കാർ പിൻവലിക്കുമെന്നും ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്നുമുള്ള ഉറപ്പ് ലഭിച്ചതോടെയാണ് സമരം നിർത്തിയത്. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO നിന്ന് നിർണായക വിവരങ്ങൾ ചോർന്നിട്ടില്ലെന്നും ഡാർക്ക് വെബ് വഴി പുറത്തുവന്നത് പ്രാധാന്യമില്ലാത്ത പഴയ രേഖകളാണെന്നും പ്രതിരോധ മന്ത്രാലയം. E31GB ഡാറ്റാ വിവരങ്ങൾ അതിരഹസ്യ സ്വഭാവമുള്ളതല്ല. 2020-22 കാലത്തെ പഴയതും പൊതുവായതുമായ രേഖകളിൽ ഹാക്കർമാർ കൃത്രിമം നടത്തി പുതിയതാണെന്ന തരത്തിൽ വ്യാജമായി നിർമ്മിക്കുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഭീതി പരത്തി പണം തട്ടിയെടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഹാക്കർമാർ വിവരങ്ങൾ പ്രചരിപ്പിച്ചത്. DRDO കമ്പ്യൂട്ടർ ശൃംഖലകളിലോ സെർവറുകളിലോ സൈബർ ആക്രമണങ്ങളോ സുരക്ഷാ ലംഘനമോ നടന്നിട്ടില്ല. സ്പെഷ്യലിസ്റ്റ് അധ്യാപികമാർ ഉൾപ്പെട്ട MDMA കേസിൽ MDMA വിറ്റുകിട്ടിയ പണമെല്ലാം പോയത് ഒരു വ്യക്തിയിലേക്കെന്ന് സംശയം. വയനാട് സ്വദേശിയായ യുവാവാണ് എം ഡി എം എ മൊത്തവിതരണക്കാരനെന്നും ഇയാളുടെ ശൃംഖലയിലെ ചില കണ്ണികൾ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റിലായതെന്നുമാണ് പോലീസ് നിഗമനം. കേരളം വിട്ട ഇയാൾക്കായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയ കേസിൽ ലൈഫ് മിഷനും സ്വപ്ന സുരേഷുമടക്കം 6 പ്രതികൾക്കെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചു. പ്രളയബാധിതർക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകുന്നതിനും ആശുപത്രി സമുച്ചയം പണിയുന്നതിനുമായി UAE സന്നദ്ധ സംഘടനയായ റെഡ് ക്രസന്റും ലൈഫ് മിഷനും ഒപ്പുവെച്ച കരാർ പ്രകാരം 21 കോടി രൂപ ലഭിച്ചിരുന്നു. കൊച്ചി സ്വദേശിയായ സുരേഷ് ഈപ്പന്റെ ഉടമസ്ഥതയിലുള്ള യൂണിടെക് ബിൽഡേഴ്സ്, സെയിൻ വെഞ്ചേഴ്സ് എന്നീ കമ്പനികൾക്കാണ് ഫ്ളാറ്റ് നിർമ്മാണ കരാർ നൽകിയത്. ഈ ഇടപാടിൽ വൻ ക്രമക്കേട് നടന്നതായാണ് CBI കണ്ടെത്തൽ. തൊഴിലാളികളുടെ സഹകരണ പ്രസ്ഥാനത്തെ ലോകത്തോളം വളർത്തിയ ULCCS ചെയർമാൻ രമേശൻ പാലേരിക്ക് ഊരാലുങ്കൽ വിട നൽകി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 നാദാപുരം റോഡിലെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. കണ്ണൂർ ഡെന്റൽ കോളേജിലെ 1st BDS വിദ്യാർത്ഥി തിരുവനന്തപുരം സ്വദേശി RL നിതിൻരാജ് മരിച്ച സംഭവത്തിൽ ഡോക്ടർ MK റാമിനെ ക്രൈംബ്രാഞ്ച് അഞ്ചരക്കണ്ടിയിലെ കണ്ണൂർ ഡെന്റൽ മെഡിക്കൽ കോളേജിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. DYSP ജീവൻ ജോർജിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബുധനാഴ്ച ഉച്ചയോടെയാണ് കോളേജിലെത്തിയത്. നിറപുത്തരി പൂജകൾക്കായി ശബരിമല നട 2 August വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠർ മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിക്കും. തുടർന്ന് 18th താഴെ ആഴിയിൽ അഗ്നി പകരും. 3rd നിറപുത്തരി. കണ്ണൂർ ജില്ലാ മിഷന്റെ അമൃതം കർക്കടകം ഭക്ഷ്യമേള കലക്ടറേറ്റിൽ തുടങ്ങി. കലക്ടർ P വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്തു. കർക്കടക വിഭവങ്ങളും പാരമ്പര്യ ഉൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്ന മേള 4th സമാപിക്കും. 3 തമിഴ്നാട് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ O. Paneerselvam DMK വിട്ട് തമിഴക വെട്രി കഴകത്തിൽ ചേരാനൊരുങ്ങുന്നു. DMKയിൽ ഇരിക്കെ ലഭിച്ച MLA സ്ഥാനം രാജിവെച്ച ശേഷമായിരിക്കും പാർട്ടി പ്രവേശം. ആസൂത്രണ ബോർഡ് ചീഫ് നിയമന പരീക്ഷാ മൂല്യനിർണയത്തിലെ ക്രമക്കേടിൽ PSC ഉദ്യോഗസ്ഥർക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. ഉദ്യോഗസ്ഥരുടെ പേരോ പദവിയോ FIR വ്യക്തമാക്കിയിട്ടില്ല. പരാതിക്കാരനായ ആലപ്പുഴ സ്വദേശി ജയലാലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ജനനമോ മരണമോ സംഭവിച്ച് 2 കഴിഞ്ഞാണ് രജിസ്ട്രേഷൻ നടത്തുന്നതെങ്കിൽ അതിന് ജുഡീഷ്യൽ 1st മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് വേണമെന്ന നിബന്ധനയുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. നിലവിലെ ജനന മരണ രജിസ്ട്രേഷൻ നിയമത്തിൽ 13(3)(a) വകുപ്പ് പുതുതായി കൂട്ടിച്ചേർത്താണ് ഭേദഗതി കൊണ്ടുവരുന്നത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് സഭയിൽ ബിൽ അവതരിപ്പിച്ചു. ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി, ദേശീയഗീതമായ വന്ദേമാതരത്തിനും നൽകുന്ന ദേശീയ ബഹുമതി അനാദരവ് ഭേദഗതി ബിൽ രാജ്യസഭ ബുധനാഴ്ച പാസാക്കി. ആം ആദ്മി പാർട്ടി ഒഴികെയുള്ള പ്രതിപക്ഷം ഇറങ്ങിപ്പോയതിനു പിന്നാലെ ശബ്ദവോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. വന്ദേമാതരത്തെ അപമാനിച്ചാൽ ജനഗണമനയ്ക്കെന്ന പോലെ 3 തടവോ പിഴയോ 2 ലഭിക്കുന്നതാണ് ബില്ലിലെ മാറ്റം. ഭീകരപ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്തെന്നാരോപിച്ച് മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ ടെലഗ്രാമിന്റെ സ്ഥാപകനും CEO പാവേൽ ദുറോവിനെതിരെ റഷ്യ ഭീകര കുറ്റം ചുമത്തി. അന്താരാഷ്ട്ര കുറ്റവാളി പട്ടികയിൽപ്പെടുത്തി ദുറോവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുകയാണെന്ന് റഷ്യയുടെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ FSB പറഞ്ഞു. യുക്രൈൻ രഹസ്യാന്വേഷണ ഏജൻസികൾ, ഭീകരർ, തീവ്രവാദ സംഘടനകൾ എന്നിവ ടെലഗ്രാമിലെ ചില ചാനലുകളും ഗ്രൂപ്പുകളും ബോട്ടുകളും ദുരുപയോഗപ്പെടുത്തുകയാണ്. അതിലൂടെ ഭീകരപ്രവർത്തനങ്ങളും അട്ടിമറിയും സൈബർ തട്ടിപ്പും കൂട്ടക്കൊലകളും ആസൂത്രണം ചെയ്തെന്നും ഇതെല്ലാം ഒട്ടേറെ പേരുടെ മരണത്തിന് കാരണമായെന്നും ആരോപിച്ചാണ് നടപടി. റഷ്യൻ ഭരണകൂടം രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് തനിക്കെതിരെ ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും ടെലഗ്രാമിനെ നിയന്ത്രിക്കുന്നതിലൂടെ സ്വകാര്യതയും അഭിപ്രായ സ്വാതന്ത്ര്യവും അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നതെന്നും ദുറോവ് ആരോപിച്ചു. ഇറാനും US അന്യോന്യം ആക്രമണം അവസാനിപ്പിച്ചതിനെ തുടർന്ന് ഏതാനും ദിവസമായി പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകരുന്നു. ബുധനാഴ്ച രാവിലെ ജോർദാനിൽ ഇറാൻ ആക്രമണം നടത്തിയതോടെയാണിത്. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘടനകളുടെ താവളങ്ങൾ ലക്ഷ്യമിട്ട് US സൗദി അറേബ്യ സംയുക്ത ആക്രമണം. കിഴക്കൻ ഇറാഖിലെ ഭീകരരുടെ ഒട്ടേറെ ആയുധപ്പുരകളും സംഭരണ കേന്ദ്രങ്ങളും USന്റെയും സൗദിയുടെയും യുദ്ധവിമാനങ്ങൾ ആക്രമിച്ചെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഐറിഷ് ഗായകനും ഓസ്കാർ ജേതാവുമായ ഗ്ലെൻ ഹാൻസർഡ് വാഹന അപകടത്തിൽ മരിച്ചു. ബുധനാഴ്ച പുലർച്ചെ 4:30 അയർലൻഡിലെ ഡബ്ലിനിലാണ് അപകടം. സ്വന്തം മന്ത്രാലയത്തിൽ നിന്ന് തന്റെ കൃഷിക്കളത്തിന് അനുവദിച്ച 99.6 ലക്ഷം രൂപയുടെ സബ്സിഡി കേന്ദ്ര കൃഷി സഹമന്ത്രി ഭഗീരഥ് ചൌധരി തിരിച്ചു നൽകി. ചൌധരിയുടെ രാജസ്ഥാനിലെ കക്കിരിക്ക ഫാമിന് കൃഷി മന്ത്രാലയം സബ്സിഡി അനുവദിച്ചത് വിവാദമായിരുന്നു. മന്ത്രി തന്നെ എക്സ് ഒഫീഷ്യോ വൈസ് പ്രസിഡന്റായ നാഷണൽ ഹോർട്ടികൾച്ചറൽ ബോർഡിനാണ് ഹോർട്ടികൾച്ചർ സംയുക്ത വികസന പദ്ധതിക്ക് കീഴിൽ തുക അനുവദിച്ചത്. എന്നാൽ ഈ തുക മന്ത്രി തിരിച്ചു നൽകിയതായി സർക്കാർ ലോക്സഭയിൽ ചോദ്യത്തിന് മറുപടിയായി അറിയിച്ചു. അമ്മയെ തീവണ്ടി കയറ്റി വിട്ടു മടങ്ങുകയായിരുന്ന മകൻ കാറപകടത്തിൽ മരിച്ചു. CITU സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ കൂത്തുപറമ്പ് ശങ്കരനെല്ലൂർ കടാങ്കോട്ട് ഹൌസിൽ OC ബിന്ദുവിന്റെയും CJയരാജിന്റെയും ഏക മകൻ CSായന്ത്രാജാണ് മരിച്ചത്. മട്ടന്നൂർ പാലോട്ടുപള്ളിയിൽ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുത തൂണിലിടിച്ച് മറിയുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന മൌവഞ്ചേരി സ്വദേശി K ഋഷിരാജ്, നിർമ്മലഗിരി സ്വദേശി അഭിരാം എന്നിവരെ പരിക്കുകളോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ യുവാവ് പോലീസ് മർദ്ദനത്തെ തുടർന്ന് ഒരു മാസത്തിനു ശേഷം മരിച്ചെന്ന കേസിൽ യുവാവിനെ കസ്റ്റഡിയിലെടുത്ത സംഘത്തിലെ CPO ശ്രീജിത്തിന് സസ്പെൻഷൻ. സിയാദിനെ കസ്റ്റഡിയിലെടുത്തപ്പോഴുള്ള നടപടിക്രമങ്ങളിൽ വീഴ്ച സംഭവിച്ചെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. കതിരൂർ വേറ്റുമൽ TK രതീഷ് വധക്കേസിൽ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ച പ്രതിയെ 25 വർഷത്തിനു ശേഷം പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കേസിൽ 7 പ്രതിയായിരുന്ന കതിരൂർ സ്വദേശി CH അഷറഫാണ് അറസ്റ്റിലായത്. നിശ്ചിത സമയം അവസാനിക്കാൻ 2 ദിവസം ബാക്കി നിൽക്കെ സെൻസസ് 1-ാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള വിവരശേഖരണം 100% പൂർത്തിയാക്കി കണ്ണൂർ ജില്ല. July 1 തുടങ്ങിയ ആദ്യഘട്ട സെൻസസിൽ വീടുകളുമായും അനുബന്ധ സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട വിവരങ്ങളാണ് എന്യൂമറേറ്റർമാർ നേരിട്ടെത്തി ശേഖരിച്ചത്. കോമൺവെൽത്ത് അത്ലറ്റിക്സിൽ വീണ്ടും ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ ഗുൽവീന്ദർ സിംഗ്. 10,000 മീറ്റർ ഓട്ടത്തിൽ വെള്ളി നേടുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന റെക്കോർഡാണ് ഗുൽവീന്ദർ സിംഗ് സ്വന്തമാക്കിയത്. വനിതകളുടെ ഭാരദ്വഹനത്തിൽ ഹർജീന്ദർ കൗർ 69 കിലോ വിഭാഗത്തിൽ 227 കിലോ ഉയർത്തി വെള്ളി നേടി. ബോക്സിംഗിൽ 9 മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ കുതിപ്പ്. ടേബിൾ ടെന്നീസിൽ മെഡൽ ഉറപ്പാക്കി ഇന്ത്യൻ ടീമുകൾ ഫൈനലിൽ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
5: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
3: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
5: യെസ്
3: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
5: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
3: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
5: 9447371836,
3: 8078502836. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
4: റേഡിയോ മലബാറിൽ ഇനി ആർദ്ര ഗീതങ്ങൾ കേൾക്കാം.

0: ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
2: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
1: സിഎം വിസ്താര നെല്ലൂന്നി.
3: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.6.

റേഡിയോ മലബാറിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഓരോ വിളിയും കാതോർത്ത് എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം.

0: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
5: ഹാപ്പി ഡേയ്സ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം അനു പ്രവീൺ, ശോഭ ബാലമുരളി എന്നിവർ ചേർന്ന്.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.
2: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
3: സദ്ഗമയ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

കേൾവിയുടെ കേളികൊട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ. ഇത് റേഡിയോ മലബാർ 89.0 FM.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ ഇനി ആർദ്ര ഗീതങ്ങൾ കേൾക്കാം.

0: ജയദേവ, സന്ധ്യയായാല് നേരെ ഉരുട്ടിയാല് മോൾ എവിടെയാ കഴിയ? അവളെവിടെയാ ഉറങ്ങുക? ഒരു പരിചയമില്ലാതെ നാടല്ലേ ഇത്. അറിയുന്നവരാരും ഇല്ലാതെ മോൾ ഒറ്റയ്ക്ക്.
1: സൗഹൃദങ്ങളുടെ മധുര തീരത്ത് ചില വിയോഗങ്ങളുടെ കണ്ണീർ ചാലകൾ.
2: ദിനേശേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ.
3: എന്താ?
2: റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാനും വരാം, നമ്മളെ കാർ എടുക്ക. ആ, അത് മതി. ഈ സമയത്ത് ശ്യാമിനെ വിളിക്കൊന്നും വേണ്ട.
1: സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്ന കൂട്ടുകാരുടെ സാന്ത്വനങ്ങൾക്ക്, നെഞ്ചു തകരുന്ന വേദനകൾക്ക് ആശ്വാസമാകാനാകുമോ?
4: എടാ ദിനേശ,
3: എന്താ?
4: എടാ മരിച്ചത് മാതറല്ലാന്ന്.
2: പിന്നെ?
3: പിന്നെ?
1: വികാരഭരിതമായ നിമിഷങ്ങളിലൂടെ നെല്ലിക്ക കഥയുടെ പുതിയ തലങ്ങളിലേക്ക്.
0: ജയദേവ,
3: എന്താ മല്ലിക?
0: ആളിന് മുന്നിലെ അൽത്താരയ്ക്ക് സമീപം ഒരു ഒരു ഫോട്ടോ പൂക്കളർപ്പിച്ച്. അവിടെ അവിടെ നോക്ക്, നോക്ക് ജയദേവ.
1: കാത്തിരിക്കുക. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. പുനർജനി പദ്ധതി കേസ് തെളിവില്ലാത്തതിനാൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല. LDF ഗവൺമെന്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ടിലെ അവസാന ഗഡു നൽകിയില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് ഇന്നേക്ക് 2 വർഷം തികയുന്നു. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് പുലിക്കയത്ത് ഇന്ന് തുടക്കമാകും. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. നീറ്റ് പരീക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിപക്ഷ ബഹളം. രാവിലെ 11 സഭ സമ്മേളിച്ചപ്പോൾ ഗ്ലാസ്ഗോയിൽ 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച നേട്ടം കൈവരിച്ച പാരാ അത്ലറ്റ് ദിലീപ് ഗെവിറ്റിനെയും മുഹമ്മദ് ബേസിലിനെയും സ്പീക്കർ ഓം ബിർള അഭിനന്ദിച്ചു. രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയ എല്ലാ കളിക്കാർക്കും പരിശീലകർക്കും സഭയുടെ പേരിൽ സ്പീക്കർ ആശംസകൾ നേർന്നു. പോലീസ് നടപടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് ചോദ്യോത്തരവേളയിലാണ് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളികളുമായി രംഗത്തെത്തിയത്. സഭാ നടപടികൾ തടസ്സപ്പെടുത്തരുതെന്ന് അംഗങ്ങളോട് അഭ്യർത്ഥിച്ചു ഓം ബിർള സഭ തടസ്സപ്പെടുത്തുന്നത് പാർലമെന്ററി പാരമ്പര്യങ്ങൾക്ക് ചേർന്നതല്ലെന്നും വ്യക്തമാക്കി. എന്നാൽ ബഹളം തുടർന്നതോടെ സ്പീക്കർ സഭ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവെക്കുകയായിരുന്നു. രാജ്യത്ത് ആദ്യത്തെ സമർപ്പിത അക്കാദമിക് ഓപ്പറേഷണൽ വകുപ്പ് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. സൈനിക വൈദ്യശാസ്ത്രത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വകുപ്പ് ലഖ്നൌവിലെ കമാൻഡ് ഹോസ്പിറ്റലിലാണ് ആരംഭിച്ചത്. യുദ്ധഭൂമിയിൽ വൈദ്യസന്നദ്ധത വർദ്ധിപ്പിക്കുക, മാനുഷിക സാഹചര്യങ്ങൾക്ക് പ്രത്യേക വൈദഗ്ധ്യം സൃഷ്ടിക്കുക എന്നിവയാണ് സംരംഭത്തിന്റെ ലക്ഷ്യം. ഡൽഹിയിൽ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശം നടത്തിയതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ ഗവൺമെന്റ് തള്ളി. വീഡിയോ വ്യാജമാണെന്നും ഡിജിറ്റലായി കൃത്രിമം വരുത്തിയതാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം വ്യക്തമാക്കി. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് പ്രധാനമന്ത്രി അത്തരമൊരു പരാമർശവും നടത്തിയിട്ടില്ല. ഓൺലൈനിൽ പ്രചരിക്കുന്ന കൃത്രിമം വരുത്തിയ ഉള്ളടക്കങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും സ്ഥിരീകരിച്ച വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും അധികൃതർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സ്കൈറൂട്ട് എയ്റോസ്പേസ് സഹസ്ഥാപകനും സിഇഒയുമായ പവൻ ചന്ദന പാർലമെന്റ് ഹൌസിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ പ്രചോദനാത്മക യാത്ര, വിജയകരമായ വിക്രം 1 ദൌത്യം, ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിൾ, ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയുടെ ഭാവിയെക്കുറിച്ച് സ്കൈറൂട്ടിന്റെ കാഴ്ചപ്പാട് എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 2018 പ്രളയത്തിനുശേഷം എറണാകുളം പറവൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട കേസ് തെളിവില്ലാത്തതിനാൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് അറിയിച്ചു. VD സതീശനെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷിച്ചത് വിജിലൻസ് ആണ്. എന്നാൽ അന്വേഷണത്തിൽ ഒരു തുമ്പും കണ്ടെത്താൻ കഴിയാത്തതിനാലാണ് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വടകര ലഹരിക്കേസിൽ അധ്യാപകർ ഉൾപ്പെട്ട സംഭവം കേരളത്തിന് ലജ്ജാകരമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. LDF ഗവൺമെന്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ടിലെ അവസാന ഗഡു നൽകിയില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്നും സ്വന്തം പദവി മറന്നാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ പറയുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് പുതുക്കിയ ബജറ്റിൽ വെട്ടിക്കുറച്ചതിനെതിരെ LDFന്റെ നേതൃത്വത്തിലെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാരണമാണ് അത് നൽകാൻ കഴിയാതെ പോയത്. ഫണ്ട് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി കിട്ടിയില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. അധികാരത്തിൽ വന്ന ശേഷം തടഞ്ഞുവച്ച ഗഡു പുതിയ ഗവൺമെന്റ് നൽകണമായിരുന്നു. എന്നാൽ അത് UDF ഗവൺമെന്റ് നൽകിയില്ലെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് ഇന്നേക്ക് 2 വർഷം തികയുന്നു. ദുരന്തഭൂമിയിൽ മരിച്ചവരുടെ സ്മൃതിചിത്രങ്ങൾക്കു സമീപം രാവിലെ പുത്തുമലയിൽ ബന്ധുക്കളും ജനപ്രതിനിധികളും പരിസ്ഥിതി പ്രവർത്തകരും ആദരാഞ്ജലികൾ അർപ്പിച്ചു. 2024 ജൂലൈ 30 പുലർച്ചെയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. 298 പേർ മരിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. 32 പേരെ കാണാതായി. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ്.
1: സ്മൃതിദിനത്തോടനുബന്ധിച്ച് പുത്തുമലയിൽ രാവിലെ 7:30 വെള്ളാർമല സ്കൂളിൽ മരണപ്പെട്ട 33 കുട്ടികളെയും അനുസ്മരിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ നടന്നിരുന്നു. തുടർന്ന് പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി. ഉച്ചയ്ക്ക് ശേഷം കൽപ്പറ്റ ടൌൺഷിപ്പിലും പുഷ്പാർച്ചന നടക്കും. മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ജില്ലാ ഭരണകൂടവും സംയുക്തമായാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. 2024 ദുരന്തത്തിൽ 298 പേരുടെ ജീവനുകളാണ് നഷ്ടമായത്.
0: ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ടൌൺഷിപ്പ് നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി എല്ലാ ദുരന്തബാധിതർക്കും എത്രയും വേഗം സുരക്ഷിതമായ വീട് ഉറപ്പാക്കാൻ ഗവൺമെന്റ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം സംസ്ഥാനത്ത് ഇന്ന് അവസാനിക്കും. സെൽഫ് എന്യൂമറേഷനിൽ വിവരങ്ങൾ നൽകാൻ സാധിക്കാത്തവരുടെ വിവരങ്ങളും എന്യൂമറേറ്റർമാർ രേഖപ്പെടുത്തുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ സെൻസസ് ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായ വിവരശേഖരണം 100% പൂർത്തിയായി. ജില്ലയിൽ ആകെ 4823 വീട് പട്ടികാ ബ്ലോക്കുകളിലെയും മുഴുവൻ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരശേഖരണമാണ് എന്യൂമറേറ്റർമാർ പൂർത്തീകരിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് പുലിക്കയത്ത് ഇന്ന് തുടക്കമാകും. വൈകിട്ട് കോടഞ്ചേരിയിൽ ഘോഷയാത്രയോടെയാണ് ഫെസ്റ്റിന് തുടക്കം. മന്ത്രി ടി സിദ്ദിഖ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാന ടൂറിസം വകുപ്പും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ത്രിതല പഞ്ചായത്തുകളും ചേർന്ന് കയാക്കിംഗ് ആന്റ് കനോയിംഗ് സഹകരണത്തോടെയാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. നാളെ രാവിലെ സി കെ കാസിം എംഎൽഎ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി ഇന്ത്യ 8th സ്ഥാനത്ത്. 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെട്ടതാണ് മെഡൽ നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഫൈനലിൽ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീന്ദർ സിംഗ് വെള്ളി നേടി. ഈ വിഭാഗത്തിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ആദ്യ മെഡൽ നേട്ടമാണിത്. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്ന് ഉച്ചയോടെ കളത്തിലിറങ്ങും. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 69 കിലോ വിഭാഗം ഭാരോദ്വഹനത്തിൽ വെള്ളിമെഡൽ നേടിയ ഹരിജിന്ദർ കൌറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കരിയറിലെ മികച്ച പ്രകടനമാണ് ഹരിജിന്ദർ കാഴ്ചവെച്ചതെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ പുരുഷ സ്ക്വാഷ് ജൂനിയർ ടീം കാനഡയിലെ ഒന്റാറിയോയിൽ സ്ക്വാഷ് ജൂനിയർ ടീം ചാമ്പ്യൻഷിപ്പിന്റെ സെമിഫൈനലിലെത്തി. ഇംഗ്ലണ്ടിനെ 2-1 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം സെമിയിലെത്തിയത്. ജപ്പാനെ തോൽപ്പിച്ച് അവസാന 4-ലെത്തിയ അമേരിക്കയാണ് സെമിയിൽ ഇന്ത്യയുടെ എതിരാളികൾ. അതേസമയം ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ വനിതാ ടീം അമേരിക്കയോട് 1-2 എന്ന സ്കോറിന് പരാജയപ്പെട്ടു. മുതിർന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻ അജിങ്ക്യ രഹാനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും മത്സരരംഗത്തുനിന്നും പടിയിറങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിതെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെ പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് യന്ത്രവൽകൃത മത്സ്യബന്ധന സംസ്കരണ മേഖല.
2: 10,000-ക്കണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമായ യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖല പ്രതീക്ഷയോടെ ഉണരുകയാണ്. നാളെ അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം അവസാനിക്കുമ്പോൾ ചാകരതേടി അറബിക്കടലിലേക്ക് കുതിക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് ബോട്ടുകളിലെ പണിക്കാർ. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിന്റെ തിരക്കും ഉത്സാഹവും നീണ്ടകര ശക്തികുളങ്ങര ഹാർബർ പരിസരത്ത് ദൃശ്യമാണ്. June 9 അർദ്ധരാത്രിയാണ് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ച ചങ്ങല നാളെ അർദ്ധരാത്രി ഫിഷറീസ് അധികൃതരുടെ മേൽനോട്ടത്തിൽ അഴിച്ചുമാറ്റുന്നതോടെ ട്രോളിംഗ് നിരോധനം അവസാനിക്കും. 4,000-ത്തോളം ട്രോളിംഗ് ാണ് സംസ്ഥാനത്തുള്ളത്. നേരിട്ടും അനുബന്ധ മേഖലകളിലുമായി 10,000-ക്കണക്കിന് കുടുംബങ്ങളാണ് യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖലയെ ആശ്രയിക്കുന്നത്.
0: കൊല്ലം തങ്കശ്ശേരിയിൽ ഇന്നലെ മത്സ്യബന്ധന വള്ളം തകർന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി റോയ്സനായി തിരച്ചിൽ തുടരുന്നു. അപകടത്തിൽപ്പെട്ട ബോട്ടിന്റേതെന്ന് സംശയിക്കുന്ന ഭാഗം പുലിമുട്ടിന് കുറച്ചകലെയായി കണ്ടെത്തി. ഇത് ഉയർത്തിയെടുക്കാൻ ശ്രമം ആരംഭിച്ചു. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും തിരച്ചിൽ നടത്തുന്നു. ഡ്രോൺ നിരീക്ഷണവും ആരംഭിച്ചു. ഫിഷറീസ് റവന്യൂ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. ഇന്നലെ രാവിലെ തങ്കശ്ശേരി പുലിമുട്ടിന് സമീപം തിരയിൽപ്പെട്ട് തകർന്നു മുങ്ങിയ വള്ളത്തിൽ 2 മത്സ്യത്തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ഒരാൾ രക്ഷപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നു മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ ഞായറാഴ്ച വരെ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാന ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സംഘടിപ്പിക്കുന്ന ഖാദി ഓണം മേള 2026 കോഴിക്കോട് ജില്ലാതല പരിപാടി നാളെ വൈകിട്ട് മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ചെറുട്ടി റോഡിലെ ഖാദി ഗ്രാമ സൌഭാഗ്യ ഷോറൂമിലാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 നിർത്തിവച്ചു. പുനർജനി പദ്ധതി കേസ് തെളിവില്ലാത്തതിനാൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല. എൽഡിഎഫ് ഗവൺമെന്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ടിലെ അവസാന ഗഡു നൽകിയില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് ഇന്നേക്ക് 2 തികയുന്നു. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് പുലിക്കയത്ത് ഇന്ന് തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങൾ, 2 അതിഥി ഭാഷാഗാനങ്ങൾ, വൈകിട്ട് 5 ചലച്ചിത്രഗാനങ്ങൾ, 5:30 ജയ് ജവാൻ, തുടർന്ന് നാടൻപാട്ടുകൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 രാമകഥാഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:00 താരസ്വരം. ജോമോൾ അഭിനയിച്ച ചിത്രങ്ങളിലെ ഭാഗങ്ങൾ കേൾക്കാം. 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: തച്ചം
1: റേഡിയോ മലബാർ കേൾക്കാം നാട്ടുവിശേഷം. പനങ്കാവ് മാതാമൃതാനന്ദമയി മഠത്തിൽ ഗുരുപൂർണിമ ആഘോഷം ഓഗസ്റ്റ് 2 വിവിധ പരിപാടികളോടെ നടക്കും. ട്രേഡ് യൂണിയൻ കർഷക തൊഴിലാളി സംയുക്ത ജില്ലാ കൺവെൻഷൻ ഇന്ന് വൈകിട്ട് 3 കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടക്കും. കണ്ണൂർ അഹല്യ ഐ ഹോസ്പിറ്റലും ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റും സംയുക്തമായി നടത്തുന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് മറ്റന്നാൾ രാവിലെ 10 മുതൽ ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. KNM മർഗസുദ അവാ ജില്ലാ ഇസ്ലാഹി പ്രവർത്തക സംഗമം ഓഗസ്റ്റ് 2 കണ്ണൂരിൽ നടക്കും. വൈകിട്ട് 4 തായത്തരൂർ റോഡ് സലഫി ദവ സെന്ററിൽ സംസ്ഥാന സെക്രട്ടറി ഫൈസൽ നന്മണ്ട ഉദ്ഘാടനം ചെയ്യും. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ തലശ്ശേരി മേഖലാ കൺവെൻഷൻ ഓഗസ്റ്റ് 5 കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കും. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി ഉപഭോക്താക്കൾക്കായി ഓഗസ്റ്റ് 8 ബോധവൽക്കരണ ക്ലാസ് നടത്തും. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, ഇരിട്ടി MG കോളേജ്, NSS യൂണിറ്റ് എന്നിവയുമായി സഹകരിച്ച് നടത്തുന്ന പരിപാടി ഓഗസ്റ്റ് 8 രാവിലെ 10 ഇരിട്ടി MH റെസിഡൻസി ഹാളിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
2: കേൾവിയുടെ കേളിക്കുട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.9.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി അമേരിക്ക. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. പ്രതിഷേധം രൂക്ഷമായതോടെ സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ഉണ്ടായ പോലീസ് നടപടികൾ പ്രതിപക്ഷം ഉന്നയിക്കുകയായിരുന്നു. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ടായിരുന്നു ബഹളം. നടപടികൾ തടസ്സപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ സഭ നിർത്തിവയ്ക്കുന്നതായി സ്പീക്കർ ഓം ബിർള അറിയിച്ചു. സഭാ നടപടികൾ നിരന്തരം തടസ്സപ്പെടുത്തുന്നത് പാർലമെന്ററി പാരമ്പര്യങ്ങൾക്ക് ചേർന്നതല്ലെന്ന് ശ്രീ ബിർള പറഞ്ഞു.
1: आप सबसे आग्रह किया है कि सदन में प्रश्नकाल के अंदर सदन को बाधित नहीं करें. प्रश्नकाल महत्वपूर्ण समय होता है, सदस्यों को सवाल उठाते हैं, सरकार की जवाबदेही होती है. आप प्रश्नकाल नहीं चलाना चाहते, सदन की कार्रवाई 8 बजे तक के लिए स्थगित की जाती है.
0: രാവിലെ സമ്മേളനം ആരംഭിച്ചപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ പാരാ അത്ലറ്റ് ദിലീപ് മഹാദുവിനെയും മുഹമ്മദ് ബാസിലിനെയും സ്പീക്കർ അഭിനന്ദിച്ചു. രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 രാജ്യസഭ ഇന്ന് പരിഗണിക്കും. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ് ഉച്ചകഴിഞ്ഞ് ബിൽ സഭയിൽ അവതരിപ്പിക്കും. ബിൽ പരിഗണിക്കാൻ നൽകിയ നോട്ടീസ് അംഗീകരിച്ചതായി രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. പരീക്ഷാ സംവിധാനം സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊതുപരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിച്ച് വിദ്യാർത്ഥികൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി രാജ്യസഭ പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. ഇതുപ്രകാരം വന്ദേമാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും ചേർന്നു ശിക്ഷ ലഭിക്കും. ലഹരിക്കെതിരായ നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ അമേരിക്ക വീണ്ടും വ്യോമാക്രമണം നടത്തി. ജോർദനിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്ന് അമേരിക്കൻ സൈന്യം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടുപിന്നാലെയാണ് വീണ്ടും ആക്രമണങ്ങളുണ്ടായത്. ജോർദാനിലെ US വ്യോമത്താവളത്തെയും US സെൻട്രൽ കമാൻഡ് ആസ്ഥാനത്തെയും ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇറാൻ സൈനിക വിഭാഗം അറിയിച്ചു. അമേരിക്കൻ സേനയ്ക്കെതിരായ ഏതാക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങൾക്കെതിരെ US സൌദി അറേബ്യയും സംയുക്ത വ്യോമാക്രമണം നടത്തി. സംഘർഷം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്കും പരോക്ഷ നയതന്ത്ര ചർച്ചകളും തുടരുന്നതിനിടെയാണ് US ഇറാനും തമ്മിൽ ആക്രമണങ്ങൾ ശക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്തെ ആദ്യ ടെലികോം മാനുഫാക്ചറിംഗ് സോൺ മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ സ്ഥാപിക്കും. ഇത് സംബന്ധിച്ച ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ മധ്യപ്രദേശ് സർക്കാരും ടെലികോം വകുപ്പും തമ്മിൽ ഒപ്പുവയ്ക്കുന്നതോടെ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാകും. മൊബൈൽ ഫോണുകൾ, ടെലികോം ഉപകരണങ്ങൾ, സെമി കണ്ടക്ടറുകൾ, 5G, 6G സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ഇവിടെ നിർമ്മിക്കുക. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 ആണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ നടന്നു. ഇന്ന് രാവിലെ പുത്തുമലയിൽ ദുരന്തത്തിൽ മരിച്ച വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുസ്മരിച്ചുള്ള പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ലഹരി മരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് ഗുരുതര സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികളെ നേരായ മാർഗത്തിൽ നയിക്കേണ്ടവരാണ് അധ്യാപകർ. വിഷയത്തിൽ പരിശോധന വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അസമിൽ വെള്ളപ്പൊക്ക നാശനഷ്ടം വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച അന്തർ മന്ത്രിതല സംഘത്തിന്റെ സന്ദർശനം പൂർത്തിയായി. വെള്ളപ്പൊക്കം സാരമായി ബാധിച്ച ചൈരൈഡിയോ, ശിവസാഗർ, ജോർഖഡ് ഗോലാഘട്ട് ജില്ലകളിലാണ് ആറംഗ സംഘം സന്ദർശനം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉണ്ട്. ഞായറാഴ്ച വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ആഗോള പ്രതിസന്ധിക്കിടയിലും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതി 15% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കണക്കാണ് ഇത്. ആഗോള വ്യാപാര പാതകളിലെ തടസ്സങ്ങളുടെയും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ ചരക്ക് കയറ്റുമതിയിൽ സ്ഥിരത നിലനിർത്തുന്നത് പ്രശംസനീയമാണെന്നും RJD ടാറ്റ മെമ്മോറിയൽ പ്രഭാഷണത്തിൽ ശ്രീ ഗോയൽ വ്യക്തമാക്കി.
4: We're growing at 7.7% last year. The world's fastest growing large economy. All of this is in the middle of two wars. With so much uncertainty and geopolitical crisis around the world. We even had 50% tariffs on most of our exports to the US. Despite which our exports also grew. Both in goods and services.
0: ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി ഇന്ത്യ 8 സ്ഥാനത്ത്. 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെട്ടതാണ് മെഡൽ നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഫൈനലിൽ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. 2 കോമൺവെൽത്ത് ഗെയിംസ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജമ്പർ എന്ന നേട്ടം മുരളി ശ്രീശങ്കർ സ്വന്തമാക്കി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തുടങ്ങിയവർ അഭിനന്ദിച്ചു. ഇന്ത്യൻ ബാറ്റ്സ്മാൻ അജിങ്ക്യ രഹാനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. 2023 വെസ്റ്റ് ഇൻഡീസിന് എതിരെയുള്ള ടെസ്റ്റ് ക്രിക്കറ്റായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന അന്താരാഷ്ട്ര മത്സരം. 2018 ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു രഹാനെയുടെ അവസാന ഏകദിന ക്രിക്കറ്റ് മത്സരം. 38-കാരനായ രഹാനെ ഇന്ത്യയ്ക്കായി 85 ടെസ്റ്റുകളിലും 90 ഏകദിനങ്ങളിലും 20 2020 മത്സരങ്ങളിലും കളിച്ചിട്ടുണ്ട്. കാനഡയിലെ ഒൻറ്റാറോയിൽ നടക്കുന്ന ലോക ജൂനിയർ സ്ക്വാഷ് ടീം ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-1 എന്ന സ്കോറിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ മുന്നേറ്റം. അമേരിക്കയാണ് സെമിയിൽ ഇന്ത്യയുടെ എതിരാളികൾ. ഉത്തരേന്ത്യയിൽ ശ്രാവണമാസത്തിലെ കാൻവർ യാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ഗംഗാനദിയിലെ പുണ്യജലം ശേഖരിക്കുന്നതിനായി ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ, ഗൌമുഖ്, ഗംഗോത്രി തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് നിരവധി തീർത്ഥാടകരാണ് എത്തുന്നത്. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ തീർത്ഥാടകർക്ക് ആശംസകൾ നേർന്നു. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പുരോഗമിക്കുന്നു. ബീഹാറിലെ ബംഗിപ്പൂർ മണ്ഡലം, ഗുജറാത്തിലെ മൻസൽപൂർ, മധ്യപ്രദേശിലെ ദാദിയ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പോളിംഗ് വൈകുന്നേരം 6 വരെ തുടരും. യുക്രൈനെതിരെ വീണ്ടും റഷ്യൻ വ്യോമാക്രമണം. തലസ്ഥാനമായ കീവ് അടക്കമുള്ള പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടു. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ കീവ് മേയർ ആവശ്യപ്പെട്ടു. സാഹിത്യകാരൻ സൽമാൻ റുഷ്ദിയെ 2022 കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി കുറ്റക്കാരനെന്ന് അമേരിക്കൻ കോടതിയുടെ കണ്ടെത്തൽ. അന്താരാഷ്ട്ര ഭീകരവാദത്തിൽ ഏർപ്പെട്ടു എന്നതടക്കം പ്രതിയായ ഹാദി മദാറിനെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും കോടതി ശരിവച്ചു. 28-കാരനായ പ്രതി നിലവിൽ 25 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തെച്ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി അമേരിക്ക. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശഗാനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. സന്ദേശഗാനങ്ങളിൽ ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9037008960. നമ്പർ ഒരിക്കൽ കൂടി 9037008960. ആദ്യ സന്ദേശം വായിക്കാം. രാമായണ മാസമായ കർക്കിടകത്തിൽ പാരായണം ചെയ്യുന്നവർക്കും ശ്രവിക്കുന്നവർക്കും മധുരവാണിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി രാമായണത്തിലെ ദുഃഖം എന്ന പാട്ട് വച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് ഇരിട്ടി വിളമനയിൽ നിന്നും ഉഷാ പ്രദീപ്.

പ്രിയ റേഡിയോ മലബാർ, സന്ദേശ ഗാനത്തിൽ കൂടി അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകി അമ്മയ്ക്ക് മധുരവാണി കൂട്ടായ്മയുടെ ആദരമർപ്പിച്ചുകൊണ്ട് ജാനകി അമ്മ പാടി അനശ്വരമാക്കിയ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ എന്ന ഗാനം കേൾപ്പിക്കുമോ? തീർച്ചയായിട്ടും കേൾപ്പിക്കുന്നതാണ്. ഈ ഒരു സന്ദേശം അയച്ചിരിക്കുന്നത് ആണിക്കരിയിൽ നിന്നും ബാബുവാണ്.

0: ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, സെബ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം വിദഗ്ധ പരിശീലനം. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഷോർട്ട് ടേം കോഴ്സുകളും ലഭ്യമാണ്. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9645996295.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
0: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സന്ദേശഗാനങ്ങളിലെ അടുത്ത സന്ദേശം വായിക്കാം. ഹായ് റേഡിയോ മലബാർ, സന്ദേശഗാനത്തിന് കമലദളം എന്ന ചിത്രത്തിലെ ചിത്രചേച്ചി പാടിയ
3: സായന്തനം ചന്ദ്രിക ലോലമായി
2: എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? എന്താ ഒരു സംശയം പോലെ, തീർച്ചയായിട്ടും കേൾപ്പിച്ചു തരാം. സന്ദേശം അയച്ചത് എളമ്പാറയിൽ നിന്നും സുജാത മേറ്റടി, കൂടെ ചന്ദ്രമതി, ഗൗരി, രജനി എന്നിവർ നടുവിൽ നിന്നുമാണ്. റേഡിയോ മലബാറിന് 1000 അഭിനന്ദനങ്ങൾ കൂടി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇവർ ആവശ്യപ്പെട്ട ആ മനോഹര ഗാനം നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം.

റേഡിയോ മലബാറിന്റെ സന്ദേശഗാനങ്ങൾ തുടരുകയാണ്. സന്ദേശഗാനങ്ങളിൽ അടുത്ത സന്ദേശം ഇങ്ങനെയാണ്: പ്രിയ റേഡിയോ മലബാർ സന്ദേശഗാനത്തിലേക്ക് ഒരു ഗാനം വച്ചു തരുമോ? ഏത് ഗാനമാണ്? ചിത്രം സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിലെ സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമൻ അച്ഛനെയാണെനിക്കിഷ്ടം എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ കൊതിയാവുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദേശം വന്നിരിക്കുന്നത്. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് വടക്കാഞ്ചേരിയിൽ നിന്നും ദേവപ്രിയ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ സൗകര്യത്തിന്.

0: അനുസരിച്ച് റെഗുലർ, ഈവനിങ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. പി എസ് സി അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം ഡി സി എ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99161095 77, മറ്റൊരു നമ്പർ 94 96 66 66.
1: റേഡിയോ മലബാർ സന്ദേശ ഗാനങ്ങളിലെ അടുത്ത സന്ദേശം വന്നിട്ടുണ്ട്. ഹായ് റേഡിയോ മലബാർ, എനിക്ക് രാജീവം വിടരും നിന്മിഴിയിൽ എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് കാക്കയങ്ങാട് നിന്നും ശ്രീജേഷാണ്. ഈ ഗാനം എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അതുപോലെ റേഡിയോ മലബാർ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദേശം വന്നിരിക്കുന്നത്. ദാസേട്ടൻ പാടി മനോഹരമാക്കിയ ഈയൊരു ഗാനം റേഡിയോ മലബാറിന്റെ സന്ദേശ ഗാനങ്ങളിലൂടെ ആസ്വദിക്കാം.

അടുത്ത സന്ദേശം വായിക്കാം. സന്ദേശം അയച്ചിരിക്കുന്നത് ഉളിയിൽ നിന്നും വിരചിതയാണ്. എനിക്ക് സൂര്യപുത്രൻ എന്ന ചിത്രത്തിലെ കളിയൂഞ്ഞാൽ എന്ന് തുടങ്ങുന്ന മനോഹര ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചു തരുന്നതാണ്. ഒട്ടും താമസിപ്പിക്കുന്നില്ല, ഇതാ ഗാനം കേട്ടോളൂ.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: എസ് കെ ഡോഴ്സ് എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ് ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ് വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ് ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് മെംബ്രെയിൻ ഡോഴ്സ് എഫ് ആർ പി ഡോഴ്സ് പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000
2: സന്ദേശഗാനങ്ങളിലെ അടുത്ത സന്ദേശം ഇങ്ങനെയാണ്. എനിക്ക് ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിലെ ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം എന്ന ദാസേട്ടൻ പാടി മനോഹരമാക്കിയ ഗാനം വെച്ചു തരുമോ? ഈ ഗാനം എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. സന്ദേശം അയച്ചിരിക്കുന്നത് നിർമ്മലഗിരിയിൽ നിന്നും ജീനാ.

വെള്ളിയാംപറമ്പിൽ നിന്നും മാധവേട്ടൻ അയച്ച സന്ദേശം വായിക്കാം. എനിക്ക് മുത്തേ നിന്നെ തേടി ചിപ്പിക്കുള്ളിൽ വന്നു ഞാൻ. ഈ ഒരു ഗാനം റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും അതോടൊപ്പം എന്റെ കുടുംബാംഗങ്ങൾക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദേശം വന്നിരിക്കുന്നത്. എന്നാ പിന്നെ ഈ ഒരു ഗാനം കേൾക്കാമല്ലേ.

0: Stitchwell, Botic and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836,
0: 8078-502-836.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
4: ഹായ് റേഡിയോ മലബാർ, ഈ സന്ദേശം അയക്കുന്നത് വട്ടിപ്പുറത്തു നിന്നും ചന്ദ്രികയാണ്. ഇന്ന് 5 പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെ മകന്റെ മകൾക്ക് വേണ്ടിയും കഴിഞ്ഞ July 26 പിറന്നാൾ ആഘോഷിച്ച എന്റെ മകന്റെ ഭാര്യ വിസ്മയ പ്രണവിന് വേണ്ടിയും ആകാശമിട്ടായി എന്ന ചിത്രത്തിലെ ആകാശപ്പാലക്കൊമ്പ തൂഞ്ഞാലാടാൻ വാ എന്ന് തുടങ്ങുന്ന ഗാനം സന്ദേശ ഗാനങ്ങളിലൂടെ കേൾപ്പിച്ചു തരുമോ? തീർച്ചയായിട്ടും കേൾപ്പിച്ചു തരുന്നതാണ്. ഇത് റേഡിയോ മലബാറിനും എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി അച്ഛൻ പ്രജിൽ, അമ്മ അക്ഷയ, അച്ചാച്ചൻ, അച്ചമ്മ, ഇളയച്ചൻ, ആൻഡി, പിന്നെ കുഞ്ഞുചേട്ടനും കൂടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്നവർക്കും നേരത്തെ ആഘോഷിച്ചവർക്കും വേണ്ടി റേഡിയോ മലബാറിന്റെയും അണിയറ പ്രവർത്തകരുടെയും ആശംസകൾ കൂടി അറിയിക്കുന്നു.

0: റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ധാരാളം സന്ദേശങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എല്ലാ സന്ദേശങ്ങളും ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തതിനാൽ ഇന്ന് ഉൾപ്പെടുത്താൻ കഴിയാത്ത സന്ദേശങ്ങൾ അടുത്ത സന്ദേശ ഗാനങ്ങളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
0: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM. റേഡിയോ മലബാറിൽ ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.
3: ടാക്സി, ടാക്സി, സമയത്തൊരു ടാക്സി കൂടെ.

கத்துக்கிட்டு வந்தாலும் கட்டிக்க மாட்டேன்.

0: അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

അനുഭവങ്ങളുടെ മഴവില്ലി തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

0: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: बाहर से कोई अंदर ना आ सके, अंदर से कोई बाहर ना जा सके.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
0: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: നിൽക്കുന്നു മുന്നേ. തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6 FM.

0: എന്തേയാലെ നേരെ ഉരുട്ടിയാല് മോളെവിടിയാ കഴിയ? അവള് അവളെവിടെയാ ഉറങ്ങുക? ഒരു പരിചയമില്ലാതെ നാടല്ലേ ഇത്? അറിയുന്നവരാരും ഇല്ലാതെ മോളൊറ്റയ്ക്ക്.
1: സൗഹൃദങ്ങളുടെ മധുര തീരത്ത് ചില വിയോഗങ്ങളുടെ കണ്ണീർ ചാലകൾ.
2: ദിനേശേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ?
3: എന്താ?
2: റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാനും വരാം, നമ്മളെ കാറെടുക്ക. ആ അത് മതി, ഈ സമയത്ത് ശ്യാമിന് വിളിക്കൊന്നും വേണ്ട.
1: സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്ന കൂട്ടുകാരുടെ സാന്ത്വനങ്ങൾക്ക്, നെഞ്ചു തകരുന്ന വേദനകൾക്ക് ആശ്വാസമാകാനാകുമോ?
4: എടാ ദിനേശ,
3: എന്താ?
4: എടാ മരിച്ചത് മാതരല്ലാന്ന്?
2: പിന്നെ
3: പിന്നെ
1: വികാരഭരിതമായ നിമിഷങ്ങളിലൂടെ നെല്ലിക്ക കഥയുടെ പുതിയ തലങ്ങളിലേക്ക്.
0: ജയദേവ,
3: എന്താ മല്ലിക?
0: ആളിന് മുന്നിലെ അൽത്താരയ്ക്ക് സമീപം ഒരു ഒരു ഫോട്ടോ, പൂക്കളർപ്പിച്ച്. ദേ അവിടെ അവിടെ നോക്ക്, നോക്ക് ജയദേവ.
1: കാത്തിരിക്കുക, ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക.
5: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കടിഞ്ഞൂൽ കല്യാണം എന്ന ചിത്രത്തിനു വേണ്ടി ഗാനഗന്ധർവൻ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: എം ജി ശ്രീകുമാർ, ഉണ്ണിമേനോൻ, സിഒ ആൻഡോ, ബിജു നാരായണൻ, രാധിക തിലക്, സുജാത മോഹൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഏഴുപുന്നത്തരകൻ.
1: തിരുമാലിക്കാറ്റ് അഴകോലും എഴുതിരിയിൽ തീരിക്കൊഴുത്ത്.

0: പാപ്പച്ചൻ ഒളിവിലാണ് എന്ന ചിത്രത്തിനു വേണ്ടി വൈക്കം വിജയലക്ഷ്മിയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, സെബ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം വിദഗ്ധ പരിശീലനം. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഷോർട്ട് ടേം കോഴ്സുകളും ലഭ്യമാണ്. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9645996295.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
3: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്വാഗതം. ജയ് ജവാനിൽ ഇന്ന് 28 വർഷക്കാലത്തെ തന്റെ സൈനിക സേവനാനുഭവങ്ങൾ ഓർത്തെടുക്കുകയാണ് തില്ലങ്കേരിയിലെ വിമുക്തഭടനായ സുബേദാർ ശ്രീ പോക്കു വല്ലത്ത്.
1: നമസ്കാരം. അങ്ങയുടെ പേര്
2: പോക്കു വല്ലത്ത്.
1: ദീർഘകാലം പട്ടാളത്തിൽ സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. ഏത് പദവിയിലായിരുന്നു?
2: ഞാൻ സുബേദാർ.
1: അപ്പോ എത്ര വർഷമായിരുന്നു?
2: 28 വർഷം.
1: 28 വർഷത്തോളം നമ്മുടെ നാടിനെ സേവിച്ച ആളാണ്. ആ 28 വർഷത്തിനിടയിൽ അങ്ങ് ഇപ്പോഴും ഓർക്കുന്ന സംഭവങ്ങൾ?
2: രണ്ട് യുദ്ധത്തിൽ പങ്കെടുത്ത

0: ഏതൊക്കെ യുദ്ധത്തിലായിരുന്നു?
1: 65-71 എല്ലാം ഒരു പുനർജന്മാന്ന്. അത്രമാത്രം കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചതാണ്.
0: നമ്മള് ആ കഷ്ടപ്പാടുകളൊക്കെ ഓർത്തെടുക്കാൻ പറ്റുമല്ലോ, കാരണം ജീവിതത്തിന്റെ
1: കടന്നാലേ ഓരോന്നോരോന്ന് ഇങ്ങനെ ഓർമ്മ. അത് തന്നെ യുദ്ധത്തിൽ ഇപ്പം പോവും ഇപ്പം പോവുന്നാണ് വിചാരിച്ചതാ. പട്ടാങ്കോട്ടുള്ളേരെ ബോംബ് വീണിട്ട് സ്കൂളിലൊക്കെ ഞാൻ ഹെൽത്തിലായിരുന്നു, ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് 28 വർഷം. പിന്നെ നേഴ്സിംഗിലായിരുന്നു 5 വർഷം, 5+23, 28 ഇയേഴ്സ്.
0: നമ്മള് ഏറ്റവും കൂടുതൽ യുദ്ധമുഖത്ത് ആവശ്യം ഈ പറഞ്ഞ ആരോഗ്യ മേഖലയുടെ സേവനമാണ്. അപ്പൊ അതില് എന്തൊക്കെയായിരുന്നു അങ്ങ്?
1: ക്ലീനേഴ്സ്, ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ ഓഫ് ദി യൂണിറ്റ്, സേഫ് വാട്ടർ സപ്ലൈ, ക്ലോറിനേഷൻ. പിന്നെ യുദ്ധത്തിൽ പട്ടാൾക്കാരും എല്ലാത്തിലും പങ്കെടുക്കണം, തോക്ക് കൊടുത്തിട്ട് പോകണം, നേഴ്സിങ്ങിൻ്റെ ജോലി ചെയ്യണോ, എല്ലാ ജോലിയും ചെയ്യണം. മൾട്ടിപ്പർപ്പസ് പേഴ്സൺ അല്ലേ. അപ്പോൾ യുദ്ധത്തിൽ ഒരുപാട് ആട് ഇഞ്ചേർഡ് ഉണ്ടാവും, അതിനെ ആശുപത്രിയിൽ എത്തിക്കണം, അവിടെ നിന്ന് നേഴ്സിംഗ് ഹൗസിൻ്റെ കുറവുണ്ടാകുമ്പോൾ അത് അറ്റൻഡ് ചെയ്യണം. പിന്നെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും, അങ്ങനെയാണ്, ഒരുപാട് വിഷമങ്ങൾ ഉള്ളതാണ്. പക്ഷേ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം അങ്ങ് മറക്കും. പിന്നെ നമ്മൾ രാജ്യത്തിനാടെ എന്ത് വന്നാലും സാരമില്ല. അത് തരിക 71-ലൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ച കുക്ക് ഹൗസിൻ്റെ മീതെ ബോംബ് കൊണ്ടേന് പട്ടാങ്കോട്ട്. 10 കിലോ അതിൻ്റെ പാത്രങ്ങളിലൊക്കെ തെറിച്ചു പോയി, പക്ഷെ നമ്മളും തെറിച്ചിട്ടില്ല. ഇട്ടത്തെ ഒരു പാത്രമായിരുന്നു, അതുകൊണ്ട് ബാക്കി.
0: പത്താൻകോട്ട് എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാർക്ക് അതൊരു ഭീകരാനുഭവമാണ്, അത് മുന്നിൽ കണ്ട വ്യക്തി എന്നുള്ള രീതിയിൽ.
1: അതെ, ഒരുപാട് അനുഭവങ്ങളുണ്ട്, അപ്പൊ വിഷമങ്ങൾ തന്നെയാണ് ജീവിതത്തില്.
0: സാധാരണക്കാരാകുമ്പോൾ നമുക്ക് എല്ലാ തവണയും യുദ്ധം പ്രതീക്ഷിക്കുന്ന ആൾക്കാരെന്നല്ല, പക്ഷെ പട്ടാളക്കാരെന്ന് പറയുമ്പോൾ ഏത് നിമിഷവും യുദ്ധം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ആ സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തെ നേരിട്ടത്?
1: പ്രതീക്ഷ അന്ന് കാലത്ത് എപ്പോഴും പല ശത്രുക്കളും ഉണ്ടായിരുന്നു, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ 2, ചൈന, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും പ്രശ്നങ്ങൾ. നമ്മളെപ്പോഴും അലേർട്ടായിട്ട് ഇരിക്കണം,
0: അത്തരം മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു?
1: മുന്നൊരുക്കം നമ്മൾ ഓഫീസർ പറയുമ്പോൾ മുന്നൊരുക്കം എപ്പോഴും തയ്യാറായിട്ടുണ്ടാവും. ലോഡ് എന്ന് പറയുമ്പോൾ ലോഡ് ചെയ്യണം, മെഡിസിൻ ബോക്സ്, അത് ഇതൊക്കെ ഏറ്റവും ഷോർട്ട് ടൈമിലാണ് ഇതൊക്കെ പരിപാടി നടക്കുക. 1-2 മണിക്കൂറിനുള്ളിൽ എല്ലാം ലോഡ് ചെയ്ത് മിലിറ്ററിക്കാർക്കെ അറിഞ്ഞോളൂ, നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ല ഞങ്ങൾക്കൊന്നും.
0: അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ആവിഷ്കരിക്കുന്നത് തന്നെ. പട്ടാളക്കാരുടെ സൈനിക സേവനാനുഭവങ്ങൾ തീർച്ചയായിട്ടും ശ്രോതാക്കളിലേക്ക് എത്തണമല്ലോ. അപ്പോൾ അത്തരത്തിൽ അവരറിയാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിയാൻ അവർക്ക് കൗതുകം ഉണ്ടാവും.
1: ഒരുപാട് കാര്യങ്ങൾ അറിയാണ്ട്, പക്ഷേ അവരത് വിശ്വസിക്കും. മിലിറ്ററി തന്നെ ചേരണം 3 മാസം, എന്നാലേ അവർക്ക് മനസ്സിലാവും എന്താ പട്ടാൾക്കാരുടെ വിഷമങ്ങൾ. അവർ പല വിധത്തിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാവും പുറത്തുള്ളവർക്ക്, പക്ഷെ അവരുടെ വിഷമങ്ങൾ അവർക്ക് അറിയണം, മിലിറ്ററിക്കാർക്ക് മാത്രം.
0: എവിടെയൊക്കെയായിരുന്നു സേവനം
1: ചെയ്യാൻ? എല്ലാണ്ടല്ലേ, ലഡാക്ക്, നേപ്പാൾ, ഭൂട്ടാൻ, സിക്കിം, മദ്രാസ്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ പൂന, മെഡിക്കൽ കോളേജ് പൂന, സിംല, എല്ലാ സ്റ്റേറ്റും, ലേ ലഡാക്ക്, ചൈന ബോർഡറിലൊക്കെ ഉണ്ടായിരുന്നു, പട്ടാങ്കോട്ട് അവിടെയുള്ളൊക്കെ, ആസാം.
0: അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് പോയിട്ട് ജോലി ചെയ്യുമ്പോൾ കേരളത്തിന്റെ ഭൂപ്രകൃതി ആയിരിക്കില്ല അവിടെ ഉണ്ടാവുക, ഇവിടുത്തെ സാഹചര്യം ആവില്ല അവിടെ. അപ്പോൾ ഒരു പട്ടാളക്കാരൻ എന്നുള്ള നിലയിൽ അവിടെയുള്ള സേഫ്റ്റി നോക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റം അല്ലെങ്കിൽ അവിടെയുള്ള പ്രവർത്തനങ്ങൾ, തയ്യാറെടുപ്പുകൾ,
1: തയ്യാറെടുക്കേണ്ടി വരും. ഓട്ടോമാറ്റിക്കായി തയ്യാറാവും മനുഷ്യൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ,
0: ഭൂമിശാസ്ത്രമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ട്,
1: പൊരുത്തപ്പെടും. പട്ടാൾക്കാരനും ഓട്ടോമാറ്റിക് പൊരുത്തപ്പെടുമ്പോൾ രാജസ്ഥാന് ഭയങ്കര ചൂടായിരിക്കും, ഭയങ്കര തണുപ്പായിരിക്കും. പിന്നെ ലേ ലഡാക്ക്, അവിടെ എല്ലാം ഒരാഴ്ചക്ക് ഒരു പ്രാവശ്യം നമ്മൾ കുളിക്കുക, തണുപ്പ് ആഴ്ചക്ക് ഒരു പ്രാവശ്യം. രാജസ്ഥാനിൽ വന്നിട്ട് ബിക്കാനർ പോലത്തെ സ്ഥലത്ത് ചൂട് കാലത്ത് ഒരു ദിവസം 7 പ്രാവശ്യം കുളിക്കും, കുടിമണ്ണ് ഉണ്ട്. ലഡാക്കിൽ പോയി ഇങ്ങനെ 7 ദിവസത്തിൽ ഒരിക്കൽ കുളിക്കും, തണുപ്പുണ്ട്, ഭക്ഷണത്തിൽ രുചി ഉണ്ടാവില്ല, പിന്നെ വിഷമം ഉണ്ടാവില്ല, പിന്നെ ഓക്സിജൻ ഉണ്ടാവില്ല, ഇതൊക്കെ തന്നെ അവിടുത്തെ വിഷമം. ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, പോയി അനുഭവിച്ചവർക്ക് ഇതെല്ലാം മനസ്സിലാവും.
0: ഇപ്പൊ പറഞ്ഞു 2 വർഷങ്ങളിലെ യുദ്ധത്തിൽ പങ്കെടുത്തു എന്നുള്ളത്, എത്ര ദിവസത്തോളം ആ ഒരു യുദ്ധാന്തരീക്ഷത്തിൽ പിടിച്ചു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്?
1: 20 ദിവസം ഉറങ്ങാണ്ട് ഇരുന്നിട്ടുണ്ട്, 71-ലെ 20 ദിവസം രാത്രി പോലെ. ഇപ്പം മൂവിൻ്റെ അലേർട്ടാ, ഇപ്പം മൂവ്, ഇപ്പം മൂന്നുണ്ട്. പിന്നെ ബ്രാസ് ടെക്ടിക്സ് അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ 65 ട്രെയിനിങ് ഒക്കെ ആയിരുന്നു, എന്നാലും കഷ്ടപ്പാട് തന്നെ. ഒരുപാട് 20 ദിവസം ഉറങ്ങാണ്ടൊക്കെ കാട്ടിൽ ജീവിച്ചിട്ടുണ്ട്. പിന്നെ ബങ്കറ് കുഴിക്കണം ആശുപത്രി ഭൂമിൻ്റെ അടിയിൽ, അത് ഒരാൾ കുഴിച്ചു തരും, നമ്മളെ ചോദ്യം ചെയ്യണം.
0: 20 ദിവസം ഉറങ്ങാതിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച്
1: പറയാൻ പറ്റില്ല, ആരും വിശ്വസിക്കില്ല. ആൾക്കാർ വിശ്വസിക്കും, അതിനെ അവരനുഭവിച്ചതാ. സിവിലിയൻസ് വിശ്വസിക്കത്തില്ല.
0: ആ സാഹചര്യത്തെ എങ്ങനെയാണ് മറികടന്നത്?
1: ചിന്തിക്കാമൊന്നും കഴിയുന്നില്ല വിഷമങ്ങൾ കൊണ്ട്. പിന്നെ അങ്ങനെ അങ്ങ് പോവും, യൂണിഫോം ഇട്ട കൊണ്ട് രാത്രിയിലും പകലും അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ അത് പോയിക്കോളും.
0: രാവും പകലും നമ്മൾ എന്താണോ അവിടെയുള്ള കറൻസി,
1: രാത്രി ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല, ഇരുട്ടത്തെ ഇങ്ങനെ നയഞ്ഞാണ് പാമ്പിനെ പോലെ.
0: അപ്പോ പെട്ടെന്ന് എന്താണ് സംഭവിക്കുക എന്നറിയാത്തിടത്ത് നമ്മൾ എപ്പോഴും പ്ലാൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാൻ നമ്മളെ കൊണ്ട് അപ്പൊ പറ്റണം. അപ്പോ അത്തരത്തിലുള്ള ആക്ഷൻസ് എന്തൊക്കെയായിരുന്നു?
1: എപ്പോഴും അലേർട്ടായി നിൽക്കണം, മൂവ് ആണ്ടി വരും, യുദ്ധം ഇപ്പം മുഴുവും ഓഫീസർമാർ പറയുകയും ചെയ്യും. എപ്പോ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. നമ്മളെല്ലാം തയ്യാറായിട്ട് നിൽക്കണം, യൂണിഫോമില് ആയുധങ്ങൾ മെഡിസിൻ എല്ലാം അലേർട്ടായിട്ട് നിൽക്കണം.
0: ഡയറക്ട്ലി യുദ്ധത്തിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നില്ല,
1: ഞാൻ മെഡിക്കൽ ആയതുകൊണ്ട് ബാക്കിലായിരുന്നു. ഒരുപാട് ഇപ്പം കണ്ണൂർ യുദ്ധം നടക്കുന്നുണ്ട്, നമ്മളിവിടെ ഉണ്ടാകാം. മെഡിക്കലിൻ്റെ ആൾക്കാർ കൂടുതൽ നേഴ്സിംഗ് നേഴ്സിൻ്റെ മുന്നിലുണ്ടാകും, മിക്കവാറും കുറേ അടുത്തുണ്ടാകും. നമ്മളും കുറേ ബാക്കിലാണ്. എന്നാലും പ്ലെയിന് വരുമ്പം തിര വരുമ്പം എല്ലാം കാണാം, ബോംബിടുന്നതും കാണാം, പൊട്ടുന്നതും കാണാം, തീപ്പാറുന്നതും കാണാം. അന്നേരമെല്ലാം അങ്ങ് മറക്കും, അങ്ങനെ വീട്ടുകാരെന്ന് ഓർമ്മൊന്നും ഉണ്ടാവില്ല.
0: ഇത്തരം സിറ്റുവേഷൻ കാണുകയും ചെയ്യുന്നുണ്ട്, അതിനൊപ്പം തന്നെ യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാരെ ശുശ്രൂഷിക്കണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ശുശ്രൂഷിക്കേണ്ടി വന്നിട്ടുള്ള മറക്കാൻ പറ്റാതെ അനുഭവങ്ങൾ,
1: അങ്ങനെ കുറേ ആക്സിഡൻ്റ് വരും. 10-15 ഗോളി തര കൊണ്ടിട്ടുള്ള ചോര ചെയ്തു ഒക്കെ എത്രയോ ഉണ്ടാവും മിലിറ്ററിക്കാർക്ക്. യുദ്ധമില്ലേ തന്നെ ആക്സിഡൻ്റ് നടക്കും. അങ്ങനത്തെ റോഡാ മല പിടിച്ചിട്ടുള്ള യുദ്ധത്തിൽ കുറേ പോകുന്നു. അതും പറഞ്ഞാലും തീരൂല, കുറേ മറന്നുപോയി. കുറേ ഓർക്കണ്ടെങ്കിൽ രാത്രി കിടക്കണം, നേരെ ഓരോന്ന് ഓർമ്മ പുതിയ നമ്മളും ഓർമ്മയില്ല. എപ്പം മനുഷ്യന് ഓർമ്മ പഴയതാ ഓർമ്മ ഉണ്ടാവുക. രാത്രി കിടന്ന പണ്ടത്ത് ഇപ്പോഴത്തെ കുറച്ച് കഴിയണം പുതിയൊരു സംഭവങ്ങൾ.
0: അപ്പോൾ സൈനിക ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വന്ന് പിന്നീടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു?
1: തിരിച്ചു വന്നതിന് ശേഷം ഞാൻ 2 ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്തിന് ഇരട്ടി വാർ. പിന്നെ ഞാനും ഭാര്യയുള്ള 2 ഒരു പെണ്ണ്, വീടെടുത്ത് പോയി അടുത്തുതന്നെ. മകൻ ഗൾഫിലായിരുന്നു. പിന്നെ 2 ചെയ്തതിന് ശേഷം അവനെ വേണ്ടാന്ന് വെച്ചു. പിന്നെ കുറച്ച് കൃഷി സ്ഥലമില്ല, അതിൻ്റെ പിന്നാലെ ഓടും ഇങ്ങനെ രാവിലെ 2 എന്തെങ്കിലുമൊക്കെ ജോലി ഇപ്പോൾ.
0: ആർമിയിലേക്ക് ചേരുന്നതിന് മുന്നേ വേറെ ഏതെങ്കിലും മേഖലയിൽ?
1: ആ ഞാൻ ഒരു ദിവസം ബസ് കണ്ടക്ടർ, വയനാടിൽ ബസ് കണ്ടക്ടർ 1 അവിടുന്ന് റിക്രൂട്ട് ഓഫീസർ കണ്ണൂർക്കാരൻ കുഞ്ഞക്കണ്ണനായിട്ട് പരിചയപ്പെട്ടിട്ടാണ് ഞാനും മിലിറ്ററി ചേർന്നത്.
0: അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ആർമി മേഖലയിലേക്ക്?
1: ഒന്നാമത് പ്രശ്നം പിന്നെ വിഷമം കൊണ്ടാണ്, ജീവിത പ്രശ്നം കൊണ്ടാണ്. സ്കൂൾ പഠിക്കാമെന്ന് പൈസ ഉണ്ടായില്ല, ഭക്ഷണം കഴിക്കാണ്ടാന്ന് ഉളിയിൽ നിന്ന് മട്ടന്നൂര് നടന്നിട്ടായിരുന്നു ഞാൻ പഠിച്ചത്, 5-6 പക്ഷേ ഭക്ഷണമൊന്നും ഇല്ല, വളരെ വിഷമിച്ചിട്ടാണ്. അതും പറയാൻ കുറേ ഉണ്ട്, സമയത്തിൻ്റെ കുറവ് ഞാൻ പറയുന്നില്ല. ഇവിടെ ഒരു കുഞ്ഞുരാമ വൈദ്യരുണ്ടായിരുന്നു, നമ്മൾ അയാൾ കഷായത്തിന് എഴുതി കൊടുക്കും. അയാൾ അന്നത്തെ ഉളിയിലല്ല കാര്യമായ ഡോക്ടർ, അയാളേ ഉള്ളൂ ആയുർവേദി. അപ്പോൾ പറയാൻ കാരണം കഷായത്തിന് കൊടുക്കുന്ന കാലിക്കുപ്പി ഉണ്ടാവില്ലേ, അത് പെറുക്കി വിറ്റിട്ടാന്ന് ഞാൻ ബുക്ക് വാങ്ങിയത്. അതാ പറയാൻ കാരണം. ഞാൻ ഉപ്പാൻ്റെ പൈസ ഇല്ലായ ഫ്രം ഇസ്ലാം വിളിച്ചിട്ട് അങ്ങനെ പറയാൻ കാരണം. പിന്നെ അതിൻ്റെ അപ്പുറം ഞങ്ങൾ ചിന്തിച്ചു, ബസ്സിന് പൈസ ഇല്ല, പൈസ ഉണ്ടായി തന്നെ ബസ് നിർത്തൂല, ഇന്നത്തെ പോലെ സമരമൊന്നും ഇല്ല. മട്ടന്നൂരെ നടക്കണം 6-12 km ഉച്ചക്ക് ഭക്ഷണമില്ല, രാവിലെ വീട്ടിൽ നിന്ന് കിട്ടിയത്. ഉമ്മ ചെറുപ്പത്തിലേ മരിച്ചു, ഇപ്പം സർവീസ് ഇരിക്കുമ്പോൾ മരിച്ചു, ആരുമില്ല, എസ് എ ഓർഫൻ പോയി. പക്ഷേ കഷ്ടപ്പെട്ട് പഠിച്ച് രാത്രി, അന്ന് ഈ കറണ്ടൊന്നും ഇല്ലല്ലോ, ചുമ്മണിക്കൂടെ വെളിച്ചത്തിനാണ് ഞാൻ പഠിച്ചത്. വീട്ടിൽ 2 ഉള്ളൂ, അപ്പോൾ ഒന്ന് കിട്ടണ്ടെങ്കിൽ പെണ്ണങ്ങന്മാരെ ജോലി ചെയ്യണം. അത് രാത്രി 10 കഴിഞ്ഞാൽ 1 കാലിയാവും, അതിന് കുപ്പിയൊന്നും ഇല്ല. അപ്പോൾ അതിലാണ് ഞാൻ പഠിച്ചത്. അതുമാത്രമല്ല പിന്നെ രാവിലെ എണീച്ച മൂക്കിലെല്ലാം കരി, ചുമ്മണിക്കൂടെ കരി, കറണ്ടൊന്നുമില്ല, 5 കയറ്റില്ല, 2 ഒന്ന് കാണാലും ഒന്ന് അടുക്കളയിൽ കിട്ടിയിട്ട് പഠിച്ചു. അതുപോലെ രാവിലെ എന്തെങ്കിലും ആശ്രയിച്ചിട്ട് അത് പോകും. എല്ലാവരും ചായ അതും ഇതെല്ലാം കഴിക്കും, ഞാനൊന്നുമില്ല, പച്ചവെള്ളം കുടിക്കും, മറ്റു വയസ്സ് സ്കൂളിൽ കണ്ടിട്ട് വെള്ളം കുടിച്ചു. അത്ര കഷ്ടപ്പെട്ടിട്ട് ജോലി കിട്ടും, ജോലി എനിക്ക് കുറേ കിട്ടും. ഞാൻ പോയി PWD ക്ലർക്കായിട്ട് കിട്ടിയിരുന്നു മാനന്തവാടി. ഞാൻ പറഞ്ഞു ഇരുന്നിട്ടുള്ള പണി വേണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബസ് കണ്ടിട്ട് വലിയ ആഗ്രഹമായിരുന്നു. എൻ്റെ ഉപ്പ പറഞ്ഞിരുന്നു ബസ് കണ്ടിട്ട് പണിക്കും ബോർ പട്ടാളത്തിനും പോകരുത്. അപ്പോൾ ഞാൻ ആദ്യം ബസ് കണ്ടിട്ട് പണിക്കും. അവിടെ നിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞാലും പിന്നെ MSP മലബാർ പോലീസില്ല, മലപ്പുറമുള്ള MSP, അതിൽ ഡയറക്റ്റ് അവിൽദാറായിട്ട് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഇൻ്റർവ്യൂവിന് പോയി ഒരു ദിവസം. അന്നേരം എന്നെ ഡയറക്റ്റായിട്ട് എടുത്ത് അവിതാറായി. എന്നോട് പറഞ്ഞ് ജൂലൈ 22 വരി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ പട്ടാളത്തിലേക്ക് ഇങ്ങനെ പറഞ്ഞില്ല കുഞ്ഞിക്കണ്ണ. അയാൾ പറഞ്ഞ് 8 നീങ്ങി പോയി ഇവിടെ റിക്രൂട്ട് വന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിൽക്കി പിന്നെ MSC കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കേരി. അപ്പോൾ ഇവിടുന്ന് എന്നെ നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് എടുത്തു.
0: അല്ലെങ്കിൽ ഒരു പക്ഷേ MSP
1: ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ആനുകൂല്യങ്ങൾ കിട്ടുകയില്ല. യുദ്ധം ചെയ്താൽ സാരമില്ല, കുടുംബം സുഖമായിട്ട് ജീവിക്കുന്നുണ്ടിരുന്ന വിഷമില്ല. സുഖം അയസർ ആസർ ബസ് പിന്നെ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ എല്ലാം മറന്ന് യൂണിഫോം അയച്ച പിന്നെ നാട്ടിൽ ഓർമ്മ.
0: അപ്പോൾ ഒരു സൈനികന് യഥാർത്ഥത്തിൽ 2 ആത്മാവെന്ന് പറയുന്നത് പോലെയാണ്. യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ നാടിൻ്റെ സേവനം മാത്രം, അതേസമയം യൂണിഫോം അഴിച്ചു കഴിഞ്ഞാൽ തീർത്തും ഒരു സാധാരണക്കാരൻ എന്നുള്ളത്. തീർത്തും കഷ്ടപ്പാടുള്ള ഒരു ജീവിതത്തിൽ നിന്നാണ് അങ്ങ് സൈനിക സേവനം തിരഞ്ഞെടുത്തതും നാടിന് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയതും. അതിനിടയിൽ തന്നെ 2 യുദ്ധത്തിൻ്റെ യുദ്ധമുഖത്ത്.
1: പിന്നെ നാട്ടിൽ വന്നാൽ പട്ടാൾക്കാർ ടൈം പഞ്ചാലിറ്റി ഡിസിപ്ലിന് അനാവശ്യ സംസാരമില്ല, രാഷ്ട്രീയമില്ല, മതമില്ല, ഒന്നുമില്ല, സുഖമായിട്ടുള്ള പരിപാട്. അതുകൊണ്ട് എൻ്റെ വിചാരം എല്ലാവരും പട്ടാളത്തിൽ പോകണം. 6 കമ്പൽസറി ട്രെയിനിങ്, പോകാത്തവർ എന്നാൽ ഈ കുഴപ്പങ്ങളൊന്നും നമ്മുടെ നാട്ടിലുണ്ടാവില്ല. ഈ കൊലപിടിയും മരവിളിയൊന്നും ഉണ്ടാവില്ല. അതാണ് എൻ്റെ ഒരു അഭിപ്രായം.
0: ആ പട്ടാളച്ചിട്ട ഇപ്പോഴും ജീവിതത്തിൽ പാലിക്കും.
1: ഞാൻ അതുകൊണ്ട് ഞാൻ ചെയ്യിക്കുന്നു. രാവിലെ 2 ജോലി ചെയ്യും, 10 കൈക്കോട്ടെടുത്ത് പർവ്വത്തിൽ വെറുതെ. ഞാനും സംസാരമില്ല, കൃത്യനിഷ്ഠ, ആവശ്യത്തിന് ചെറിയ വ്യായാമം, ചെറിയ ഭക്ഷണം, ചെറിയ കുടുംബം.
0: എന്നാ കുടുംബത്തെ പറ്റി?
1: കുടുംബം ഞാനും ഭാര്യയുള്ളൂ. മകന് ഗൾഫിലാണ്, അവനിക്ക് 2 കുട്ടികളുണ്ട്. ഭാര്യ കല്യാണം കഴിച്ചിട മാട്ടനൂര ഫാമിലി, വേറെ ആരുമില്ല. സുഖം തന്നെ.
0: ഇത്രയും നേരം അങ്ങയുടെ സൈനിക അനുഭവങ്ങൾ ഞങ്ങളുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവച്ചതിൽ ഒത്തിരി സന്തോഷം.
1: വളരെ നന്ദി, വളരെ നന്ദി. താങ്ക് യു.
2: പ്രിയ ശ്രോതാക്കളെ, 28 വർഷക്കാലത്തെ തൻ്റെ സൈനിക സേവനാനുഭവങ്ങൾ റേഡിയോ മലബാറിനോട് പങ്കുവെക്കുകയായിരുന്നു തില്ലങ്കേരിയിലെ വിമുക്ത ഭടനായ സുബേദാർ ശ്രീ പോക്കു വല്ലത്ത്. അദ്ദേഹത്തിന് റേഡിയോ മലബാറിൻ്റെ ആദരവ് അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ജയ് ജവാൻ ഇവിടെ പൂർണ്ണമാകുന്നു. ജയ് ഹിന്ദ്.

0: ജയ് ജവാൻ വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ പ്രക്ഷേപണ പരമ്പര
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411744

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാടൻ പാട്ടുകൾ.
1: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99161 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിക്കുന്ന രാമകഥ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:00 താരസ്വരം. ഇതിൽ ചലച്ചിത്ര നടി ജോമോളിന്റെ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. 5:05 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് ഷിനോജ് മാസ്റ്റർ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം കാവ്യധാരയിൽ പെരുവേലിൽ മുള്ളൻകുല്ലിയുടെ കൂകാതെ പായും നിശബ്ദവണ്ടി എന്ന കവിത കേൾക്കാം. ആലാപനം നിത്യാനാഥ് കൊതേരി. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:30 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിക്കുന്ന രാമകഥ ഗാനലയം. 15-ാം ദിവസമായ നാളെ കിഷ്കിൻഡ കാണ്ഡത്തിലെ ബാലി സുഗ്രീവ യുദ്ധം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു പ്രേമലത പെരിഞ്ചേരി. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ഗാന്ധിലയം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 കാവ്യസൗരഭം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 നാട്ടിലെ പാട്ട്. ഉച്ചയ്ക്ക് 12:00 കായികം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ഗാന്ധിലയം, തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിക്കുന്ന രാമകഥ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്മൃതിഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999477-6836,
2: 9447-371-836,
1: 8078-502-836.

0: ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ അവതരിപ്പിച്ചത്. ചർച്ചയ്ക്കായി 7 മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളത്. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനായുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് സഭയിൽ പറഞ്ഞു.
4: This legislation, which seeks to make amendments in 2024 Act in order to make it more stringent, more deterrent, is being brought in. If there are any suggestions for improvement, I'll be taking note of it. This bill is a reaffirmation of the government's highest commitment to safeguard the welfare of the students and youth of this country.
3: ബിൽ സ്വാഗതം ചെയ്യുന്നതായും എന്നാൽ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണമായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമാകില്ലെന്നും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി.
5: സഭാപതി ജി, ഇസ് അമെൻഡ്മെന്റ് ബിൽ കാ ഹം സ്വാഗത് കർത്തേ ഹൈ ലേക്കിൻ യേ അബീ ബി അധൂരാ ഹൈ പേപ്പർ ലീക് ഹോനേ സേ റോക്നേ കി മസ്ബൂത് വ്യവസ്ഥ ഇസ്മേ നഹീ ഹൈ ലേക്കിൻ ആപ്കാ ഇന്റൻഷൻ ആപ്നേ ഇസ്മേ നഹീ ബതായാ.
3: അതിനിടെ നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ദേശീയ ഗാനത്തിന് ലഭിക്കുന്ന നിയമപരിരക്ഷ ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. 1971 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള ബിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് അവതരിപ്പിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ ജന്തർ മന്ദറിൽ വിന്യസിച്ച റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ വെടിക്കോപ്പ് ഉപയോഗം സംബന്ധിച്ച രേഖകൾ സംരക്ഷിക്കാൻ സുപ്രീംകോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. ലോഹനിർമ്മിതമായ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ സുപ്രീംകോടതി ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ബഹിരാകാശ സാങ്കേതിക വിദ്യ രാജ്യത്തിന്റെയും മനുഷ്യരാശിയുടെയും പുരോഗതിക്കായി വിനിയോഗിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. IIST വലിയമല ക്യാമ്പസിൽ നടന്ന 14th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമാണെന്നും ഗവർണർ പറഞ്ഞു. ഓണക്കാലത്ത് മൊത്ത ചില്ലറ വിൽപ്പനശാലകളിലെ സ്റ്റോക്കും വില നിലവാരവും നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇതിനായി 1 മുതൽ 25 പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തും. പൊതുവിപണിയിൽ അരി അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധന റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മത്സരിക്കാനൊരുങ്ങി കോട്ടയത്തിന്റെ ജനകീയ ചുണ്ടൻ വള്ളം. കോട്ടയം ജില്ലയിലെ ആദ്യ ജനകീയ ചുണ്ടൻ വള്ളമായ ആർപ്പൂക്കര ചുണ്ടന്റെ നീരണിയൽ ചടങ്ങ് ഞായറാഴ്ച നടക്കും. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
6: 500-ലേറെ കുടുംബങ്ങൾക്ക് പങ്കാളിത്തമുള്ള ഒരു ജനകീയ സംരംഭമായാണ് ആർപ്പുക്കര ചുണ്ടൻ നിർമ്മിച്ചിരിക്കുന്നത്. ആർപ്പുക്കരയിലെ പ്രത്യേക പണിപ്പുരയിൽ എടത്വ കോവിൽ മുക്ക് സാബു നാരായണൻ ആചാര്യയുടെ നേതൃത്വത്തിലാണ് ചുണ്ടൻ വള്ളത്തിന്റെ നിർമ്മാണം. 128 അടി നീളവും 64 ഇഞ്ച് വീതിയും വള്ളത്തിനുണ്ട്. 85 തുഴച്ചിൽക്കാർക്കും 5 അമരക്കാർക്കും ഒരേ സമയം തുഴയാൻ സാധിക്കുന്ന രീതിയിലാണ് വള്ളത്തിന്റെ ഘടന.
3: പൌരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിവരാവകാശ കമ്മീഷൻ വട്ടിയൂർക്കാവ് കഴക്കൂട്ടം നേമം നിയോജക മണ്ഡലങ്ങളിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപേക്ഷ ലഭിച്ചാൽ എത്രയും വേഗം വിവരങ്ങൾ നൽകണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം അവസാനിച്ചു. സെൻസസ് 1-ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
3: അരുണാചൽ പ്രദേശ്, നാഗാലാന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു സംസ്ഥാനങ്ങളിലെയും നിലവിലെ പ്രളയ സാഹചര്യം ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ തലസ്ഥാനം ഉൾപ്പെടെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. June 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ സ്വർണ പ്രതീക്ഷയായ നീരജ് ചോപ്ര ഫൈനലിലേക്ക് യോഗ്യത നേടി. രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിൽ പ്രവേശിച്ചു. നിലവിൽ 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ കായിക മേഖലയെ കൂടുതൽ ശക്തമാക്കണമെന്ന് ശ്രീശങ്കർ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ശ്രീശങ്കറിന് അഭിനന്ദനം അറിയിച്ചു. പത്തനംതിട്ട, തിരുവല്ല, വള്ളംകുളം, തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ പിള്ളേരോണ ദിനമായ ഇന്ന് ഓണസദ്യ ഉണ്ട് കുരുന്നുകൾ. ബാലകരെ വാമനമൂർത്തിയുടെ പ്രതിരൂപമായി കണ്ട് സദ്യ നൽകി പൂജിക്കുന്ന ചടങ്ങാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
8: 7 വയസ്സിന് താഴെയുള്ള കുരുന്നുകളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. ബാലികാ ബാലകന്മാരെ വാമനമൂർത്തിയായി സങ്കല്പിച്ച് പൂജിച്ച ശേഷം ക്ഷേത്രവളപ്പിൽ ശ്രീകോവിലിന് സമീപമിരുത്തി മധുര പലഹാരങ്ങളും ഓണസദ്യയും നൽകി. തുടർന്ന് കൈകഴുകിയെത്തുന്ന ബാലകന്മാരെ ആരതി ഉഴിഞ്ഞ് ശ്രീകോവിലിൽ ഭഗവാന് നേദിച്ച മധുര പലഹാരങ്ങൾ നൽകി പൂജകൾ പൂർത്തിയാക്കി. കേരളത്തിൽ തന്നെ അപൂർവമായി പടിഞ്ഞാറ് ദർശനമുള്ളതുമായ ക്ഷേത്രം വള്ളംകുളത്ത് നിന്നും 3 കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്.
3: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 274 പോയിന്റ് നേട്ടത്തിൽ 77,928, നിഫ്റ്റി 24,317 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 600 രൂപ വർദ്ധിച്ച് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി നാളെ അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുമുണ്ടെങ്കിൽ പലിശയും അടക്കം. December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. ജർമ്മനിയിൽ ഷെഫ് തസികയിലെ 20 ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു. നോർക്ക റൂട്ട്സ് .kerala.gov.in വഴി August 9 വരെ അപേക്ഷിക്കാം. പ്രായപരിധി 35 വയസ്സ്. നിലവിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അവസരം. കൊല്ലം ജില്ലയിൽ ടിപ്പർ ലോറികളുടെയും ടിപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റു വാഹനങ്ങളുടെയും ഗതാഗത സമയക്രമം പുതുക്കി നിശ്ചയിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. രാവിലെ 7:45 മുതൽ 9:30 വരെയും വൈകുന്നേരം 3:30 മുതൽ 4:30 വരെയും ഈ വാഹനങ്ങൾക്ക് റോഡിലിറങ്ങുന്നതിന് നിയന്ത്രണം ഉണ്ടാകും. പാചകവാതക സിലിണ്ടർ നിയന്ത്രണം പിൻവലിച്ചിട്ടും കോട്ടയം ജില്ലയിൽ ചായ ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നതായി പരാതി. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

ആ കാലത്ത് മഹാരണ്യത്തിൽ സ്വേച്ഛ പോലെ രൂപം ധരിക്കാൻ കഴിവുള്ളവളും മഹാബലവതിയുമായൊരു രാക്ഷസി സഞ്ചരിച്ചിരുന്നു. അവളൊരിക്കൽ പഞ്ചവടിയുടെ സമീപത്തായി ഗൗതമി തടത്തിൽ ശ്രീരാമചന്ദ്രന്റെ കാലടിപ്പാടുകൾ കണ്ട് മോഹിച്ച് കാമവിവശയായിത്തീർന്നു. സീതയോടുകൂടിയിരിക്കുന്ന ശ്രീരാമനെ കണ്ടിട്ട് അവൾ രാമനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ രാക്ഷസ രാജാവായ രാവണന്റെ സഹോദരിയാണ്. കാമരൂപിണിയായ എന്റെ പേര് ശൂർപ്പണഖ എന്നാണ്. സഹോദരനായ ഖരന്റെ കൂടെ ഈ കാട്ടിൽ താമസിച്ചു വരുന്നു. ഭവാൻ ആരാണ്? ആരുടെ പുത്രനാണ്? ജഡാവൽക്കലാദികൾ ധരിച്ച് ഈ ആശ്രമത്തിൽ താമസിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ശ്രീരാമൻ തന്റെ വൃത്താന്തമെല്ലാം ആ സുന്ദരിയോട് പറഞ്ഞു. അവൾ വീണ്ടും പറഞ്ഞു, ഹേ രാമ, എന്റെ കൂടെ വന്നാലും ഗിരികാനനങ്ങളിൽ എന്നോടൊത്ത് രമിച്ചാലും. ഇത് കേട്ട ശ്രീരാമൻ സീതയെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, എന്റെ ഭാര്യയായ ഇവൾ സുമംഗലിയാണ്. സുന്ദരി, പുറത്തുഭാഗത്തായി അത്യന്ത സുന്ദരനായ എന്റെ സഹോദരൻ ലക്ഷ്മണനിരിപ്പുണ്ട്. അവൻ നിനക്ക് അനുരൂപനായ ഭർത്താവായിരിക്കും. അവനോടൊത്ത് സഞ്ചരിച്ചാലും. ആ സുന്ദരി ലക്ഷ്മണ സമീപത്ത് ചെന്ന് തന്റെ ആഗ്രഹം അറിയിച്ചു. ഇത് കേട്ട ലക്ഷ്മണൻ അവളോട് പറഞ്ഞു, ഞാൻ ജ്യേഷ്ഠന്റെ ദാസൻ മാത്രമാണ്. അതിനാൽ നീ ദാസിയായിരിക്കേണ്ടി വരും. അത് ഏറെ ദുഃഖമുള്ള കാര്യമാണ്. അതിനാൽ അദ്ദേഹത്തെ തന്നെ പ്രാപിക്കുക. അവൾ വീണ്ടും ശ്രീരാമസന്നിധിയിലെത്തി. കോപത്തോട് പറഞ്ഞു, ഭവാൻ എന്തിനാണ് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നത്? നിന്റെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ സീതയെ ഭക്ഷിക്കാൻ പോവുകയാണ്. ഘോരരൂപിണിയായി അവൾ സീതയുടെ നേർക്കടുത്തു. അപ്പോൾ രാമാജ്ഞയനുസരിച്ച് വിക്രമശാലിയായ ലക്ഷ്മണൻ വാളെടുത്ത് അവളുടെ മൂക്കും ചെവികളും ഛേദിച്ചു കളഞ്ഞു. അനന്തരം ഘോരമായി അട്ടഹസിച്ചുകൊണ്ട് രക്തത്തിൽ കുളിച്ച ദേഹത്തോടുകൂടി വേഗത്തിൽ ഖരന്റെ മുന്നിൽ ചെന്ന് അഭയം പറഞ്ഞു. സഹോദരിയുടെ അവസ്ഥ കണ്ട ഖരൻ തീക്ഷ്ണസ്വരത്തിൽ ചോദിച്ചു, ഇതെന്ത് സംഭവിച്ചു? ആരാണ് ഈ ക്രൂരത ചെയ്തത്? ആരായാലും ഇത് ചെയ്തവനെ ഞാൻ ക്ഷണത്തിൽ കൊന്നൊടുക്കുന്നുണ്ട്. ശൂർപ്പണഖ പറഞ്ഞു, ഗോദാവരിയുടെ തീരത്ത് ദണ്ഡകാരണ്യത്തെ നിർഭയമാക്കിക്കൊണ്ട് സീതാലക്ഷ്മണന്മാരോടൊത്ത് രാമനെന്ന ഒരുവൻ വസിക്കുന്നുണ്ട്. അവന്റെ നിർദ്ദേശപ്രകാരം സഹോദരനായ ലക്ഷ്മണനാണ് ഇത് ചെയ്തത്. അങ്ങ് വീരനാണെങ്കിൽ ആ ശത്രുക്കളെ സംഹരിച്ചാലും. ഞാൻ അവരുടെ രുദ്ധനം പാനം ചെയ്യട്ടെ. ഇത് കേട്ട ക്രോധമൂർച്ഛിതനായ ഖരൻ പരാക്രമശാലികളായ 10,000 രാക്ഷസന്മാരോടൊത്ത് രാമനെ വധിക്കുവാനായി നിർദ്ദേശിച്ചു. ഖരന്റെ സൈന്യത്തിന്റെ കോലാഹലം കേട്ട ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, രാക്ഷസന്മാരുടെ വരവുണ്ട്. ഒരു മഹായുദ്ധമുണ്ടാകുമെന്ന് ഉറപ്പാണ്. നീ സീതയെയും കൊണ്ട് ഒരു ഗുഹയിൽ ചെന്നിരിക്കുക. ശ്രീരാമൻ ബലമുള്ള വില്ലും ഒരിക്കലും ഒടുങ്ങാത്ത 2 ആവനാഴികളും എടുത്ത് യുദ്ധസന്നദ്ധനായി നിന്നു. ആ രാക്ഷസന്മാരെ അപ്പാടെ വധിച്ചു കളഞ്ഞു. മാത്രമല്ല ഖരദൂഷണ ത്രിശിരസുകളെയും സംഹരിച്ചു. രാവണ സഹോദരിയായ ശൂർപ്പണഖയാകട്ടെ രാക്ഷസന്മാർ മുഴുവൻ വധിക്കപ്പെട്ടതുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ലങ്കയിലേക്ക് ഓടിച്ചെന്ന് രാവണന്റെ പാദങ്ങളിൽ അഭയം പ്രാപിച്ചു. രാവണൻ സഹോദരിയോട് പറഞ്ഞു, ആരാണ് ഈ ക്രൂരത ചെയ്തത്? ഇന്ദ്രനോ യമനോ വരുണനോ കുബേരനോ? ആരായാലും അവനെ ഞാൻ ഭസ്മീകരിച്ചു കളയും. ഇത് കേട്ട രാക്ഷസ് പറഞ്ഞു, മതോന്മത്തനും മൂഢബുദ്ധിയുമായ നീ മദ്യപാനാസക്തനായി സ്ത്രീജിതനായി ഇരുന്നു കൊള്ളുക. ചാരക്കണ്ണില്ലാത്ത നീ ഒരു രാജാവാണോ? ഖരനും ദൂഷണനും ത്രിശിരസുമെല്ലാം യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. മഹാപരാക്രമശാലികളായ 14,000 രാക്ഷസന്മാരും അസുരശത്രുവായ ശ്രീരാമനാൽ ക്ഷണനേരം കൊണ്ട് കൊല്ലപ്പെട്ടു. അങ്ങനെ ജനസ്ഥാനം പൂർണമായ മുനിമാർക്ക് ഒരു നിർഭയ സ്ഥലമായി മാറിയിരിക്കുന്നു. രാവണൻ ചോദിച്ചു, ആരാണ് ഈ രാമൻ? എന്തിനുവേണ്ടി എങ്ങനെയാണ് രാക്ഷസന്മാരെ വധിച്ചത്? എല്ലാം വിസ്തരിച്ചു പറയുക. ശൂർപ്പണഖ നടന്ന സംഭവങ്ങളെല്ലാം രാവണനെ ധരിപ്പിച്ചു. വെറും മനുഷ്യനായ രാമൻ ഒരുവനാൽ വലിയ സൈന്യത്തോടുകൂടി പോയ ഖരനെ വധിച്ചുവെന്നു. രാമൻ കേവലമൊരു മനുഷ്യനല്ല, പരമാത്മാവ് രഘുവംശത്തിൽ മായാമനുഷ്യനായി വന്ന് അവതരിച്ചതാണ്. ബുദ്ധിമാനായ രാവണൻ രാത്രി മുഴുവനും ആലോചിച്ചു. എന്നിട്ട് തന്റെ സുഹൃത്തായ മാരീചനെ ചെന്ന് കണ്ടു. മാരീചനോട് അനേകം രാക്ഷസന്മാരെ കൊന്നൊടുക്കിയതിനെക്കുറിച്ചും ശ്രീരാമനോട് പ്രതികാരം ചെയ്യേണ്ടതിനെക്കുറിച്ചും പറഞ്ഞു. മാരീചനാകട്ടെ രാമനോട് സംഘട്ടനം ചെയ്യുന്നതിൽ നിന്ന് രാവണനെ പിന്തിരിപ്പിക്കാൻ ആവുന്നതും ശ്രമിച്ചു. മാരീചന്റെ വാക്കുകൾ കേട്ട രാവണൻ പറഞ്ഞു, ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ട് സാക്ഷാൽ പരമാത്മാവ് എന്നെ വധിക്കുവാനായി രാമനായി ഭൂമിയിൽ വന്ന് അവതരിച്ചിരിക്കുകയാണെങ്കിൽ ആ ഈശ്വരൻ
വൈകാതെ തന്നെ ആ കാര്യം നിവർത്തിക്കും. അതിനാൽ ഞാൻ എത്ര പണിപ്പെട്ടും രാഘവസന്നിധിയിൽ നിന്ന് സീതയെ അപഹരിച്ചു കൊണ്ടുവരും. രാമനുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ പരമപദത്തെ പ്രാപിക്കും, അല്ലെങ്കിൽ യുദ്ധത്തിൽ രാമനെ വധിച്ച് നിർഭയനായി സീതയെ പ്രാപിക്കും. അതിന് മാരീച, താങ്കളുടെ സഹായം നമുക്കാവശ്യമുണ്ട്. വിചിത്രമായ ഒരു മാനിന്റെ രൂപം കൈക്കൊണ്ട് രാമനെയും ലക്ഷ്മണനെയും ആശ്രമത്തിൽ നിന്ന് കുറെ ദൂരത്തേക്ക് കൊണ്ടുപോവുക. ബാക്കിയൊക്കെ ഞാൻ ചെയ്തുകൊള്ളാം. രാവണനെ പിന്തിരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഫലിക്കുന്നില്ലെന്ന് കണ്ട മാരീചൻ ഒടുവിൽ രാവണന്റെ ഇംഗിതത്തിന് വഴങ്ങി. രാമാശ്രമത്തിന് സമീപം വെള്ളി കൊണ്ടുള്ള പുള്ളികൾ നിറഞ്ഞ കനകമയമായ ശരീരത്തോടും രത്നമയമായ കൊമ്പുകളോടും മണിമയമായ കുളമ്പുകളോടും നീലരത്നതുല്യമായ കണ്ണുകളോടും മിന്നൽ പിണരന്റെ കാന്തിയോടും മനോഹരമായ മുഖത്തോടും കൂടിയ ഒരു മാനിന്റെ രൂപത്തിൽ പ്രത്യക്ഷ

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
0: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

ആരാണ് ഞാനെന്ന് അറിയാമോ? അല്ല, രാമൻ, ശ്രീരാമൻ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഹരിത സമൃദ്ധി.
3: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ഇന്ന് കാർഷിക വിശേഷങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു സതി വണ്ടിച്ചാലിൽ.
1: ചെറുപ്പം മുതൽ എന്റെ വീട്ടില് കൃഷി, നെൽകൃഷി, മുഴുവൻ സമയം നെൽകൃഷിയാണ്. 3 വിളവെടുക്കുന്ന നെൽകൃഷിയാണ്. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് ഉൾക്കൊണ്ടിട്ടാണ് ഈ ഒരു ജീവിതം എന്ന് തന്നെ പറയാം. ഒരു സാധനം നമ്മള് മത്സ്യം പോലും വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ് മുമ്പേ ഉണ്ടായിട്ടുള്ളത്. എന്റെ കല്യാണം കഴിയുന്നതിനും മുന്നേ ഉണ്ടായിട്ടുള്ളത്. നെല്ല് കുത്തിയ അരിന്റെ ഭക്ഷണം അല്ലാതെ നമ്മളൊന്നും കഴിച്ചിട്ടില്ല. ഇവിടെ വന്നപ്പോന്ന്, കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോന്ന് ആ ഒരു രീതി മാറിയത്. വീടോട് ചേർന്നിട്ട് തന്നെ കുളങ്ങള്, 2 കുളമുണ്ട്. അപ്പൊ ആ കുളത്തിലുള്ള മീനിനെ പിടിക്കലും തുണി കഴുകലും അതിൻ്റെ അകത്തുനിന്ന് മാറിയിട്ട് വേറൊരു ജീവിതത്തിലേക്ക് വന്നപ്പോ ഭയങ്കര വിഷമായിരുന്നു. കഞ്ഞിവെള്ളം കുടിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് അരി കൊണ്ടുവന്നിട്ടുള്ള കഞ്ഞി വെച്ച് കുടിച്ചിട്ടുണ്ട്. മുറ്റത്ത് 2 കപ്പ വെച്ചു. കപ്പ വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 20 കിലോ, ഒറ്റ ഒരു മൂടുന്ന 20 കിലോ കിഴങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് വന്ന ആ സമയത്ത് നല്ല കറുത്ത മണ്ണ, നല്ല മണ്ണായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് പയറ് നല്ല വിളവ് കിട്ടി എനിക്ക്. പിന്നെ ടെറസില് എന്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം 15 വർഷമായി. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനസ്സിനെ ഒന്ന് സന്തോഷമാക്കാൻ, നമ്മളെ ഒരു കുഞ്ഞുങ്ങളെ പോലെ അത്രയും കൃഷിനെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ. രാത്രിയാവും ഞാൻ വീട്ടിലെത്താൻ, 7 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ രാത്രി 8 മണി, ചില ദിവസം 9 മണി. ഓവർ ടൈം ജോലി ഉണ്ടെങ്കിൽ 9:30 വീട്ടിലെത്താൻ മൊബൈൽ ലൈറ്റ് അടിച്ചുകൊണ്ടാന്ന് എല്ലാം ചെയ്യുന്നത്. 11 മണി വരെ എല്ലാം നോക്കും. ജീവിതത്തിന്റെ ആ മനോവിഷമം മാറാൻ വേണ്ടി ഇത്തിരി നേരം ടെൻഷൻ പിടിച്ച വർക്ക്, എന്റെ മേഖല എന്ന് പറയുന്നത് ടെൻഷൻ പിടിച്ച വർക്ക്, അതിൻ്റെ അകത്തുനിന്ന് ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. കുറച്ചു സമയം നമ്മള് ഇതിനെ ഒന്ന് തൊട്ട് തലോടി നമ്മൾ ആ ഒരു സ്പേസിലേക്ക് വരികയാണെങ്കിൽ അത്രയും മനസ്സിനും സന്തോഷം, ബാക്കിയുള്ള ടെൻഷൻ തീരേ ഇല്ലാണ്ടാവും കൃഷിനെ സ്നേഹിക്കുമ്പോഴുള്ള ആ ഒരു സപ്പോർട്ട്. പിന്നെ നമുക്ക് വിഷമില്ലാത്ത, നമ്മളിപ്പോ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നത്, അപ്പൊ അതിൻ്റെ അകത്ത് നല്ലൊരു മാറ്റം വരുത്തിക്കൊണ്ട് വിഷരഹിത പച്ചക്കറി നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ തന്നെ ഒരു 4 ഗ്രോ, ഞാൻ എല്ലാവരുടെ അടുത്തും അഡ്വാൻസ് ആയിട്ട് പറയുന്നത് ഒരു 4 ഗ്രോ ബാഗിലെങ്കിലും നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും എല്ലാം നട്ട് വളർത്തി കഴിഞ്ഞാൽ അതിനോളം സുഖം, അതിനോളം സന്തോഷം വേറൊന്നും ഇല്ല ജീവിതത്തിൽ. ഒരു ദിവസം എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ അന്നത്തെ ദിവസം മുഴുവനും ഞാൻ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇഷ്ടംപോലെ ഡ്രാഗൺ ഉണ്ട്, സപ്പോട്ട ഉണ്ട്, മാവിന്റെ ഒരു 4 ഇനമുണ്ട്, ജാക്ക് ഫ്രൂട്ട് ഉണ്ട് 2 ഇനം, തേൻപരിക്ക, ഇതൊരു പരീക്ഷണമാണ്. മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട്, ജാക്ക് ഫ്രൂട്ട് ഉണ്ട്, ബറാബയുണ്ട്, സ്ട്രോബെറി ഉണ്ട്, റെഡ് നെല്ലി ഉണ്ട്, ലെമൺ 2 വിധത്തിലുണ്ട്, റെഡും യെല്ലോ, കുരുമുളക്, കുറ്റി കുരുമുളക് ഉണ്ട്. എടുത്തു പറയേണ്ട ഇതിൻ്റെ അകത്ത് ഇവിടെ വന്നപ്പോ ഉള്ള പ്രചോദനം എന്ന് പറഞ്ഞാൽ മാങ്ങാട്ടിടമഞ്ഞ. നമ്മൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഏത് പാതിരാത്രി പോലും വിളിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി അവർ തന്നിരിക്കും. എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഇങ്ങനെയുണ്ട് ഒന്ന് വന്ന് നോക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി വന്ന് നോക്കി ആ കൃഷിനെ പറ്റിയിട്ടുള്ള എല്ലാ അറിവുകളും പറഞ്ഞു തരുന്ന മാങ്ങാട്ടിടം പഞ്ചായത്തിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത്. ഇപ്പൊ ജയൽജി ഈ കൃഷി ഇങ്ങനെ പറഞ്ഞതിന് ശേഷം സന്തോഷ് സാറ് പറഞ്ഞു, ജയൽജിന്റെ പിന്നെ ശ്രീലത എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ആളുണ്ട് ഒന്ന് പോയി നോക്കുക. അപ്പൊ അവരിപ്പോ 2-3 പ്രാവശ്യമായി വരുന്നു. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളൊരു 4 പേരാക്കിയിട്ട് ഒരു ഗ്രൂപ്പാക്കി. അപ്പൊ അങ്ങനെ ഗ്രൂപ്പാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ മോളും അങ്ങനെ ആയിട്ട് ഒരു കുടുംബശ്രീയിലെ 4-5 അംഗങ്ങളുമായിട്ട് ഒരു ഗ്രൂപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവരെടുത്ത് എടുത്ത് പറയാനുണ്ട്, അവരും വേണ്ടുന്ന എല്ലാ അറിവുകളും ഇടയ്ക്ക് ഒന്ന് വന്ന് നോക്കും, അവർക്കെല്ലാം വരുന്ന ഒരു സന്തോഷം. വളക്കൂട്ട് ശീമക്കൊന്ന, ചാണകം, ചെറുപയറുപൊടി, മൈസൂർ പഴം, കടലപ്പിണ്ണാക്ക് ഇത് കൂടെ മിക്സാക്കി 2 ഡ്രമ്മിലുണ്ടായിരുന്നു. 15 ദിവസം വെച്ചു. അതിനുശേഷം 1.5 ഇടവിട്ടിട്ട് ഇളക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് നേർപ്പിച്ച് ഓരോ ഡ്രമ്മിൻ്റെ അകത്തും പകുതി പകുതി ഒഴിച്ച് അതിൻ്റെ നേരെ ഇരട്ടി വെള്ളവും ചേർത്തിട്ട് നേർപ്പിച്ച് ഒരു വർഷം ഞാൻ മുളക് റെഡ് ചില്ലിൻ്റെ ഭാഗമായിട്ട് 350 മുളക് വെച്ചു. ആ വർഷം മുളക് പറച്ചിട്ട് തീരാത്ത അത്രയും മുളകുണ്ടായി. പിറ്റത്തെ വർഷം മുളക് കൃഷി ചെയ്തപ്പോൾ കംപ്ലീറ്റ് കുരുടിപ്പ് വന്നു. ആ വർഷം ഞാൻ ആ മുളക് ഉപേക്ഷിച്ചു. അത് ഒരു പ്രാവശ്യം നട്ടത് ആ സ്പേസിൽ നടുമ്പം പിന്നെയും ആ ഒരു വിഷയം ഉണ്ടാവും. അപ്പൊ അത് വന്നപ്പോ ആ വർഷം ഞാൻ അത് ഉപേക്ഷിച്ച് പിറ്റത്തെ വർഷം വീണ്ടും ചെയ്തു. ഈ വർഷം ചെയ്തപ്പോ നിറച്ചു ആ ഉണ്ട മുളകാന്ന് അത് നിറച്ചു ഞാൻ പഴുപ്പിച്ച് ഉണക്കി വെക്കുന്ന. കീടങ്ങൾ വന്നു കഴിഞ്ഞാലും അവരെ ഭാഗത്തുനിന്നുള്ള ആ ഒരു അറിവ് തരുന്ന ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പൊ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിജേഷ് സാറെ വിളിച്ചു പറഞ്ഞു. അന്ന് വൈകുന്നേരം 5:30 ഞാൻ സൈറ്റിലാവുള്ളൂ, എനിക്ക് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നിൽക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഒന്ന് നോക്കുമെന്ന് ചോദിച്ചു. 5:30 ഓഫീസ് വിട്ടിട്ട് വന്നു നോക്കി അതിനുള്ള പ്രതിവിധി പറഞ്ഞു തന്നു. ഞാനത് ചെയ്തു. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ഒന്നിനും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ മാങ്ങാട്ടട പഞ്ചായത്തിനെ എടുത്ത് പറയണം. നമ്മളെ ആവശ്യം കഴിഞ്ഞിട്ട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും. ഈ കാണുന്നവരെല്ലാം ചോദിക്കും, ഇന്നലെ ചോദിച്ചു പച്ചമുളക് തരുമോ തക്കാളി തരും. പിന്നെ അവരടുത്ത് ഞാൻ അങ്ങോട്ട് ചോദിക്കും ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോന്ന് പറയും. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ജയൽജി, ജയൽജി അവർ ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും പച്ചമുളക് പറിച്ചിട്ട് തരണേ. അടുത്തടുത്തുള്ള വീടുകളിലെല്ലാം കൊടുക്കലുണ്ട്. റേറ്റ് ഞാൻ വിളിച്ച് ചോദിക്കും, മാർക്കറ്റിൽ ചോദിക്കും, അതല്ലെങ്കിൽ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് സന്തോഷ് സാറോട് വിളിച്ച്. അതിൽ കൂടുതൽ വാങ്ങിക്കലില്ല. അപ്പൊ ആ ശരാശരി നമ്മളിപ്പോ പഞ്ചായത്തു നിന്നെല്ലാം കൊടുക്കുന്ന ആ ഒരു റേറ്റ് വെച്ചിട്ട് ചോദിച്ചിട്ട് ചോദിക്കുന്നവർക്ക് കൊടുക്കും. പയറിലുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, നന്നായിട്ട് പയറില്ല. ഡ്രാഗൺ ഫ്രൂട്ട് മഴക്കാലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ആഗസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ. ഇത് 3 വർഷം ഞാൻ ഒറ്റയൊരു ഇത്രയുള്ള വിരലിന്റെ അത്രയുള്ള ഒരു തൈ കൊണ്ടുവന്ന് വെച്ചതാ. എല്ലാരും എന്റെ അടുത്ത് പറഞ്ഞു കായ്ക്കാത്തതാ ഞാൻ കൊണ്ടുവന്ന് വെച്ചത്. അവരടുത്ത് കായ്ച്ചിട്ടുണ്ടായില്ല. അന്ന് 800 രൂപ കൊടുത്തിട്ടാ ഞാൻ വാങ്ങിച്ചത്. അപ്പൊ അതിനാ ഞാൻ എന്റെ ആ പരിചരണം കൊണ്ട് 3ാമത്തെ വർഷം കായ്ക്കൂല എന്ന് എന്റെ അടുത്ത് എല്ലാരും പറഞ്ഞു. കായ്ക്കാത്തതാ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ കായ്ക്കൂല. അപ്പൊ എനക്കൊരു വാശിയായിരുന്നു ഇതിനെ എങ്ങനെയെങ്കിലും കായ്പ്പിച്ചെടുക്കണം. അപ്പൊ 3 മാസം കൂടും എല്ലുപൊടിയും ചാണകപ്പൊടിയും വേപ്പമുണ്ണാക്കും കൂടെ ഇട്ടു കൊടുക്കും. അപ്പൊ 3ാമത്തെ വർഷം കായ്ച്ചു. കായ്ച്ചപ്പോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ആദ്യത്തേതിൽ 17 എണ്ണം കഴിച്ചു, കഴിഞ്ഞ വർഷം 10-60 അങ്ങനെ. അപ്പൊ ഈ വർഷം ഞാനെല്ലാം മുറിച്ചു മാറ്റി വെച്ചു. 1, 2, 4, 5, 6, 7 ഇവിടെ 4, 11 11, 3, 14 അവിടെ 1, 15 ഇപ്പുറം 16, 17, 18, 19 ഞാൻ ഇതിന്റെ അടിയിൽ ഇപ്പൊ കരിയാന്നുള്ളത്. കരി ഇട്ടിട്ട് പകുതി കരിയും പകുതി മണ്ണും. അപ്പൊ വേര് പിടിക്കാനും ബാക്കിയുള്ള എന്താ പറയണ്ടേ നല്ല വളങ്ങളെല്ലാം വലിച്ചെടുക്കാനും പറ്റും. വെണ്ണീരും കരിയും ആയിട്ട് വരുന്ന ഈ റോഡ് പണിക്ക് വിറക് കത്തിച്ച കരികൾ മുഴുവനും ചാക്കിലാക്കി. അപ്പൊ അതാണ് ഇതിന്റെ അടിയിലും മേലെയും കൊടുക്കും. മേലെ കൊടുത്തു കഴിഞ്ഞാല് ഇപ്പൊ ആ ഡ്രാഗണിന്റെ എല്ലാം മുള്ളു കരി ഇട്ടിട്ടാണ്. ഈ സമയത്ത് നമുക്ക് നല്ല ഈർപ്പം കിട്ടും. ആ കരി ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഈർപ്പം കിട്ടും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒഴുകിപ്പോകാനൊന്നും വഴിയില്ല, ഒഴുകിപ്പോക്കില്ല. അങ്ങനെ മഴക്കാലം ഉണ്ടാവും, വേനൽക്കാലം ഉണ്ടാവും. മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ജൂണ് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് നട്ട് തൈ കുറച്ച് പൊങ്ങുവാണെങ്കിൽ ആ തൈ നശിച്ചു പോവില്ല. അപ്പൊ 11 രാത്രി വന്നു കഴിഞ്ഞാല് ചിലപ്പോ എന്റെ മോനും മോന്റെ ഭാര്യയെല്ലാം ഉറങ്ങിയിട്ടുണ്ടാവും. 11, 11.5 വരെ ടെറസിലുണ്ടാവും ഉച്ചക്കിന് ഇതിൻ്റെ അകത്ത് ഡ്രാഗണിൻ്റെ അകത്ത്. അപ്പൊ രാത്രിക്ക് വന്ന് കുറച്ച് കുമ്മായം എടുത്തിട്ട് വന്ന് അതിനെ മുഴുവനും പിടിച്ചിടും. അതിന്റെ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. ഇതിന്റെ വിളവ് കിട്ടുന്നതിന് ഇതിനാ പരിചരിക്കുമ്പോൾ ഉള്ള സന്തോഷം. അതിന്റെ ഇടയിൽ കുറച്ച് ചെടികൾ നിട്ട് പിടിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെണി വെളിയായിട്ട് കുറച്ച് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഓരോ വർഷം എന്റെ വിഷമത്തിന്റെ ഇടയിൽ ഞാൻ ഓർക്കും കൃഷി വേണ്ട കയ്യല്ല എന്ന് വിചാരിക്കും. പക്ഷെ ആ സമയത്തുമ്പോ ഒരു 4 ചട്ടിയെങ്കിലും എനിക്ക് നടാണ്ട് പറ്റുന്നില്ല. അതാന്ന് എന്റെ ഒരു എന്നാ പറയണ്ട ഉപേക്ഷിക്കണമെന്ന് എല്ലാ വർഷവും വിചാരിക്കും. ഈ രാത്രിക്ക് വന്നിട്ട് വെള്ളം നനക്കുന്ന ആ വെയിലും രാവിലെ പണിക്കാരെ കൂടെ തന്നെ കഷ്ടപ്പെട്ടിട്ട് പണിക്കാരോട് അടി കൂടിയിട്ട് വന്ന് വരിക. വെയിലും തീയും, അടിയിൽ ചൂടും മേലെ വെയിലും. അപ്പൊ അതിൻ്റെ അകത്തു നിന്നാന്ന് വരിക. ചില ദിവസം എനിക്ക് ഞാൻ ഓർക്കും അയ്യോ ഇന്ന് വെള്ളം നനക്കാൻ കഴിയില്ല, എന്താ ചെയ്യുക. പക്ഷെ യാന്ത്രികമായിട്ട് എങ്ങനെയെങ്കിലും വന്ന് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഒരു സുഖം, മനസ്സുഖം, നമ്മൾ ഈ കഴിക്കുന്നതിന്റെ പുറമെ 100 ഇരട്ടിയാണ് മനസ്സും. ഞാൻ ഓരോ വർഷം എന്റെ മോനെ എൻ്റെ അടുത്ത് പറയും ഈ കയ്യാണ്ടിരിക്കുമ്പോൾ പോണോന്ന് പറയും. എന്നാലും ഞാൻ എന്താ ഇക്കൊല്ലം ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയും. പക്ഷെ ആ സമയത്തുമ്പോ കൃഷി ഓഫീസിൽ നിന്ന് ഒരു 4 തൈ തന്നു കഴിഞ്ഞാല് പിന്നെ അതിൻ്റെ അകത്ത് മുഴുവനും ചാടി വീണ്.
0: ഹരിത സമൃദ്ധിയിലൂടെ കാർഷിക വിശേഷങ്ങൾ ഇതുവരെ പങ്കുവച്ചത് സതി വണ്ടിച്ചാലിൽ.

0: കാർഷിക വൃത്തിയുടെ അനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നഷ്ടക്കണക്കുകൾക്ക് പകരം ലാഭക്കണക്കിൻ്റെ കഥകളാണ് നമുക്കായി പറഞ്ഞു തരുന്നത്. സത്യത്തിൽ കൃഷിയെ സംബന്ധിച്ച് എന്താവും ലാഭം? ലാഭമെന്നാൽ കേവലാർത്ഥത്തിൽ വരുമാനവും ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇത്തരത്തിൽ വരുമാനത്തെക്കുറിച്ചും ചെലവിനെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ കുറിച്ചു വച്ചാൽ മാത്രമേ നിലവിലുള്ള കാർഷിക പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശകലനം നടത്താനും അടുത്ത കൃഷിയിൽ അതിനനുസരിച്ച് മാറ്റം കൊണ്ടുവരാനും ഒരു കർഷകന് സാധിക്കുകയുള്ളൂ. പാഴ്ചെലവുകളും അശാസ്ത്രീയമായ പരിപാലന മുറകളും ഒഴിവാക്കി മെച്ചപ്പെട്ട കാർഷിക രീതികളിലേക്ക് മാറാൻ കർഷകന് സഹായകരമാകുന്ന ശീലമാണ് കൃത്യമായ കണക്കെഴുത്തും അതിൻ്റെ വിശകലനവും അനുസൃത മാറ്റങ്ങളും. കണക്കുകൾ എഴുതുന്നില്ല എന്നതിനൊപ്പം തന്നെ പരാമർശിക്കേണ്ട കാര്യമാണ് കൃഷിച്ചെലവ് സംബന്ധിച്ച ധാരണയില്ലായ്മ. പലപ്പോഴും കർഷകനും കുടുംബാംഗങ്ങളും ചെയ്യുന്ന കൂലിപ്പണികളുടെ കൂലിച്ചെലവ്, സ്വന്തം നിലയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവളങ്ങൾ, വിത്ത് മുതലായ ഉൽപ്പാദനോപാധികളുടെ വില എന്നിവയൊന്നും ചിലവിൽ പെടുത്താറില്ല. പക്ഷേ ഇവയും കാർഷികോൽപാദനത്തിൻ്റെ ഭാഗം തന്നെയാണ്. കാർഷികോൽപാദന ചെലവ് ശാസ്ത്രീയമായി എങ്ങനെ കണക്കാക്കാം എന്നതിനെ സംബന്ധിച്ച് കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ് ചില മാനദണ്ഡങ്ങൾ അവലംബിച്ചിട്ടുണ്ട്. വിത്ത്, വളം, രാസവളം, കുമ്മായം, കീട രോഗ കള നിയന്ത്രണ ചെലവുകൾ, ഭൂനികുതി, വെള്ളക്കരം, ജലസേചനം, യന്ത്രങ്ങളുടെയും ഉപകരണങ്ങളുടെയും അറ്റകുറ്റപ്പണികൾ, മറ്റ് അനുബന്ധ ചെലവുകൾ, കർഷകരും കുടുംബാംഗങ്ങളും ചെയ്യുന്ന കൃഷിപ്പണികളുടെ കൂലിയൊഴികെ പ്രവർത്തന മൂലധനം എന്നറിയപ്പെടുന്ന സംഖ്യയിന്മേലുള്ള പലിശ, യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ തുടങ്ങി മറ്റ് ജംഗമവസ്തുക്കളിന്മേലുള്ള പലിശ, കൃഷിഭൂമിയുടെ പാട്ടം, കർഷകന്റെ മേൽനോട്ട ചെലവുകൾ എന്നിവയാണ് ആ ഘടകങ്ങൾ. കൃഷിച്ചെലവ് കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനം മണ്ണറിഞ്ഞ് കൃഷി ചെയ്യുകയാണ്. കാലങ്ങളായി അവലംബിച്ചു വരുന്ന അശാസ്ത്രീയ പരിപാലന മുറകൾ, വിശേഷിച്ചും രാസവളങ്ങളുടെ അമിത പ്രയോഗം നമ്മുടെ മണ്ണിന്റെ ഗുണത്തെ ബാധിച്ചിട്ടുണ്ട്. വർദ്ധിച്ച അമ്ലത, കുറഞ്ഞ ജൈവാംശം, മൂലകങ്ങളുടെ അസന്തുലിതാവസ്ഥ എന്നിവയെല്ലാം മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെ ബാധിക്കുന്നു. അമിത രാസവളപ്രയോഗം ഇതിൻ്റെ പ്രധാന കാരണമാണ്. എന്നാൽ ഉൽപ്പാദനോപാധികൾ അധികമായി ഉപയോഗിച്ചെന്ന് കരുതി ആനുപാതികമായ അധിക വിളവ് ലഭിക്കണമെന്നില്ല. ജലസേചനം, കീട രോഗ നിയന്ത്രണ മാർഗങ്ങൾ എന്നിവയുടെ കാര്യത്തിലും ഇത് ശരിയാണ്. പ്രദേശത്തിന് യോജിച്ച വിള, ഇനം, പരിപാലന മുറകൾ എന്നിവ വാണിജ്യ കൃഷിയിൽ പ്രധാനമാണ്. ഒരു കർഷകനെ സംബന്ധിച്ച് ന്യായവില ലഭിക്കുക എന്നത് പലപ്പോഴും വെല്ലുവിളിയാണ്. എന്നാൽ മുയ്യത്തെ കർഷകർ അവലംബിക്കുന്ന വഴിയോര കച്ചവടവും കർഷക കൂട്ടായ്മകളിലൂടെയുള്ള വിപണനവും ഇതിനൊരു പരിഹാരമാണ്. കാർഷിക പ്രസിദ്ധീകരണങ്ങൾ, കാർഷിക വിദഗ്ധരും പ്രദേശത്തെ മികച്ച കർഷകരുമായുള്ള ആശയവിനിമയം, ടെലിവിഷൻ, റേഡിയോ പരിപാടികൾ തുടങ്ങിയ മാർഗങ്ങളിലൂടെയെല്ലാം ഒരു കർഷകന് കൃഷിയുടെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. ഒരു പരിധിവരെ നഷ്ടമൊഴിവാക്കാൻ ഇതെല്ലാം കർഷകന് സഹായിക്കും. ചിലപ്പോൾ കൂടുതൽ ലാഭം നോക്കിയുള്ള കൃഷിയിൽ അപ്രതീക്ഷിത നഷ്ടങ്ങളും ഉണ്ടായേക്കാമെന്ന് കരുതണം. അത് നേരിടാൻ ബദൽ വഴികൾ കാണുകയും വേണം. വിള ഇൻഷുറൻസ്, സർക്കാർ സഹായം എന്നിവ സംബന്ധിച്ച് യഥാസമയം അറിവ് നേടണം. നമ്മുടെ നാട്ടിലെ മിക്ക കർഷകരും കാർഷിക വായ്പാ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിളയിൽ നിന്നുള്ള ഏകദേശ വരുമാനം കണക്കാക്കി തിരിച്ചടവ് സാധ്യമാകും എന്നുറപ്പുള്ള തുക മാത്രമേ വായ്പയെടുക്കാൻ പാടുള്ളൂ. അങ്ങനെ സ്വയം കടക്കിണിയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് തന്നെ ഒഴിവാക്കാം. സുസ്ഥിര കാർഷികോൽപാദനം ഉറപ്പാക്കുന്ന കൃഷിരീതികൾ അവലംബിക്കുക എന്നുള്ളതും പ്രധാനം തന്നെ. വിള പരിക്രമണം, കാർഷിക ജൈവ വൈവിധ്യ സംരക്ഷണം, ഭൂമിയുടെ ജൈവസമ്പന്നത ഉറപ്പാക്കിക്കൊണ്ടുള്ള പരിപാലന മുറകൾ, മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം സുസ്ഥിരത ഉറപ്പാക്കാനുള്ള മാർഗങ്ങളാണ്. ഒരു കർഷകനെ കൃഷിയിൽ തന്നെ തുടരാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനമാണല്ലോ ലാഭവും. അതുകൊണ്ട് തന്നെ ലാഭം സാധ്യമാക്കുന്ന സാഹചര്യം ഉണ്ടാക്കേണ്ടതും നിർബന്ധം തന്നെ. കർഷകനെപ്പോഴും വിപണിയിൽ ഏറ്റവും സ്വീകാര്യതയുള്ള ഇനങ്ങൾ തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യുന്നത് നല്ലതാണ്. ഉപഭോക്താക്കളിൽ നിന്ന് തന്നെ അത് നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിന്, ചീര ഇനത്തിൽ തന്നെ മാർക്കറ്റ് മൂല്യം ഏറ്റവും കൂടുതലുള്ളത് പച്ചച്ചീരയ്ക്കാണോ ചുവന്ന ചീരയ്ക്കാണോ അല്ലെങ്കിൽ പച്ചപ്പാവലിനാണോ വെള്ളപ്പാവലിനാണോ, ഇത്തരത്തിൽ വിശകലനം ചെയ്തു വേണം കൃഷിയിറക്കാൻ. മെച്ചപ്പെട്ട വിത്തിനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനോടൊപ്പം തന്നെ കൃഷിഭൂമിയുടെ ഉചിതമായ വിനിയോഗവും ഒരു കർഷകനെ ലാഭത്തിലെത്തിക്കാൻ സഹായിക്കും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നാളികേരം. തെങ്ങിനെ മുഖ്യവിളയായി സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ ഇടവിളകളായി അന്തരീക്ഷത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്ന് സൂര്യപ്രകാശവും മണ്ണിൻ്റെ വിവിധ അടരുകളിൽ നിന്നും വെള്ളവും വളവും വലിച്ചെടുക്കുന്ന പല തവണകളായി വിളവും വരുമാനവും തരുന്ന വിളകൾ കൃത്യമായ അകലം പാലിച്ച് ശരിയായ പരിചരണ മുറകളിലൂടെ കൃത്യതയോടെ വളർത്തിയെടുത്ത് വരുമാനമുണ്ടാക്കുന്ന രീതിയാണിത്. ഇതിനെ പലപ്പോഴും ബഹുതല ബഹുവിള കൃഷി സമ്പ്രദായം എന്നും വിളിക്കാറുണ്ട്. കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, തെങ്ങിൻ തോട്ടത്തെ ഒരു നാലു നില കെട്ടിടമായി പരിഗണിക്കുക. അതിൽ 7.5 മീറ്റർ അകലത്തിൽ നട്ടിരിക്കുന്ന തെങ്ങുകളെ ആ കെട്ടിടത്തിൻ്റെ 4 നിലയായും തെങ്ങിൽ പടർത്തി വളർത്തുന്ന കുരുമുളക് ചെടികളെ 3 നിലയായും 2 വരി തെങ്ങുകൾക്കിടയിൽ 2 മീറ്റർ അകലത്തിൽ നട്ടിരിക്കുന്ന വാഴകളെ 2 നിലയായും നിലംപറ്റി വളരുന്ന തരത്തിൽ തീറ്റപ്പുല്ല്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പൈനാപ്പിൾ, ഇഞ്ചി, മഞ്ഞൾ പോലെയുള്ള വിളകളെ ഏറ്റവും താഴത്തെ നിലയായും സങ്കല്പിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന രീതിയാണിത്. ഇതോടൊപ്പം തന്നെ കുടുംബാധ്വാനം ഉപയോഗിച്ചുകൊണ്ട് പശു, ആട്, കോഴി, താറാവ്, കാട, മുയൽ, മീൻ, തേനീച്ച, കൂൺ എന്നിവ വളർത്തുന്നതും അനുബന്ധ സംരംഭങ്ങളും കൂടി ചെയ്യുകയാണെങ്കിൽ കൃഷിയെ നല്ല രീതിയിൽ ലാഭകരമാക്കാൻ സഹായിക്കും. ഇതിനെയാണല്ലോ നമ്മൾ സംയോജിത കൃഷി എന്ന് വിളിക്കുന്നത്. ഒരു തരത്തിൽ കൃഷിഭൂമിയുടെ ഓരോ ഇഞ്ചും എങ്ങനെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ലാഭത്തെ നിശ്ചയിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് ലാഭമെന്നുള്ളത് വ്യക്തമായ ആസൂത്രണത്തിന്റെ ഫലമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. വൈവിധ്യവൽക്കരണമാണ് ലാഭത്തിലേക്കുള്ള വഴി. വാഴ നനയുമ്പോൾ ചീരയും നനയുമെന്ന് പറയുന്നത് പോലെ പപ്പായ നനയുമ്പോൾ മുളക് നനയാനുള്ള അവസരവും ഓരോ കൃഷിക്കാരനും ഒരുക്കേണ്ടതാണ്.
1: ഹരിതസമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കേരളത്തിന്റെ കുടുംബശ്രീ ദൌത്യം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. നീരജ് ചോപ്ര ഉൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ജാവലിൻ ത്രോ ഫൈനലിലേക്ക് യോഗ്യത നേടി. വാർത്തകൾ വിശദമായി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബിൽ പാർലമെന്റ് ഇന്ന് പാസാക്കി. രാജ്യസഭ ഇന്നലെ അംഗീകരിച്ച ബിൽ ലോക്സഭയും പാസാക്കുകയായിരുന്നു. വന്ദേമാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്ന വിധത്തിലാണ് 1971 നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ആത്മാവിന്റെ ശബ്ദമാണ് വന്ദേമാതരമെന്നും സ്വാതന്ത്ര്യസമരത്തിന്റെ അനശ്വര പൈതൃകം ഇതിലൂടെ ശക്തിപ്പെടുമെന്നും ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് പറഞ്ഞു.
1: माननीय गृह मंत्री जी की ओर से यह प्रस्ताव करता हूँ कि राष्ट्र गौरव अपमान निवारण अधिनियम 1971 का संशोधन करने के लिए विधेयक पर राज्यसभा द्वारा पारित रूप में विचार किया जाए.
0: എന്നാൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ബിൽ കാരണമാകുമെന്ന് DMK അംഗം കെ കനിമൊഴി വിമർശിച്ചു. ബിൽ പാസാക്കിയ ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ ലോക്സഭ നാളെ വീണ്ടും ചേരും. പൊതുപരീക്ഷ ഭേദഗതി ബിൽ 2026 രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പരീക്ഷാ ക്രമക്കേടുകളിൽ സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാകാൻ അനുവദിക്കില്ലെന്ന പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഭേദഗതി ബിൽ കൊണ്ടുവന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബില്ലിനെ സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ച രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണമായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമല്ലെന്ന വിമർശനവും ഉന്നയിച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. മേഖലയിലെ സംഭവ വികാസങ്ങൾ പതിവായി നിരീക്ഷിക്കുന്നതിന് ഏകോപിതവും സമഗ്രവുമായ സംവിധാനം ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. നാവികർക്കും കുടുംബാംഗങ്ങൾക്കും വിവരങ്ങൾ, അടിയന്തര സഹായം, കൌൺസിലിംഗ് എന്നിവ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിന് സംവിധാനം രൂപീകരിക്കണം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പ്രവാസി ഇന്ത്യക്കാരെ സംരക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 3 സേനകളിലെയും വനിതകളെ ഉൾപ്പെടുത്തി ആദ്യമായി സംഘടിപ്പിച്ച സമുദ്ര പര്യടന നാവിക ദൌത്യം സമുദ്ര പ്രദക്ഷിണ വിജയകരമായി പൂർത്തിയാക്കിയ 9 ഉദ്യോഗസ്ഥരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആദരിച്ചു. 4 സമുദ്രങ്ങളിലൂടെ 25,500 നോട്ടിക്കൽ മൈൽ ദൂരം കരസേനയുടെ ത്രിവേണി യാത്രാക്കപ്പലിൽ 314 ദിവസം കൊണ്ടാണ് സംഘം സഞ്ചരിച്ചത്. നാരിശക്തിയുടെ തിളക്കമാർന്ന ഉദാഹരണമാണ് ഈ പര്യടനമെന്നും ഓരോ ഇന്ത്യക്കാരനും ഇത് പ്രചോദനമാണെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
2: अपने इस अभियान से मैं कह सकता हूं कि केवल आपने समुद्र को ही नहीं जीता है, आपने उस सारी रूढ़ियों को भी पराजित किया है जो कभी कहती थी हमारी बेटियां ऐसे कठिन सैन्य अभियानों का हिस्सा नहीं बन सकती. आपने यह सिद्ध किया है फिजिकल कैपेबिलिटी, मेंटल टफनेस और लीडरशिप क्वालिटी किसी जेंडर की मोहताज नहीं होती.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ജന്തർ മന്ദറിൽ വിന്യസിച്ച റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ വെടിക്കോപ്പ് ഉപയോഗം സംബന്ധിച്ച രേഖകൾ സൂക്ഷിക്കണമെന്ന് സുപ്രീംകോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. ലോഹനിർമ്മിതമായ പെലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പെലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ സുപ്രീംകോടതി ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമൂഹമാധ്യമ പോസ്റ്റ് നീക്കം ചെയ്തതിൽ ഖേദം പ്രകടിപ്പിച്ച് മെറ്റ. ഇതു സംബന്ധിച്ച് സർക്കാരിന് മെറ്റ കത്തെഴുതിയതായും വരും ദിവസങ്ങളിൽ കമ്പനി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നേരിട്ടെത്തി വിശദീകരണം അറിയിക്കുമെന്നും ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രാലയ സെക്രട്ടറി എസ് കൃഷ്ണൻ പറഞ്ഞു. രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗം കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 6% കുറഞ്ഞതായി വേൾഡ് ഗോൾഡ് കൌൺസിൽ റിപ്പോർട്ട്. ഏപ്രിൽ ജൂൺ കാലയളവിൽ മുൻവർഷം 139 ടൺ ആയിരുന്ന ഉപഭോഗം ഇത്തവണ 131 ടണ്ണായി താഴ്ന്നിട്ടുണ്ട്. കസ്റ്റംസ് തീരുവ വർദ്ധിപ്പിച്ചതും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനവും ഇതിന് കാരണമായതായി കരുതുന്നു. രാജ്യത്തെ ആഭരണ ആവശ്യകത കഴിഞ്ഞ വർഷം 88 ടൺ ആയിരുന്നത് 15% കുറഞ്ഞ് 75 ടണ്ണായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഒഡീഷയിൽ

0: പ്രളയക്കെടുതികൾ രൂക്ഷമായി തുടരുന്നു. 175,000 പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചതായി സംസ്ഥാന സർക്കാർ അറിയിച്ചു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. ബാലസോർ, ഭദ്രക്, ജാജ്പൂർ, മയൂർഭഞ്ച്, കെന്ദുഛാർ ജില്ലകളെയാണ് പ്രളയം അതിരൂക്ഷമായി ബാധിച്ചത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഓറഞ്ച് അലർട്ട് മുൻനിർത്തി വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. June 9 കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കേരളത്തിന്റെ കുടുംബശ്രീ ദൌത്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: കേരളത്തിലെ ശക്തമായ ഫെഡറേഷൻ സംവിധാനവും CDS ADS അയൽക്കൂട്ട തലങ്ങളിലെ ഫലപ്രദമായ ഏകോപനവുമാണ് കുടുംബശ്രീയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് റിപ്പോർട്ട് വിലയിരുത്തി. കൃത്യമായ യോഗങ്ങൾ, സജീവമായ ഉപസമിതികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായുള്ള ഫലപ്രദമായ സഹകരണം എന്നിവ കമ്മ്യൂണിറ്റി സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന മികച്ച മാതൃകകളാണെന്ന് ദേശീയ സംഘം നിരീക്ഷിച്ചു. ഡിജിറ്റൽ ഭരണ സംവിധാനത്തിലും കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 4 ദിവസത്തെ ശില്പശാലയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ പ്രവർത്തനാനുഭവങ്ങൾ അവതരിപ്പിക്കും. തുടർന്ന് ശുപാർശകൾ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെയും സംസ്ഥാന ഗ്രാമീണ ഉപജീവന മിഷനുകളുടെയും തുടർ നടപടികൾക്കായി സമർപ്പിക്കും.
0: കൺവർ തീർത്ഥാടന യാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ഹരിദ്വാർ, ഗോമുഖ്, ഗംഗോത്രി തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിലൂടെയുള്ള തീർത്ഥാടനത്തിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. August 11 കൺവർ യാത്രയ്ക്ക് സമാപനമാകുക. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഫൈനലിൽ കടന്നു. ഇതേ ഇനത്തിൽ രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഫൈനലിൽ ഇന്നലെ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ മലയാളി താരം എം ശ്രീശങ്കറിനെ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദനം രേഖപ്പെടുത്തി. അമേരിക്കയും ഇറാനും വീണ്ടും മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം കൂടുതൽ വ്യാപിക്കുമെന്ന ആശങ്ക. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയുണ്ടായ ഇറാൻ മിസൈൽ ആക്രമണത്തിന് മറുപടിയായാണ് US ഇറാനിൽ വ്യാപക വ്യോമ ആക്രമണം നടത്തിയത്. സൈനിക കേന്ദ്രങ്ങൾ, മിസൈൽ, ഡ്രോൺ താവളങ്ങൾ, തീരദേശ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കിഴക്കൻ കോംഗോയിൽ എബോള രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1500 കവിഞ്ഞു. ഒരാഴ്ചയ്ക്കിടെ മരണസംഖ്യയിൽ 50% വർധനയാണുണ്ടായത്. പുതുതായി 3442 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. പൊതുപരീക്ഷ ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയുടെ പ്രത്യേക യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. രാജ്യത്തെ സ്വർണ ഉപഭോഗം ഏപ്രിൽ ജൂൺ കാലയളവിൽ മുൻ വർഷത്തേക്കാൾ 6% കുറഞ്ഞതായി റിപ്പോർട്ട്. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കേരളത്തിന്റെ കുടുംബശ്രീ ദൌത്യം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. നീരജ് ചോപ്ര ഉൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ജാവലിൻ ത്രോ ഫൈനലിലേക്ക് യോഗ്യത നേടി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇപ്പോൾ വളയത്തിന്റെ നേരമാണ്. വളയത്തിൽ നമ്മോടൊപ്പം ഒരു സാരഥി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം. നമസ്കാരം.
0: ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തോ.
1: എന്റെ പേര് സിദ്ദീഖ് എന്നാണ്. ഞാന് കിച്ചേരിയാണ്, അഷ്റോസ്പിലെ കിച്ചേരി.
0: ഓക്കെ.
1: പിന്നെ ഇപ്പോ ഓട്ടോ എടുക്കുന്നത്. അതിന്റെ മുമ്പ് കോട്ടയത്തായിരുന്നു. ഓരോ 10-13 വർഷം കോട്ടയത്ത് ഉണ്ടായിരുന്നു.
0: കോട്ടയത്ത് എന്തായിരുന്നു ജോലി?
1: കോട്ടയത്ത് അവിടെ നമുക്ക് ഫുട്ബാത്ത് കച്ചവടം ആയിരുന്നു ആ സമയത്ത്. അവിടെ 13 കൊല്ലം ഉണ്ടായിരുന്നു. നമ്മളവിടെ
0: 13 കൊല്ലം ഉണ്ടായി.
1: 13 കൊല്ലം കോട്ടയം ഉണ്ടായിരുന്നു. കോട്ടയം, ചങ്ങനാശ്ശേരി, രാജപേട്ട, ഐരിയ മൊത്തം നമ്മളെല്ലാം ഐരിയെല്ലാം മൊത്തം നമുക്ക് അറിയാം. അപ്പൊ നമ്മളവിടെ 13 കൊല്ലം കച്ചവടം ചെയ്ത് രണ്ടു നമ്മൾ അഞ്ചാറ് പേരുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പല ഭാഗത്തേക്ക് പോയി. ഇപ്പൊ 10-15 വർഷം മുമ്പാണ് സംഭവം. അപ്പൊ അതവിടെ കഴിഞ്ഞ് ക്ലോസാക്കി. പിന്നെ അവിടെ കുറെ പിള്ളേർ, 3-4 ചങ്ങായിമാർ ഗൾഫിലേക്കെല്ലാം പോയി. അപ്പൊ അവരുടെ ഫാമിലി ആയിട്ട് താമസം തുടങ്ങി അവിടെന്ന് വിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ണൂര് ചെറിയ റെഡിമേഡ് കച്ചവടം ഉണ്ടായിരുന്നു. ഒരു ബനിയൻ കച്ചവടം കാര്യങ്ങളിലായിട്ടുള്ള പരിപാടി. അത് കഴിഞ്ഞ് ഇപ്പൊ ഓട്ടോ ഫീൽഡായിട്ട് ചെറിയ 5-8 വർഷമായി.
0: ഇപ്പൊ മുന്നേ എടുത്ത ജോലിയിൽ നിന്ന് മാറാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടോ?
1: മുന്നേ എടുത്ത ജോലി വെച്ചാല് അന്നേരം പിന്നെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് സെലക്ട് ഉണ്ടായി. നമ്മൾ ചെറിയൊരു വീടെല്ലാം എടുത്ത് കൂടി. പിന്നെ അങ്ങനെ അങ്ങോട്ട് ദൂരെ പോലെ നമ്മൾ ഒഴിവാക്കിയ പരിപാടി.
0: ഇപ്പം സംതൃപ്തനാണ് ഈ ഒരു ജോലിയില്?
1: ഈയൊരു ജോലി കുഴപ്പമൊന്നുമില്ല. നമ്മളിങ്ങനെ ഇതൊരു 1600 അത്രേ കിട്ടൂ. ചെലവ് കഴിഞ്ഞ് അങ്ങനെ പോകും. അത്രകള് വേറെ ഇല്ല ഒന്നുമില്ല. പക്ഷെ കുഴപ്പമില്ല.
0: കുഴപ്പമില്ല. എത്ര മണിക്കാണ് ഈ ഒരു ജോലിക്ക് വീട്ടിൽ?
1: ഞാന് രാവിലെ ഒരു 8:30 നാട്ടിൽ നിന്ന് വരിക. 8:30 വന്നാൽ ഇപ്പൊ നമ്മള് നാട്ടിൽ ഇങ്ങോട്ട് രാവിലെ തന്നെ ബസ് സ്റ്റോപ്പിൽ ആളുണ്ടാവും. അപ്പൊ നമ്മൾ ഓട്ടോ സ്റ്റാർഡിൽ നമ്മുടെ നാട്ടിൽ ലൈനാണ്. അപ്പൊ മുമ്പിലൊക്കെ ഒന്ന് വണ്ടിക്ക് ബസ് വന്നാൽ 3-4 ആൾക്കാർ കയറി ഒരാൾ 20 രൂപ അവിടെ നിന്ന് കൊടുത്തേക്ക്. ടീച്ചറിന് കൊടുത്തേക്ക് 20 രൂപയാണ്. അപ്പൊ 4 ആൾ കിട്ടുകയും നമ്മൾ അവിടുന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് വിടും. അങ്ങനെയാണ് നമ്മുടെ പരിപാടി.
0: വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടില് ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് വീടെടുത്താണ്. ഞാൻ എന്റെ ഭാര്യ 3 കുട്ടികളുണ്ട്.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറയാമോ?
1: അവര് ഒരാള് പേര് മുഹമ്മദ് ഫാരിസ്, അടുത്ത മുഹമ്മദ് ഷാൻ, മുഹമ്മദ് സഹൽ.
0: വൈഫിന്റെ പേര്
1: നസീറ.
0: മക്കളെ പഠിക്കുകയാണോ?
1: ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം 10-ാം ക്ലാസ്സിലാണ്. 10-ാം ക്ലാസ്സിലേക്ക് പാസ്സായി. അവന് മലപ്പുറത്തിനെ ചെറിയത്
0: 7-ാം ക്ലാസ്.
1: മട്ടന്നൂർ ഹൈസ്കൂൾ. രണ്ടാൾ മട്ടന്നൂർ ഹൈസ്കൂൾ പഠിക്കുന്നത്.
0: മട്ടന്നൂർ ഹൈസ്കൂളാണ്. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാല് ജോലി മേഖലയിലൊക്കെ വളരെ എന്താ പറയാ അല്ലെ, സാഹചര്യം വളരെ പരിതാപകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എങ്കിലും ഈ ഒരു ജോലി കൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത്?
1: വീട്ടിലെ കാര്യങ്ങള് എല്ലാം നടക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ചെറിയ പൈസ കുറി വെക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോ ചോദിക്കേണ്ട അവസ്ഥ ഇതുവരെ എത്തിയിട്ടില്ല.
0: കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്.
1: മുന്നോട്ട് എല്ലാ വർഷക്കാർക്കും പറ്റുന്നുണ്ട്. എന്റെ മാത്രം കാര്യമല്ല, പൊതുവുകളില് ആരും എല്ലാവരും അട്ടുകൂടി ജീവിച്ചു പോകുന്ന ആൾക്കാരാ. നമ്മൾ മട്ടുകൂട്ടുകൊണ്ട് 10-300 ഓട്ടോ കൊടുത്തുണ്ടല്ലോ.
0: വാഹനം സ്വന്തമായിട്ട് എടുത്താണോ?
1: വാഹനം ഇതിപ്പോ ഇപ്പൊ ഞാൻ പുതിയ മാറ്റിയത്. ഇപ്പൊ 2-3 മാസമായിട്ട് ഇറങ്ങിയിട്ടായിട്ടുള്ളൂ.
0: പുതിയ
1: ഗ്രാമീണ ബാങ്ക് ലോൺ അങ്ങനെ എടുത്താണ്.
0: എന്നാലും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്.
1: കുഴപ്പമില്ല, മുന്നോട്ട് പോകാൻ പോകുന്നുണ്ട്.
0: ഇപ്പൊരു ഒരുപാട് വാഹനങ്ങളാണ് ഇന്നിപ്പോ നിരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് ബാധിക്കുന്നുണ്ടോ? കാരണം ഒരു വീട്ടിലിപ്പം 2 2-വീലർ അല്ലെങ്കിൽ 2 കാർ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓട്ടോയുടെ ഓട്ടത്തിന് വലിയ
1: എന്റെ അഭിപ്രായത്തിന് വെച്ചാല് ലോങ് ഓട്ടോ ഇപ്പം കുറവാണ് വർഷക്കാർക്ക് പൊതുവെ. കാരണം എല്ലാവർക്കും ആരം വന്നോണ്ട് ലോങ്

0: ഇപ്പൊ കണ്ണൂർ തലശ്ശേരി അങ്ങനെ മൂന്ന് ഓട്ടം കുറവാണ്. പക്ഷെ ലോക്കൽ ഓട്ടം എല്ലാവർക്കും ഉണ്ട്. കാരണം വെച്ചാല് ചില ആളുകൾ 30 rupees ഓട്ടത്തിന് വേണ്ടി കാർ എടുത്ത് വന്നിട്ട് വെച്ചിട്ട് ഇപ്പൊ മെട്രോ ടോളിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങനെയുള്ള പണി എല്ലാ ഓട്ടോക്കാർക്കും കിട്ടുന്നുണ്ട്. പിന്നെ പണ്ടത്തെ പോലത്തെ നമ്മളിപ്പോ പെട്ടെന്നുള്ള തലശ്ശേരി കണ്ണൂരിലുള്ള ഹോസ്പിറ്റൽ അങ്ങനത്തെ ഓട്ടം കുറവാണ് പൊതുവെ.
1: പണ്ടൊക്കെ നമ്മൾ എപ്പോഴും ആശ്രയിക്കുന്നത് ഓട്ടോ ഹോസ്പിറ്റൽ
0: കേസാണല്ലോ.
1: അതുപോലെ തന്നെ ഏത് സമയത്തും അതിരെ ആയിക്കോട്ടെ, നേരമില്ലാ നേരത്തെ ആയിക്കോട്ടെ, പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓടിയെത്തുന്ന ഒരു വാഹനമാണ്
0: ഓട്ടോ. അതിപ്പോ നമ്മൾ പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ബാഹ്യ ആയോട് വന്നാൽ 2 or 3 മണി, ഞാൻ രാത്രി 4 5 or 6 മണിക്ക് നാട്ടിലേക്ക് പോയത്, അതൊന്നും നമ്മൾ നോക്കലേ ഇല്ല.
1: അപ്പൊ ഈ ഒരു ഡ്രൈവിംഗ് മേഖലയിൽ വന്നിട്ട് എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും വർഷക്കാലം വാഹനം എടുത്തിട്ട് ഓടുന്നുണ്ടല്ലോ, അപ്പൊ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത മനസ്സിൽ തങ്ങുന്ന എന്തെങ്കിലും സംഭവം മനസ്സിൽ ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും ഓർമ്മകളുണ്ടോ?
0: അങ്ങനെയാണെന്ന് വെച്ചാല് നമ്മള് വെച്ചാല് എന്റെ ഓട്ടോ അനുഭവത്തിന് അങ്ങനെ അങ്ങനെ ആർക്കും ദുഃഖകരമായ വാർത്തയൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ ഇട വെക്കുന്നോണ്ട് തന്നെ ഇങ്ങനെ ഇപ്പൊ നമ്മൾ കറ്റാൻ കൊണ്ടേ ഇറക്കലുണ്ട്. നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ നമ്മളങ്ങനെ അവരൊന്നും കേറ്റാണ്ടിക്കലില്ല. നമ്മള് ഒരാളെ അപ്പൊ അവിടെ വീട് നടന്നാലും നമ്മളെ എങ്ങനെയെങ്കിലും കേറ്റിട്ട് ഇന്ന സ്ഥലത്താ ചോദിച്ചു കൊണ്ടേ ഇറക്കി കൊടുക്കും, വീട്ടിൽ കൊണ്ട് ഇറക്കി കൊടുക്കും. അങ്ങനത്തെ കാര്യം ചെയ്യലുണ്ട്. വേറെ അങ്ങനെ അങ്ങനെ ഒരു നമുക്കൊരു സങ്കടകരമായിട്ടുള്ള അനുഭവം എന്റെ ഓട്ടശേരത്തിൽ ഉണ്ടായിട്ടില്ല.
1: ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ
0: പ്രാർത്ഥന.
1: കാരണം ഒരു അപകടം മുന്നിൽ കാണാൻ ആർക്കും ഒരു ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല.
0: അപ്പൊ
1: അതുകൊണ്ട് അനുഗ്രഹിക്കട്ടെ, ഒന്നുമില്ലാതെ മുന്നോട്ട് നല്ലൊരു യാത്ര മുന്നോട്ട്.
0: നമ്മളിപ്പോ ചില ഞാൻ എന്റെ അനുഭവത്തിലെ പറയുന്നത് ഇപ്പൊ ചില പിള്ളേരെല്ലാം ഇങ്ങനെ ബൈക്ക് എടുത്ത് ഞാൻ പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം, ഇത് എന്റെ ആക്കൊരു അപകടം സംഭവിച്ചു, അതുപോലെ സംഭവം ചെറുങ്ങനെ പോവുക വരിക അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് അപകടം ഒന്നും അങ്ങനെ സംഭവിച്ചു എന്റെ ഓട്ടോ സംഭവിച്ചിട്ടില്ല.
1: യുവതലമുറ ഒരുപാട് ആൾക്കാര് വാഹനമായിട്ട് റോഡിലേക്ക് ഇറങ്ങുന്നുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്?
0: അവരോട് പറയാനുള്ളത് വെച്ചാല് ചെറിയ 10, 30, 25 വയസ്സുള്ള പിള്ളേരോടെല്ലാം പറയാനുള്ളത് വെച്ചാല് പരമാവധി ബാറ്റിന്റെ വേഗത കുറക്കുക. ഒരുപാട് അപകടം വെച്ചാൽ വേഗത കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ കുറച്ച് വേഗത കുറഞ്ഞ് റോങ് ആയിട്ടൊരു വണ്ടി വന്നാൽ നമുക്ക് അങ്ങോട്ട് തിരിച്ചു മാറ്റാൻ പറ്റൂ. സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് വേഗത കുറച്ചിട്ട് പോവുക. ഇപ്പൊ 5 or 10 minutes കൂടെ ആർക്കും ഒന്നും നടാനൊന്നും പോകുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കുക.
1: ശരിയാണ്. ഈ ഒരു ജോലി തിരക്കിനടക്കൊക്കെ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഹോബി എന്നൊക്കെ പറയാം.
0: ഹോബി എന്ന് വെച്ചാൽ എന്റെ ഹോബി വെച്ചാൽ ഞാൻ യാത്രയാണ്. ഞാനിങ്ങനെ വീരാശപ്പെട്ട പോകും, മടിക്കേരി സിദ്ധാപുരം കൊടുക്കുപ്പിലും കറങ്ങി വരും, പിന്നെ മൈസൂർ പോവും, വയനാട്ടിലേക്ക് പോവും. കാരണം വെച്ചാല് നമുക്കിപ്പോ ഇത് കൊണ്ട് വെച്ചാൽ ഇത് പണ്ടായിട്ട് നമ്മുടെ വിഷമമാരുടെ ഒന്നും ഓടി പോക്ക് നടക്കൂല. അപ്പൊ നമുക്ക് തോന്നുമ്പോ നമ്മളിങ്ങനെ ഞാനിങ്ങനെ രണ്ടാൾക്കാരിങ്ങനെ പോകും,
1: യാത്ര പോകും.
0: യാത്ര പോകും. യാത്ര എനിക്ക് വണ്ടി കൊണ്ട് പോകില്ല കേട്ടാ, എനിക്ക് ബസ്സിലാണ് ചെയ്യാൻ
1: താല്പര്യം.
0: ആരെടുക്കാൻ കാറിലോ ഒന്നും പോകില്ല, എനിക്ക് ബസ് കയറിയുള്ള യാത്രയെ താല്പര്യമുള്ളൂ. ഇപ്പൊ തലശ്ശേരി പോലെ എല്ലായിടത്തും പോകും, ബസ്സിലേ പോകും.
1: സിനിമ കാണാനൊക്കെ?
0: സിനിമ ഇപ്പൊ അങ്ങനെ പോക്ക് കുറവാണ്. ഇതിന്റെ മുമ്പെല്ലാം പോയിനെ കൊറേ കാലം, നമ്മള് സിനിമയ്ക്ക് എല്ലാം വെള്ളിയാഴ്ച എല്ലാം മാറുന്ന പോയി കാണലുണ്ട്.
1: ഇപ്പൊ ആരെങ്കിലും പ്രധാനപ്പെട്ട നടനോ നടിയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇഷ്ടപ്പെട്ട നടൻ?
0: ഞാനും പഴയ കാലത്തിലെ മോഹൻലാലിന്റെ പടം തന്നെ കൂടുതൽ കാണല്. ഇന്നും മോഹൻലാലിന്റെ പല ഗ്രീനും ചങ്കോലെല്ലാം ഇപ്പം കണ്ട് ഞാൻ കാണും. അപ്പൊ ഒറിജിനൽ തോന്നിക്കുന്ന പടം കാണാമല്ലോ.
1: അപ്പൊ ചേട്ടാ, ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ട് എന്നൊരു പ്രോഗ്രാമാണ്. ഇപ്പൊ ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചു കഴിഞ്ഞു. ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളത് റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യും. അപ്പൊ ചേട്ടന് ഇഷ്ടപ്പെട്ട, ഇപ്പൊ കേൾക്കാൻ ഇഷ്ടപ്പെട്ട?
0: ഞാന് പൊതുവേ പഴയ പാട്ടിനോടാണ് താല്പര്യം, പുതിയ കേൾക്കാറില്ല.
1: കുഴപ്പമില്ല, പഴയ പാട്ട് കേൾക്കാൻ ഒരുപാട് ആൾക്കാർ താല്പര്യമുള്ള ആൾക്കാരുണ്ട്.
0: പഴയ പാട്ടിനോടാണ്. ഇസ്ഹൈന സബ്ദുല്ലാ മോഹൻലാലിന്റെ പടത്തിലെ ഒരു പാട്ട്, പ്രമദവനോ
1: ആ ഒരു
0: പാട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
1: ഏതായാലും ചേട്ടൻ ആവശ്യപ്പെട്ട മനോഹരമായിട്ടുള്ള ഈ ഒരു ഗാനം നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം കേൾക്കാം. ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
0: നന്ദി, നമസ്കാരം.

കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ

0: റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വളയത്തിൽ നമ്മോടൊപ്പം മറ്റൊരു സാരഥി കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തോ.
1: എന്റെ പേര് ജയരാജൻ, കല്ലൂരി സ്കൂളിന്റെ അടുത്ത് NCC റോഡിലെ വീട്.
0: എത്ര വർഷമായി ഈ ഒരു ഡ്രൈവർ മേഖലയിൽ വന്നിട്ട്?
1: ഞാനൊരു 10-ാമത്തെ വർഷമായത്.
0: 10 വർഷമായിട്ട് ഓട്ടോ തന്നെയാണോ എടുക്കുന്നത്?
1: ഓട്ടോ തന്നെ.
0: ഓട്ടോ
1: ഓട്ടോ തന്നെ.
0: സ്വന്തമായിട്ടാണോ വാഹനം?
1: സ്വന്തമായിട്ടാണ്.
0: എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: കുഴപ്പമില്ല, ജീവിക്കാനുള്ളതൊക്കെ കിട്ടുന്നുണ്ട്.
0: രാവിലെ എത്ര മണിക്കാണ് ഈ ഒരു?
1: രാവിലെ ഒരു 9 മണിക്ക് വരും, ഒരു 6:30 വീട്ടിൽ പോകും. രാത്രി ഓടിക്കാറില്ല.
0: രാത്രി ഓടാറില്ല?
1: ഇല്ല ഇല്ല.
0: എങ്ങനെയാണ് ഈ ഒരു ഓട്ടോ ഓടിച്ചിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ?
1: അത് സമ്പാദിക്കാനൊന്നും ഉണ്ടാകത്തില്ല, എന്നാലും ജീവിക്കാനുള്ളത് കിട്ടും.
0: വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്?
1: വീട്ടിൽ ഭാര്യ റീജ, മകൻ ദേവദാസ്, 3 പേര്. നമ്മുടെ
0: 3 പേര്. മകൻ എന്താ ചെയ്യുന്നത്?
1: സോഫ്റ്റ്വെയർ പഠിച്ചിങ്ങനെ ജോലി നോക്കുന്നുണ്ട്.
0: നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജോലി സെറ്റ് ആയിട്ടില്ല?
1: സെറ്റ് ആയിട്ടില്ല. ഒരു ചെറിയൊരു കമ്പനിയിൽ ചെറിയ പൈസക്ക് ജോലി ഇപ്പം പ്രാക്ടീസ് ചെയ്തോണ്ടായിരിക്കും. 3 വർഷം.
0: എവിടെയാണ്?
1: അവൻ ബാംഗ്ലൂര്.
0: ബാംഗ്ലൂര്. അങ്ങനെ ആഴ്ചക്ക് വരാറുണ്ടോ?
1: ഇല്ല, അവൻ വീട്ടിൽ തന്നെ ചെയ്യുവാ.
0: വർക്ക് അറ്റ് ഹോം ആണല്ലേ?
1: ഓൺലൈൻ
0: ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ നിരത്തിൽ ഒരുപാട് വാഹനങ്ങളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോ ആവട്ടെ അല്ലെങ്കിൽ ബൈക്ക് ആവട്ടെ, കൂടുതലായിട്ട് നമ്മുടെ 2-വീലർ ആണ് കൂടുതലായിട്ടും കാണുന്നത്. ഒരു വീട്ടിൽ തന്നെ 1-2 വാഹനങ്ങളുള്ള ഒരു സ്ഥിതിഗതിയിലേക്കാണ് പോകുന്നത്. അപ്പോ സ്വന്തമായിട്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ വാഹനം എടുത്തിട്ടാണ് ഇപ്പൊ പുറത്തേക്ക് പോകുന്നത്. മറ്റ് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ഓട്ടോയെ ആശ്രയിക്കാറല്ലേ ഇവിടെ പോകുന്നുണ്ടെങ്കിലും. അങ്ങനെ ഈ വാഹനങ്ങളൊക്കെ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ഈ ഓട്ടോ മേഖലയ്ക്ക് എന്തെങ്കിലും പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടോ?
1: ഒരിക്കലും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാല് പിന്നെ 3-4 കാറുള്ള വീട്ടിലുള്ളവര് നമ്മളെ ഓട്ടോ പിടിക്കുന്നുണ്ട്. ചിലപ്പോൾ ഡ്രൈവർ ഉണ്ടാവത്തില്ല, ചിലപ്പോൾ സുഖം ഉണ്ടാവില്ല, അപ്പോൾ വണ്ടി ഓടിക്കാൻ ആളുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളെ ഓട്ടോയെ തന്നെ അവർ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു വിഷമമായിട്ട്
0: തോന്നിയിട്ടേ ഇല്ല.
1: ഇല്ല ഇല്ല ഇല്ല.
0: മാത്രമല്ല, നമ്മളിപ്പം ഏത് സമയത്തും വെളിപ്പുറത്തെത്തുന്ന ഒരു വാഹനമാണ് ഓട്ടോറിക്ഷ.
1: അതന്നെ.
0: അങ്ങനെ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട്?
1: മറക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ, സിനിമാറ്റ് വിളിക്കുന്ന ഒരാൾ എന്നെ രാത്രി വിളിച്ചു, എനിക്ക് സുഖമില്ലാതെ നടുവിന് കോയമ്പേട്ട് കിടക്കുവാ. ഞാൻ പറഞ്ഞു എനിക്കിന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേന്ന് അതിൽ വേറെ വണ്ടിയാക്കി. അതാണ് ഓട്ടോന്റെ സ്ഥിതി. ഒരിക്കലും സ്ഥായിയായ ഒരു ജോലിയല്ല ഇത്, സ്ഥിരമായ ഒരു വരുമാനമില്ല. ചിലപ്പോൾ 1,000 രൂപേൻ്റെ ഉണ്ടാവും, ചിലപ്പോൾ 500 രൂപയുണ്ടാവും, 300 രൂപയുണ്ടാവും, അങ്ങനെയൊക്കെ ആയിരിക്കും.
0: ഈ ഒരു ജോലി തിരക്കിനടക്കൊക്കെ എന്തെങ്കിലും ഒരു ഹോബി എന്ന് പറയാൻ എന്താണ്, വായന, അതല്ലെങ്കിൽ സിനിമ കാണാൻ പോകുക, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, അങ്ങനെ എന്തെങ്കിലും ഹോബി ഉണ്ടോ?
1: ജോലി തിരക്കിനിടയിലില്ല. ജോലി കഴിഞ്ഞ് നമ്മളിപ്പോൾ 6:30 വീട്ടിലെത്തുമല്ലോ, അപ്പോൾ TV കാണും, കോമഡി സ്റ്റാർ മെയിൻ ആയിട്ട് കാണും. പിന്നെ ഒരു ചിരി ചിരി അങ്ങനെയുള്ള
0: കൂടുതലും കോമഡി പ്രോഗ്രാമിനോടാണ് ഇഷ്ടം.
1: പിന്നെ റേഡിയോ ഓണാവാൻ അവിടെ ഇല്ല, അതാണ് പ്രശ്നം. ഇപ്പം ഇത് മൊബൈലിൽ റേഡിയോ കേൾക്കാം, അത്രേ ഉള്ളൂ.
0: ഇഷ്ടപ്പെട്ട നടി നടന്മാർ അങ്ങനെയൊക്കെ സിനിമ കാണാൻ പോകുമ്പോൾ
1: എല്ലാ ഒരുപാട് എല്ലാവരും ഇഷ്ടം തന്നെ. മോഹൻലാലും മമ്മൂട്ടിയെല്ലാം ഈക്വലി ഇഷ്ടമാണ്.
0: ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും സിനിമ കണ്ട ഓർമ്മ ഉണ്ടോ?
1: ഇപ്പൊ അടുത്ത് ഇല്ല. ഞാൻ സിനിമ പൊതുവെ ഇപ്പം കുറച്ച് കാലമായിട്ട്, ഈ ഓട്ടോ എടുത്തതിന് ശേഷം എനിക്കൊരു 10 വർഷമായിട്ട് ടാഗീസ് പോയിട്ടേ ഇല്ല. കാരണം വെച്ചാല് അതിന്റെ ഇത് നമുക്ക് സാമ്പത്തികമായിട്ട് അങ്ങനെ കുടുംബത്തോടെ 3 പേരെ പോകുമ്പോൾ അപ്പൊ അത് വലിയൊരു എമൗണ്ടാണ് നമുക്ക് നമ്മുടെ കാര്യത്തില്. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മള് പോകാറുമില്ല. പിന്നെ TV വരുന്നുണ്ട്, 2 ആഴ്ച കൊണ്ട് തന്നെ TV വരുന്നുണ്ടല്ലോ, അപ്പൊ അതിന് വെയിറ്റ് ചെയ്യും.
0: ഒരുപാട് പുതുതലമുറയിൽപ്പെട്ട ആൾക്കാരാണ് ഇപ്പം ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്. അവരോടായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? കാരണം ഇത്രയും ഏറെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവർ എന്ന നിലയ്ക്ക് അവരോട് എന്താണ് പറയാനുള്ളത്?
1: അവരോടങ്ങനെ ഒരു പ്രത്യേകമായിട്ട് എന്താ പറയാ, ഈ മേഖലയിൽ വാഹനങ്ങൾ കൂടി വരുമ്പം ജോലി കുറയും, അത്രേ പറയാനുണ്ട്. ഇങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റത്തില്ല ജോലി ചെയ്തിട്ട്. കാരണം ഇത് കൂടിക്കൂടി വരുമ്പോൾ അത് അതിന്റെ റേറ്റ് കുറഞ്ഞ കുറഞ്ഞ് നമ്മളെ ജോലി കുറഞ്ഞ് കുറഞ്ഞ് വരുവാ. മുന്നേ ഓടിക്കുന്നവർക്കായാലും ഇപ്പം പുതുതായിട്ട് വന്നവർക്കായാലും അത് ഡിവൈഡ് ചെയ്ത് പോവുക. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു നിശ്ചിത ഏകദേശം ഒരു ജോലിയാണ് ഉണ്ടാവുക. അത് ഓരോ വണ്ടി വരുമ്പോൾ അത് കുറഞ്ഞ് കുറഞ്ഞ് ഗ്രാഫ് താഴോട്ട് വരും.
0: ശരിയാണ്. മാത്രമല്ല, ഇപ്പോഴുള്ള ഒരു ഡ്രൈവിംഗ് രീതി, പുതുതലമുറയുടെ ഡ്രൈവിംഗ് രീതിയെ കുറിച്ചിട്ട് എന്താണ് ചേട്ടന് പറയേണ്ടത്?
1: ഡ്രൈവിംഗ് രീതിയെ കുറിച്ച് പറയാനില്ല. ഇപ്പം മട്ടന്നൂരിനെ സംബന്ധിച്ചോളം പറയാനെന്താ വെച്ചാൽ, ഇപ്പം മട്ടന്നൂർ കുറച്ച് കാലമായിട്ട് ഇരുചക്ര വാഹനങ്ങൾ ലെഫ്റ്റിലോട്ട് ഓവർടേക്ക് പോകുന്നതാണ് കാണുന്നത്. ലെഫ്റ്റിൽ കൂടി ഓവർടേക്ക് ചെയ്തിട്ട് പോയിട്ടേ കാണുന്നത്. നമ്മൾ ലെഫ്റ്റ് അതുപോലെ തന്നെ, പിന്നെ നമ്മൾ സിഗ്നൽ ഇട്ടിട്ട് റൈറ്റ് യൂട്ടേൺ ചെയ്യുകയാണെങ്കിൽ ആ റൈറ്റ് സൈഡിൽ തന്നെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന സ്ഥിതി വിശേഷം മട്ടന്നൂര് ഞാൻ കണ്ടുവരുന്നത്. ഇത് എന്നെ വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല.
0: അങ്ങനെ എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായില്ല?
1: ദുരനുഭവമൊന്നുമില്ല. അങ്ങനെ ഒരു ദുരനുഭവം എന്നുണ്ടെങ്കിൽ പോക്കറ്റ് റോഡിൽ നിന്ന് ഓടി വന്ന് കയറിയിട്ട് ഇടിച്ചിട്ടിട്ട് ഇപ്പൊ കേസിലാണുള്ളത്. പോക്കറ്റ് റോഡിൽ നിന്ന് നമ്മൾ ഹൈവേയിൽ പോകുമ്പോൾ പോക്കറ്റ് റോഡിൽ നിന്ന്
0: പെട്ടെന്ന് വണ്ടി കയറി,
1: പെട്ടെന്ന് വണ്ടി പാഞ്ഞു വന്ന് എന്നെ ഇടിച്ചിട്ടിട്ടുണ്ട്.
0: അത് ശരി. ആ അത് ആൾക്കാർക്ക്

0: എന്റെ വണ്ടിന്റെ ക്ലാസ് കൂട്ടി പിന്നെ ഇത് ചാനൽ കംപ്ലീറ്റ് പോയിട്ട് അമ്മാറ്റാണ്ട് ഇൻഷുറൻസ് എനിക്ക് കിട്ടി. അവർക്കൊന്നും ഇതുവരെ കിട്ടിയില്ല. അവര് പിന്നെ സംഘത്തിൽ നിന്ന് അങ്ങനെ ലോണും കാര്യമൊക്കെ എടുത്തിട്ടാണ് ഹോസ്പിറ്റലിൽ കൊടുത്തത്. നല്ല ചെലവുണ്ട് അവർക്ക്, പക്ഷെ അതൊന്നും ഇതുവരെ കിട്ടിയില്ല.
1: അതാണ് ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം.
0: അതെ അതെ അതെ, മറക്കാൻ നേരെ ഭയപ്പെടുത്തുന്ന അനുഭവമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അശ്രദ്ധയല്ല, ഞാൻ പരമാവധി ഒഴിവ് അടി ഒഴിവാൻ ശ്രമിച്ച് അങ്ങനെ ഇങ്ങോട്ട് റോങ് ലെഫ്റ്റ് നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി എനിക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു ഇതല്ലാതെ. കാരണം അങ്ങനെ അങ്ങനെ ഇവരെ അടി കൊള്ളൂന്നുള്ള ഒരു സ്പോട്ടിൽ ഞാൻ വെട്ടിച്ച് വലത്തോട്ട് കയറി. വലത്തോട്ട് കയറാനേ പാടില്ല, ചവിട്ടി നിർത്തുക വേണ്ടത്. പക്ഷെ ആ സ്പോട്ടിൽ മുമ്പിൽ വണ്ടി കാണാതെ കൊണ്ട് വലത്തോട്ട് കട്ട് ചെയ്തു.
1: ആ സമയത്ത് വാഹനത്തിൽ ആളുണ്ടായിരുന്നോ?
0: ആ സമയത്ത് മൂന്ന് പേരും നമ്മളെ വാഹനത്തിലുണ്ട്.
1: എങ്ങോട്ടായിരുന്നു ആ യാത്ര?
0: നമ്മള് ഇരുട്ടി ഭാഗത്തേക്കുള്ള യാത്രയായിരുന്നു.
1: എവിടെ വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായത്?
0: ഇത് പിന്നെ പാലോട്ടുപള്ളി ശ്മശാനത്തിന്റെ അവിടെ വെച്ചിട്ട്.
1: അവിടെ നിന്നാണ് ഈ ഒരു സംഭവം ഉണ്ടായത്.
0: അതെ അതെ.
1: വലിയൊരു അപകടമൊന്നും കൂടാതെ,
0: വലിയൊരു അപകടമൊന്നും കൂടാതെ രക്ഷപ്പെട്ടു സമാധാനിക്കും.
1: ഓക്കെ, ഇനി അങ്ങനെ ഒരു അനുഭവം ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് സർവേശ്വരനോട്
0: പ്രാർത്ഥിക്കാം.
1: അപ്പോ ഈ വരുന്ന പുതുതലമുറയോട് എന്താണ് പറയാനുള്ളത്?
0: ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പരമാവധി ശ്രദ്ധിക്കുക. ഒരു അഞ്ചു മിനിറ്റ് ലേറ്റ് ആയാലും പിന്നെ നമ്മൾ സൂക്ഷിച്ചിട്ട് ഒരാളെ ഓൺ അടിക്കുന്നുണ്ടെങ്കിൽ സൈഡാക്കി കൊടുത്തിട്ട് നമ്മൾ അവർ പോയതിന് ശേഷം നമ്മൾ പോകുന്ന ഏറ്റവും ബെറ്റർ ഉണ്ടാവുക. നമുക്ക് രണ്ട് അഞ്ച് മിനിറ്റ് ലേറ്റ് ആവുകയേ ഉള്ളൂ. അപ്പോൾ ഒരാൾ ബാക്കിൽ നിന്നെല്ലാം ഓൺ അടിക്കുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് കിട്ടുമെങ്കിൽ ലെഫ്റ്റ് സൈഡ് കൊടുത്തിട്ട് അവരോട് പോടിയെന്ന് പറഞ്ഞതിന് ശേഷം കണ്ണാടിയിലൂടെ ബാക്കിൽ നോക്കണം. പിന്നെ അയാൾ പിന്നെ ഒരു വേറെ വാഹനം ഉണ്ടാവും, അത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ റൈറ്റ് കട്ട് ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് പോവുക. അതാണ് പറയാനുള്ളത്.
1: ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ വളയം എന്നൊരു പ്രോഗ്രാമാണ് ചേട്ടൻ. ചേട്ടന്റെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്തു. അതോടൊപ്പം ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ അത് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അപ്പൊ ചേട്ടനെ കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്?
0: ഇഷ്ടപ്പെട്ട പാട്ട് അങ്ങനെ ഇളവന്നൂർ മഠത്തിലെ കുയിലെ നസീർ പാടിയ പാട്ട്, നസീറിന്റെ രംഗത്തില് യേശുദാസ് പാടിയ പാട്ട്.
1: നല്ലൊരു ഗാനമാണതല്ലേ. അപ്പൊ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറി കളഭക്കൂട്ടണിഞ്ഞുകൊണ്ടുറക്കമായോ എന്നൊരു പാട്ട് അല്ലേ. അക്കാലത്ത് തിയേറ്ററുകളിൽ നിറഞ്ഞു നിന്ന ഒരു സിനിമയായിരുന്നു. വടക്കൻ പാട്ടിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിട്ടുള്ള സിനിമയായിരുന്നു അല്ലേ. അപ്പൊ ആ ഒരു സിനിമയിലെ ഗാനമാണ് ഇപ്പൊ ചേട്ടൻ
0: ആവശ്യപ്പെട്ടിട്ടുള്ളത്.
1: ഏതായാലും ചേട്ടന്റെ ആഗ്രഹം പോലെ തന്നെ നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ഈ ഒരു പാട്ട് കേൾക്കാം. ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
0: നമസ്കാരം.

ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: മാറ്റങ്ങളുടെ മാറ്റു കൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
2: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു.
3: നമസ്കാരം. റേഡിയോ മലബാർ 89.6 FM താരസ്വരം പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
4: അന്ന് ഞാനൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്നെങ്കിലും ഒരിക്കൽ എന്റെ ഇഷ്ടം എബി തിരിച്ചറിയുന്നവരെ ഞാൻ കാത്തിരിക്കുന്നു. ഇന്നിപ്പോ എബി എന്റെ കാറിൽ കയറിയപ്പോ, എന്റെ ഐസ്ക്രീം കഴിക്കാൻ വന്നപ്പോ, എന്റെ പ്രാർത്ഥന ഫലിക്കണ പോലെ. ഡൽഹിയിൽ നിന്ന് ഡാഡി വരുന്നുണ്ട് നെക്സ്റ്റ് സൺഡേ. എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് ഡാഡിയാ. കഴിഞ്ഞ തവണ വന്നപ്പോ ഞാൻ എബിയെ പറ്റി പറഞ്ഞു. ഡാഡിക്ക് എബിയെ കാണണമെന്ന് താല്പര്യമുണ്ട്. എന്റെ ഇഷ്ട ഡാഡിയുടെ ഇഷ്ടം. എനിക്ക് 3 വയസ്സുള്ളപ്പോ ഡാഡിയും അമ്മയും പിരിഞ്ഞു. പിന്നെ വല്ലപ്പോഴും നിറയെ പ്രസന്റുകളുമായി ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരും ഡാഡി. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഒരു ലഞ്ച് അല്ലെങ്കിൽ ഒരു ഡിന്നർ, അതിനിടയിൽ ഒരുപാട് സംസാരിക്കും. കൂടെ താമസിക്കുന്ന മമ്മിയേക്കാൾ എന്നെ അടുത്തറിയുന്നത് ഡാഡിയാ. നമുക്കൊന്ന് മീറ്റ് ചെയ്തൂടെ ഡാഡിയെ?
3: ഒരു നടി, ഒരു പിടി സിനിമകൾ, എന്നാൽ ഓരോ കഥാപാത്രവും ഇന്നും മലയാളികളുടെ മനസ്സിൽ ജീവിക്കുന്നു. ഗ്ലാമറിനേക്കാൾ അഭിനയത്തിന് പ്രാധാന്യം നൽകിയ നിഷ്കളങ്കമായ ഭാവങ്ങളും സ്വാഭാവികമായ പ്രകടനവും കൊണ്ട് സ്വന്തം ഇടം കണ്ടെത്തിയ നടിയാണ് ജോമോൾ. വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമാണ് അവർ സിനിമയിൽ സജീവമായിരുന്നത്. പക്ഷേ ആ കാലയളവിൽ ചെയ്ത കഥാപാത്രങ്ങൾ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. ഇന്ന് താരസ്വരത്തിൽ ജോമോളുടെ അഭിനയ ജീവിതത്തിലൂടെ നമുക്കൊരു യാത്ര നടത്താം. ഓരോ സിനിമയും ഓരോ കഥാപാത്രവും ഓരോ അനുഭവവുമാണ്. ആ അനുഭവങ്ങൾക്ക് കൂടുതൽ മിഴിവേകാൻ സിനിമകളിലെ ശ്രദ്ധേയമായ ചില രംഗങ്ങളും താരസ്വരത്തിലൂടെ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്.

1989 പുറത്തിറങ്ങിയ ഒരു വടക്കൻ വീരഗാഥ എന്ന ക്ലാസിക് ചിത്രത്തിലൂടെയാണ് ജോമോൾ വെള്ളിത്തിരയിലെത്തുന്നത്. ബാലതാരമായിരുന്നെങ്കിലും വലിയൊരു ചരിത്ര ചിത്രത്തിന്റെ ഭാഗമാകുക എന്നത് തന്നെ ശ്രദ്ധേയമായ തുടക്കമായിരുന്നു. ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മലയാള സിനിമയിലെ അതുല്യരായ താരങ്ങളാണ്. അത്തരമൊരു സിനിമയിൽ ചെറിയ വേഷം പോലും ഒരു വലിയ അനുഭവമായി മാറി.

0: ഓരോ കലാകാരന്റെയും യാത്രയ്ക്ക് ഒരു തുടക്കമുണ്ട്. ജോമോളുടെ യാത്രയും അങ്ങനെ നിശബ്ദമായി തുടങ്ങി. ആ ചെറിയ വേഷത്തിനപ്പുറം മികച്ച കഥാപാത്രങ്ങൾ അവരെ കാത്തിരിക്കുകയായിരുന്നു. മയിൽപ്പീലിക്കാവ് ജോമോളെ പ്രേക്ഷകർ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. വികാരങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഈ ചിത്രത്തിൽ ജോമോൾ അവതരിപ്പിച്ച കഥാപാത്രം സ്വാഭാവികമായ അഭിനയത്തിലൂടെ ശ്രദ്ധ നേടി. അമിതമായ പ്രകടനങ്ങളില്ലാതെ മുഖഭാവങ്ങളിലൂടെ കഥാപാത്രത്തിന്റെ മനസ്സ് പ്രേക്ഷകരിലെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു.
1: എന്റെ കുട്ടിയെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ, അവിടെ എല്ലാരും കാത്തിരിക്കുക. വാ,
2: എന്റെ ബാഗ് പുറത്ത്,
1: അതൊക്കെ ഞാൻ എടുത്തിട്ട് വരാം.
2: എന്താ സീറ്റ് പോയോ? ഇത് കോപചിട്ടി പോലീസ് കുഞ്ഞുണ്ണി മാമനും ഭവാനി അമ്മായും.
3: ആരാ?
2: അയ്യോ, നളിനി മാമി അടിച്ചു മാറ്റിയ ഗോവിന്ദേട്ടൻ. അയ്യോ, ഇതാണ് ബോംബെ വാല. ബോംബെ വാല ചേരും മാമനും ദേവേനാന്റി.
4: അതിന് കുട്ടി ഇതിനു മുമ്പേ കണ്ടിട്ടില്ലല്ലോ.
2: ഇല്ല.
4: പിന്നെ?
2: പക്ഷെ എനിക്കറിയാം, 8 മാസം പ്രായമുള്ളപ്പോ ഞാൻ ഇവിടെ വന്നിട്ടുള്ളതല്ലേ.
4: അത് 8 മാസം ഇല്ലേ, ഇപ്പൊ പിന്നെ എങ്ങനെ മനസ്സിലായി?
3: ജഗ ജില്ലയാണല്ലേ.
2: ഓ, ലോക ജഗജില്ല. എന്താ സംശയം ഉണ്ടോ?
4: അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, എവിടെ നിന്ന് കിട്ടി വായന ഇത്ര വർത്തമാനം?
2: അതെ, ട്രെയിനില്. പേടിച്ചോയോ? ബോംബ് പൊട്ടിപ്പോ കരുതി എല്ലാം കഴിഞ്ഞൊന്ന്. പിന്നെ ഒരു പോറല് പോലും ഇല്ലെന്ന് കണ്ടപ്പോ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി, ഇനി മുതൽ അടിച്ചു പൊളിച്ചു ജീവിക്കാന്ന്. ഞാൻ ഭയങ്കര വാരമായിപ്പോയില്ലേ. അയ്യോ, അയ്യോ, പോവാതെ പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ ഗായത്രി. എന്നെ ഓർമ്മയുണ്ട് വല്യത്താനെ, ഒരു ദിവസമായിട്ട് വന്നത് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ. പൊട്ടത്തലയും രുദ്രാക്ഷവും കുങ്കുമപ്പുറിയും എല്ലാ കറ കറക്റ്റാ. പ്രേതഭൂതങ്ങളൊക്കെ കൂട്ടില് അല്ലേ?
1: എനിക്കറിയാം.
2: ഞാൻ ഇത്രയും പറഞ്ഞിട്ടെന്താ ഒന്നും വേണ്ട, അത് ബ്ലിങ്കസിയാൻ നിക്കണേ.
5: ഗായത്രി കുട്ടി, കൊള്ളാം, എനിക്കിഷ്ടായി. സന്ധ്യയ്ക്ക് എത്തുന്ന ദീപനാളം പോലെ ഇഷ്ടായി.
6: സമാധാനമായില്ലേ എല്ലാവർക്കും?
2: ഉറങ്ങാനോ? ഇന്നുറക്കില്ല, ആരെയും ഉറക്കില്ല.
6: എന്തായി പറയണ കുട്ടിയെ?
2: ഒന്ന് ബോംബെ നിന്ന് ജീവൻ തിരിച്ചുകിട്ടിയതിന്റെ ത്രില്ല്, പിന്നെ ആലത്ത് തെക്കേ മടത്തി വന്ന് കേറിയതിന്റെ ത്രില്ല്, രണ്ടും കൂടെ ആവുമ്പോ എങ്ങനെ ഉറങ്ങാൻ പറ്റാ? ഇവിടെ ഭീകരികള്?
4: ഭീകരികളോ?
2: ആ കുട്ടിമാർ എവിടെയെന്ന്?
4: അവരൊക്കെ എപ്പോഴും ഉറങ്ങി.
2: അനന്ത വൃക്ഷം ഉണത്തല്ലോ. അത്തള പുത്തള തവളാച്ചി ചുക്കുമല്ലിരിക്കണ ചൂള.

0: വണ്ടിത്ത, എത്ര നാളേക്ക്
1: ഇങ്ങനെയൊക്കെ? എങ്ങനെയൊക്കെ
0: ഈ പൂജയും മന്ത്രങ്ങളും?
1: 100 കൂടുന്നാണ് സഹസ്രം. അങ്ങനെ 100 കൂട്ടി 10 നാളാണ് വിരാജിതം. എന്തേ
0: ഒന്നും മനസ്സിലായില്ല.
1: ബാംഗ്ലൂരും ബോംബെയിലും ഒക്കെ പറന്നു നടക്കണവർക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക? ഇപ്പൊ കാണില്ലേ, പഠിക്കുക എല്ലാം.
0: വേറൊന്നും ചോദിച്ചിട്ടോ ലിത?
1: ചോദിച്ചോളൂ.
0: ഈ കോലത്ത് പടവുകൾ ഇറങ്ങി ചെല്ലുമ്പോ കാണുന്ന ഒരു വലിയ കുളം ഉണ്ടോ?
1: എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ?
0: കണ്ടു ഞാൻ.
1: പിന്നെ ചോദ്യം എന്തിനാ?
0: സ്വപ്നത്തെ കണ്ടു.

0: മൂന്നാം ജാമത്തിലെ സ്വപ്നം. അതേ ഓർമ്മിക്കാൻ പറ്റൂ.
1: യാമോന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു കുളം ഇല്ല ഇവിടെ?
0: ഉണ്ട്. കുട്ടി നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു പൂജ കണ്ടിട്ടില്ല. ഉൾക്കാമ്പുള്ള പൂജയാണിത്. ശക്തിഭദ്രം ആദ്യമായിട്ട് ഇതിന്റെ പരിധി വരുമ്പോ ഇങ്ങനെയൊക്കെ കാണും. പ്രാർത്ഥന മുടക്കണ്ട, മനസ്സേകാഗ്രമാക്കി ശ്രദ്ധിച്ച് പരദൈവങ്ങളെ വിളിക്കുക.
1: പക്ഷെ എനിക്ക് കുളമൊന്നും കാണണമല്ലോ.
0: കാണാം, വടക്കേപ്പുറത്താണ്.
2: ഈ ചിത്രത്തിന് ശേഷം സംവിധായകരുടെ ശ്രദ്ധയിൽപ്പെട്ട യുവതാരമായി ജോമോൾ മാറി. കുടുംബ പ്രേക്ഷകരും അവരെ സ്വന്തമാക്കി. അതിനുശേഷം മലയാള സിനിമയിൽ മറ്റൊരു മികച്ച കഥാപാത്രം അവരെ തേടിയെത്തി എന്ന് സ്വന്തം ജാനകിക്കുട്ടി. സംവിധായകൻ ഹരിഹരന്റെ സംവിധാനത്തിൽ, എം ടി വാസുദേവൻ നായരുടെ രചനയിൽ ഒരുങ്ങിയ ഈ ചിത്രം മലയാള സിനിമയിലെ വ്യത്യസ്ത അനുഭവമായിരുന്നു. ജോമോൾ അവതരിപ്പിച്ച ജാനകിക്കുട്ടി എന്ന കഥാപാത്രം ഇന്നും മലയാളികൾ ഓർക്കുന്ന കഥാപാത്രങ്ങളിൽ ഒന്നാണ്. ഏകാന്തതയും ഭയവും സ്വപ്നങ്ങളും ബാല്യത്തിന്റെ നിഷ്കളങ്കതയും ഒരുമിച്ച് ചേർന്ന കഥാപാത്രത്തെ അതീവ സ്വാഭാവികമായി അവർ അവതരിപ്പിച്ചു.
1: ഇതാ ഞങ്ങളുടെ വീട്. വീട്ടിനകത്തിരിക്കാത്തതിനാ എപ്പോഴും ചീത്ത. എനിക്ക് ഏത് നേരത്തെ അതിന് ഉള്ളിൽ തന്നെ ഇരുന്നാലേ ശ്വാസം മുട്ടും. അമ്മയ്ക്ക് ഏത് നേരത്തും അടുക്കളയിൽ പണിയുണ്ടാവും. വെറുതെ ഇരിക്കണത് കാണില്ല. വല്യമ്മയ്ക്ക് സരോജിനി എടുത്തിട്ട് മുടി വെട്ടിക്കൊടുക്കുക, ചമയിക്കുക, അതിനെന്നേ നേരുള്ളൂ. ഒറ്റ മോളാഞ്ചിട്ട് ലാളിക്കണേനൊരു അതിരൊക്കെ ഉണ്ട്. എന്റെ അമ്മ പറയണതാ, ഉള്ള കുട്ടിയൊന്നല്ല, 18 വയസ്സായില്ലേ. ദൈവം എടുത്തി കാര്യം എന്റെ നേരെ അടുത്തി തന്നെയാണ്. പറഞ്ഞിട്ടെന്താ, ഏത് നേരത്തും സിനിമാക്കാരുടെ ചിത്രങ്ങളുള്ള ഒരു മാസികയില്ലേ, അത് വായിക്കലാ പണി. പാഠത്തിലെ ഒരു സംശയം ചോദിച്ചാൽ കൂടി പറഞ്ഞുതരില്ല. ചിലപ്പോ പറഞ്ഞു തരാൻ അറിയണ്ടാവില്ല. 10 തോറ്റതല്ലേ 2 പ്രാവശ്യം. ഏട്ടനാ എപ്പോഴും സർക്കിട്ടാ. എവിടേക്കാന്ന് അമ്മ ചോദിച്ചാ ഒച്ചയിടും. ഇവിടെ ആർക്കും ഒന്നും സംസാരിക്കാൻ സമയമില്ല. ഞാൻ പിന്നെ ഏത് നേരത്തും ഇതിനകത്ത് തപസിരിക്കണോ?
3: ഞാനൊരു എണ്ണ കാച്ചി തരാം, അത് തേച്ച മുടി നല്ലോണം ഉണ്ടാവും.
1: തോട്ടത്തില് അച്ഛൻ വീട്ടുപണിക്ക് കൊണ്ടുപോയ ഉർവശിയെ മുത്തശ്ശി കണ്ടിട്ടുണ്ടോ?
3: അവറ്റട കാര്യം പറയണ്ട കുട്ടി, ആണുങ്ങളെ മയക്കലല്ലേ അവരുടെ പണി. ചമഞ്ഞൊരുങ്ങിയിട്ട് ചെറുവാലിക്കാരി ആയിട്ടല്ലേ ഇപ്പോഴും എച്ചുമ്പും കൂടി നടക്കുക.
1: ഇവിടെ ഒരാള് എപ്പോഴും ചമഞ്ഞു നടക്കുന്നുണ്ട്. സരോജിനി എഴുതി
3: അത് വ്യത്യാസമുണ്ട്. മീനാക്ഷിക്ക് ആണായിട്ടും പെണ്ണായിട്ടും അതന്നെ അല്ലേ ഉള്ളൂ. അയാൾക്ക് നല്ല ശമ്പളം, എങ്ങനെ വേണമെങ്കിൽ നടക്കാലോ.
4: അച്ഛൻ വരാറില്ലേ?
1: വന്നിട്ട് ഇഷ്യേ ഇനി വരുവാവോ? അവിടെ ഒരു ഉർവശി കൊണ്ടിട്ടുണ്ട് പണിക്ക്. അച്ഛനെ മയക്കിട്ടുണ്ടാവുന്ന അക്കരെ മുത്തശ്ശി പറയണേ.
4: ജാനൂട്ടിയുടെ വർത്താനം കേൾക്കാൻ നല്ല രസാണ്. ഓ, അത് മറന്നു. ഇത് ജാനൂട്ടിക്ക് തരണം വെച്ചിട്ട് പോക്കറ്റിലിട്ടതാ.
1: ഞാനീ വഴിക്കാ വരാന്ന് എങ്ങനെ അറിയാം?
4: ഇവിടുന്ന് കണ്ടില്ലെങ്കിൽ മടക്കം വീട്ടിൽ കയറിയിട്ട് തരണം നിശ്ചയിച്ചിരുന്നു.
1: പാലക്കാടിന് വാങ്ങിയതാ?
4: വേറെയും ചിലത് വാങ്ങണം എന്ന് വിചാരിച്ചു. ഒരു ചിത്രകഥ, കുട്ടികൾക്കുള്ള മാസിക, അടുത്ത ആഴ്ച ആവട്ടെ.
1: പഠിക്കുന്ന തിരക്കില് എങ്ങനെയതൊക്കെ ഓർമ്മ വെച്ച് വാങ്ങണ?
4: എന്ത് തിരക്കായാലും ജാനൂട്ടിയുടെ കാര്യം ഓർമ്മിക്കാണ്ടിരിക്കോ? എനിക്ക് ആകപ്പാട് ഇവിടെയുള്ള കമ്പനി ജാനൂട്ടി അല്ലേ.
1: നാളെയും ചൂണ്ടിടാൻ വരുവോ?
4: ചെലപ്പോ. നടന്നോളൂ.
5: സ്കൂൾ വിട്ട നേരെ വീട്ടിൽ വന്നൂടെ. നീ എന്തിനാ ഈ പറമ്പിൽ ചുറ്റി നടക്കണേ?
1: ഞാൻ ചെറുജടുത്ത് എങ്ങട്ടാ?
5: മേലക്കടത്തിൽ ടി വി കൊണ്ടുവന്നിട്ടുണ്ട് അത്രേ. ഞാനും വരട്ടെ, പോയി കുളിച്ച് വല്ലതും കഴിച്ചിരുന്ന് പഠിക്കും.

0: ജോമോളുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു ജാനകിക്കുട്ടി. ആ കഥാപാത്രം അവർക്ക് സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്തു. അതിനുശേഷം വന്ന സിനിമകളിൽ ഓരോന്നും ജോമോളിലെ അഭിനേത്രിയുടെ മറ്റൊരു മുഖമാണ് പ്രേക്ഷകർ കണ്ടത്. 1998 പുറത്തിറങ്ങിയ സ്നേഹം, ജയറാമും ബിജു മേനോനും പ്രധാന കഥാപാത്രങ്ങളായ ഈ കുടുംബ ചിത്രത്തിൽ ജോമോൾ അവതരിപ്പിച്ച കഥാപാത്രം നിഷ്കളങ്കതയും ആത്മാർത്ഥതയും നിറഞ്ഞതായിരുന്നു. വലിയ സംഭാഷണങ്ങളെക്കാൾ ചെറിയ ഭാവങ്ങളിലൂടെയാണ് അവർ കഥാപാത്രത്തെ ജീവിപ്പിച്ചത്. കുടുംബ ബന്ധങ്ങളുടെ ആഴവും സ്നേഹത്തിന്റെ നന്മയും പറയുന്ന ചിത്രത്തിൽ ജോമോളുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു.
1: വെറുതെ തോന്നുക നിനക്ക്, മണ്ടത്തരങ്ങളെ തലയെ തെളി. അവരൊക്കെ തീരുമാനിക്കണം തന്നെയാ ശരി. ഒട്ടാരം പോലത്തെ വീടും കാറും ഒക്കെ അത്ര അമ്മൂന് ശിവന് ഒരുക്കണത്.
2: ഇതുകൂടെ കഴിക്കൂ എന്റെ കുട്ടിയെ, ഒരു പിടിയല്ലേ ഉള്ളൂ.
3: വയറ് പൊട്ടാറായി.
2: സാരില്ല, വായതർക്കും.
3: ഇന്ന് പകൽപൂരത്തിന് വടക്കേലെ ഓമനക്കുട്ടേട്ടൻ ആനപ്പുറത്ത് കയറിയിത്രേ. ഗമയിലുള്ള ഇരിപ്പൊന്ന് കാണണ്ടായിരുന്നു.
2: നീ ഇതൊക്കെ എങ്ങനെയാ അറിയണേ?
3: മണികടന്റെ വിസ്താരല്ലേ, കേട്ട കൊതിയാവും. ഓ, വെടിക്കെട്ടിന് മുമ്പിലുണ്ടാവും.
2: പപ്പൻ ഇത്തവണ കാവിലേക്ക് പോയിട്ടേ ഉണ്ടാവില്ല. പൂരത്തിന് മുമ്പിൽ ഇറങ്ങാറുള്ള കുട്ടിയാ.
3: പാവം പപ്പേട്ടൻ, തിരിവെക്കണ കണ്ടു സന്ധിക്ക്. ഒറ്റക്കിങ്ങനെ
2: എന്ന് തുടങ്ങിയ ബദ്ധപ്പാടാ കുട്ടിയുടെ. സഹിച്ച് സഹിച്ച് ഇല്ലാണ്ടായി. എന്നാലും ഇങ്ങനൊരു വിധിയെ.
3: ഒന്നും കഴിച്ചിട്ടും കൂടി ഉണ്ടാവില്ല.
2: കുറച്ച് ചോറ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പഠിക്കൽ പോയി നോക്കാം. ആരെങ്കിലും വന്നു വെച്ചാ കൊടുത്തു വിടായിരുന്നു.
4: Oh.

0: சண்டை நடக்க. இப்ப கட்டிலுக்கு பின்ன
1: കാണാൻ പറ്റുന്ന ഒരിടത്ത് അമ്മേനെ
0: കുറച്ച് കാപ്പി തരട്ടെ നിനക്ക്. ഇന്ന് നമ്മൾ പട്ടിണി കേട്ടോ. ആ കടയിൽ ഊണ് തീർന്നു, കുടിക്കും.
2: പപ്പേട്ടന് മേലെന്താ ചെളി മണ്ണൊക്കെ?
0: അത് അതൊന്നുമില്ല, നമ്മുടെ നാടല്ലേ, മനുഷ്യന്മാരുടെ ഓരോ തമാശ. എല്ലാ തമാശയ്ക്കും നമ്മളെ ചിരിച്ചോളന്നില്ലല്ലോ.
2: പപ്പേട്ട ഒക്കെ മനസ്സിലാവണുണ്ട് കേട്ടോ, എനിക്ക് വേണ്ടിയാ പപ്പേട്ട.
0: നീ വേണ്ടാത്ത ഓരോന്ന് ഇത് കുടിക്കേ. എന്നും എന്തെങ്കിലൊക്കെ സഹിക്കാൻ വേണം പപ്പന്റെ ജീവിതത്തിൽ. ഇനി അത് നീയാണെങ്കിൽ ദൈവത്തിന്റെ തീരുമാനാന്ന് കരുതിക്കോളാം.
2: എന്തുണ്ടായത്?
0: വടക്കേടത്ത് മുറ്റത്ത് തോറ്റെങ്കിൽ ഇനി അതെവിടെയാവാം?
2: വേണ്ട, ഇനി പപ്പട്ടിനെ എവിടെയും തോറ്റുവിടാം.
0: ഞാനൊന്ന് ജയിക്കട്ടെ ഇവിടെയെങ്കിലും. പപ്പേട്ടൻ ഒരു ചരട് കെട്ടട്ടെ നിന്റെ കഴുത്തില്.
2: വേണ്ട, അത് വേണ്ട, വേണ്ട പപ്പേട്ട. ആർക്കും വേണ്ട, തന്നെ
0: എനിക്ക് വേണം. പപ്പന്റെ മനസ്സും സ്നേഹവും മനസ്സിലാക്കാതെ വലിച്ചെറിഞ്ഞ് തോൽപ്പിച്ചു പോയ എല്ലാരും ജയിക്കാൻ, ജീവിക്കാൻ സമ്മതിക്കാത്ത ലോകത്തിന് ജീവിച്ചൊന്ന് കാണിച്ചു കൊടുക്കാൻ എനിക്ക് വേണം. എന്റെ പണിക്കുട്ടിയെ മനസ്സ് നിറയെ മതിയാവുകളെ സ്നേഹിക്കാൻ എനിക്ക് വേണം. എന്റെ പണിക്കുട്ടിയെ വേണ്ടെന്ന് പറയോ, പറയോ മണിക്കുട്ടി. അവിടേക്കൊന്ന് നോക്കൂ, എന്താ കാണുന്നു? അച്ഛന് സമ്മതാവില്ലേ മണിക്കുട്ടി?
2: ആവൂല, എനിക്ക് സമ്മതമല്ല. ഇവിടെ അല്ലാതെ എവിടെ കിടന്നാലും എനിക്കറിയാം പപ്പേട്ടന് മനസ്സുറങ്ങൂലാന്ന്. ഇക്കാലം വരെ ഓടിയതൊക്കെ ഈ വീടും ഇവിടെയുള്ളവരെ നിലനിർത്താനല്ലേ. അത് നഷ്ടപ്പെട്ടു നിൽക്കണം പപ്പേട്ടനെ കാണണ്ട.

0: കടക്കാരി രാവിലെ ബി ജെ പിക്കാരുടെ ജാഥയിൽ കയറി വന്ന അവരെ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ ഇപ്പൊ കിഴക്കോട്ടെ ഒറ്റത്തിരിച്ചില്ല. പിന്നെ ഈ ജാഥ പറഞ്ഞവര് വെയിറ്റ് ചെയ്തു, അതാ ലേറ്റ് ആയത്.
1: ഇങ്ങനെ എല്ലാവരുടെയും ജാഥ കയറി ഇറങ്ങിയാ അവരൊന്നും പറയില്ലേ?
0: പറയും, അവര് പറഞ്ഞാക്ക ഞാനും വെയിറ്റ് പറയും.
1: ഈ ഉണ്ണിയുടെ ഒരു കാര്യം, എന്താ അങ്ങോട്ട് പോണേ?
0: വീട്ടിലേക്ക് ഇപ്പൊ പോണ്ട, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്.
1: എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ?
0: മനസ്സിൽ നന്മ മാത്രമുള്ള കുട്ടിയാ നീയ്. നിന്നെ പിരിയാന്ന് പറയുമ്പോ ഈ എന്നെ തന്നെ കേറി മുറിക്കുന്ന പോലെ എനിക്ക്. ഇപ്പൊ നീയും എനിക്ക് നഷ്ടപ്പെടണം, അതാവും വിധി. ഈ നഷ്ടവും ഞാൻ സഹിച്ചേ പറ്റൂ.
1: ഇങ്ങനെ വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉണ്ണിയേട്ടനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഉണ്ണിയേട്ടന്റെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ, ഞാൻ കാത്തിരുന്നോളാം.
0: എത്ര കാലം എന്ന് വിചാരിച്ച കാത്തിരിക്കാൻ വേണ്ട.
1: എന്നായാലും എപ്പോഴായാലും നമ്മൾ ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവുമല്ലോ, അത് മതി എനിക്ക്.
0: ഇല്ല, അതുണ്ടാവില്ല. ഒരു മൺതരിയെ പോലും താങ്ങാനുള്ള ശക്തി എനിക്കില്ല ഇപ്പോ. ഈ അവസ്ഥയില് നീ എനിക്കൊരു ഭാരമാണ്. ഒഴിഞ്ഞു പോയേ പറ്റൂ.

0: കൂടെ ഞങ്ങളോട് ക്ഷമിക്കണം. എന്റെ മോനെ ഇങ്ങ് വിട്ടു തരണം. ഇത്രയും നാൾ ഉണ്ണിയേട്ടന്റെ വിധവാന്ന് പറഞ്ഞെങ്കിലും ഞാൻ കഴിഞ്ഞു. ഇനി ഞാൻ എങ്ങനെയാ കഴിയേണ്ടത്? പറ കുട്ടി തന്നെ പറ.
1: അവൾക്കൊന്നും പറയാൻ കഴിയില്ല. ഓമയ
0: ഉണ്ണിക്ക് വേണ്ടി ജനിച്ച പെണ്ണ്, ഞാനല്ല. നിങ്ങൾക്കിടയിൽ ഒരു തടസ്സമായിട്ട് ഞാൻ വരില്ല.
2: ഒരാളുടെ കണ്ണീര് വീഴ്ത്തിയിട്ട് ഈ വീട്ടിലാരും സന്തോഷിക്കാറില്ല. ജീവനും ത്യാഗം ചെയ്യുന്നവർ ആ പഞ്ചാബികൾ. ആരക്കുമല്ല അവൾക്കും. അവളും ത്യാഗം ചെയ്യട്ടെ.
0: മനസ്സിലെ സങ്കടം പറഞ്ഞൊന്ന് കരയാൻ പോലും വയ്യ അതിന്. അതിനെ വിട്ടിട്ട് നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടിട്ട് പോണത്? ഈ കുടുംബത്തിന്റെ മുഴുവൻ ശാപം വാങ്ങിട്ട് നമുക്കൊന്നും നേടണ്ട. ഉണ്ണിയേട്ടനെ ഞാൻ ശാപിക്കില്ല, ഞങ്ങൾ ആരും ശാപിക്കില്ല. ഇനി നിങ്ങൾ ആരെയും വിഷമിപ്പിക്കില്ല. ഇതുവരെ വേഷവും കേട്ടില്ല. ആ മിണ്ടാപ്രാണിക്കൊരു ജീവിതം കൊടുത്ത എന്റെ മനസ്സിൽ ഉണ്ണിയേട്ടൻ ഇനിയും വലുതാവുകയുള്ളൂ. നിറഞ്ഞ മനസ്സോടെ ഞാനീ പറയണം.
3: ഹാസ്യചിത്രത്തിലും കഥാപാത്രത്തിന്റെ ഗൗരവം നഷ്ടപ്പെടുത്താതെ അഭിനയിക്കാൻ കഴിയുന്ന നടിയാണെന്ന് ജോമോൾ തെളിയിച്ചു. അതിനുശേഷം യുവതലമുറ ഏറ്റെടുത്ത മറ്റൊരു ചിത്രത്തിലേക്ക്, നിറം. 1999 പുറത്തിറങ്ങിയ കമലിന്റെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബോബനും ശാലിനിയും ജോമോളും ഒന്നിച്ച ചിത്രം. സൗഹൃദവും പ്രണയവും തെറ്റിദ്ധാരണകളും

0: കോർത്തിണക്കിയ ഈ സിനിമയിൽ ജോമോൾ അവതരിപ്പിച്ച കഥാപാത്രം കഥയ്ക്ക് നിർണായകമായ വഴിത്തിരിവുകൾ സമ്മാനിക്കുന്ന ഒന്നായിരുന്നു. മിതത്വമുള്ള അഭിനയവും സ്വാഭാവികമായ സംഭാഷണ ശൈലിയും കഥാപാത്രത്തെ കൂടുതൽ വിശ്വസനീയമാക്കി.
1: ഫ്രണ്ട് ബാംഗ്ലൂർക്ക് പോയില്ലേ, അതാ ഫ്യൂസ് പോയ ബൾബ് പോലെ ഇരിപ്പ്.
2: എന്താ ഈ അവർ ക്ലാസ് കിട്ടിയത്?
1: ഏയ് ഒന്നുമില്ല, വർഷം എന്താ കറങ്ങ?
2: അത് ഒന്നുമില്ല, എന്നോട് കുറച്ചു നേരം സംസാരിക്കാൻ വിരോധമുണ്ട് എബിക്ക്. എനിക്ക് ക്യാൻറ്റീനിൽ പോയി ഒരു കപ്പ് കുടിക്കാം.
1: എനിക്ക് വേണ്ട, വർഷം പോയി കുടിച്ചിട്ട് വരൂ.
2: അയ്യേ എനിക്കും വേണ്ട, വെറുതെ സംസാരിക്കാൻ.
1: എനിക്ക് സംസാരിച്ചോളൂ,
2: ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം നമുക്ക്. ഇന്ന് ആദ്യമായിട്ടാ എബി ഒന്ന് തനിച്ച് കിട്ടുന്നത്. എബി ഇരിക്കേ, നമുക്ക് ബെസ്റ്റ് വിഷസ് നടന്നിട്ടാ സോന പോയത്. തിരിച്ചു വരുമ്പോ പറയാൻ ഒരു സർപ്രൈസ് ഉണ്ടാവണമെന്നും പറഞ്ഞു. എബി എന്തോ ആലോചിക്കുകയാണ്.
1: ഒന്നുമില്ല,
2: യു മിസ് ഹർ അല്ലേ? അത്രയ്ക്ക് ഇഷ്ടമാണ് ആ കൂട്ടുകാരിയെ.
1: വർഷയ്ക്ക് ഊഹിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ.
2: അതുകൊണ്ടാണോ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്?
1: ഞാൻ അവോയ്ഡ് ചെയ്യുന്നില്ലല്ലോ, വർഷയ്ക്ക് വെറുതെ തോന്നിയതാവും.
2: എന്നും മുതലേ ഞാൻ എബിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് എനിക്കറിയില്ല. ആദ്യമൊക്കെ ഡൗട്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഇടയ്ക്ക് ഓർക്കും, സോന ആവാൻ ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്ന്. ഞാനൊരു കാര്യം തുറന്നു ചോദിച്ചോട്ടെ, ഈ ഫ്രണ്ട്ഷിപ്പ് വെറും ചാടയല്ലേ? ലോകത്തിൽ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇങ്ങനെ ഫ്രണ്ട്സ് മാത്രമായിട്ട് കഴിയാൻ പറ്റില്ല. എപ്പോഴെങ്കിലും മനസ്സ് നാടും, അല്ലെങ്കിൽ ഒന്ന് കാണാതാവുമ്പോഴേക്കും ഇങ്ങനൊരു ഫീലിംഗ്, ഇങ്ങനെ ഈ ടെൻഷൻ ഒരിക്കലും ഉണ്ടാവില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാതെ എബി സോനയെ സ്നേഹിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്തിനാ വേറൊരു കാരണവുമില്ലാതെ എൻ്റെ ഇഷ്ടം എബി കണ്ടില്ലെന്നടിക്കുന്നത്? സോനയോട് തോന്നുന്നത് വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ ഇഷ്ടം എബി തിരിച്ചറിയും, എനിക്ക് ഉറപ്പുണ്ട്. അതെന്നായാലും അതുവരെ ഞാൻ കാത്തിരിക്കും.
0: യുവത്വത്തിന്റെ ആഘോഷമായ നിറം ഇന്നും മലയാളികൾ ആവേശത്തോടെ കാണുന്ന ചിത്രമാണ്. അതിലെ ജോമോളുടെ കഥാപാത്രവും ആ ഓർമ്മകളുടെ ഭാഗമാണ്.

0: ടി സാർ വന്നിരിക്കുകയാണ്. എം ടി സാർ, ഒന്ന് നമുക്ക് ആരാണ് എം ടി സാർ, ആരാണ് ഹരിഹരൻ സാർ? വിനീത് വിനീത് പറഞ്ഞ പോലെ എം ടി സാറിനെ കാണുമ്പം എന്റെ ആറ്റിറ്റ്യൂഡ് പറയാം. ആ ഓക്കെ ഹരിഹരൻ സാർ, ഓക്കെ അതായിരുന്നു എന്റെ ആറ്റിറ്റ്യൂഡെന്ന് പറയായിരുന്നു, പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എം ടി സാർ വരുന്നു, അപ്പൊ എനിക്ക് എന്റെ കൺസേൺ ആണല്ലോ ഇമ്പോർട്ടൻറ്റ്, അതും കമ്മല്. ഞാൻ ഓടി എം ടി സാറിന്റെ അടുത്ത്, സാർ എന്റെ കാതിൽ കമ്മലിടാൻ പറ്റത്തില്ല, അപ്പൊ എനിക്ക് സ്റ്റിക്ക് ചെയ്യുന്ന കമ്മല് വേണം. ആ എം ടി സാറിന്റെ അടുത്ത് ഞാനേ അത് പറഞ്ഞത് സാർ. അപ്പം എന്ന് സ്വന്തം ജാനകിക്കുട്ടിയുടെ സെറ്റിൽ വരുമ്പോ എന്നോട് പറഞ്ഞു, നിന്റെ ഏറ്റവും വലിയ എം ടി സാറിനെ കാണുമ്പോൾ എം ടി സാർ തന്നെ ആലോചിച്ചിട്ടുണ്ട്, ഇത് ആരാണ് എന്റെ അടുത്ത് വന്നിട്ട്. അതും വേറെ ഒന്നുമല്ല, ക്യാരക്ടർ ഒന്നുമല്ല പറഞ്ഞത്, എന്റെ കമ്മൽ. ഒട്ടിക്കുന്ന കമ്മൽ സാർ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതെല്ലാം അൾട്ടിമേറ്റ്ലി ഹരിഹരൻ സാർ ത്രൂ ആണല്ലോ പോകുന്നത്. അപ്പം നടരാജണ്ണന്റെ അടുത്ത് പറഞ്ഞ ഒട്ടിക്കുന്ന
1: കമ്മല്,
0: ആ പ്രസ്സിംഗ് കമ്മല് അതായിരുന്നു എനിക്ക്.
2: പ്രിയ ശ്രോതാക്കളെ, ജോമോളുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല, അടുത്ത താരസ്വരത്തിലൂടെ തുടർന്നു കേൾക്കാം.
3: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
4: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
5: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

അവതരണത്തിലും നാടകങ്ങളോട് പൊതുവെയും ബാലകളോട് പ്രത്യേകിച്ചും സമാനതകൾ ഏറെ ഉണ്ടാകാറുണ്ട്. സിനിമയും നാടകവും തമ്മിലുള്ള താരതമ്യ പഠനമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൂത്തും കൂടിയാട്ടവും കഥകളിയും ഓട്ടംതുള്ളലും കഥാപ്രസംഗവും നാടകവുമെല്ലാം മലയാള സിനിമകളിൽ നാം ഏറെ കണ്ടിട്ടുണ്ട്. മാത്രമല്ല, സിനിമകളിൽ തന്നെ സിനിമാ ചിത്രീകരണത്തിൻ്റെ വിശേഷങ്ങളും നാം കണ്ടിട്ടുണ്ട്. മലയാള സിനിമകളിലെ നാടക അവതരണങ്ങളെക്കുറിച്ചാണ് ഇന്ന് മധുരഗീതങ്ങളിൽ അന്വേഷിക്കുന്നത്.

നാടകത്തിന്റെ റിഹേഴ്സലുകളും നാടക അവതരണവും രസകരമായും ആക്ഷേപഹാസ്യത്തോടുകൂടിയും വളരെ ഗൗരവമായും ചിത്രീകരിക്കപ്പെട്ട സിനിമകൾ നമുക്ക് ധാരാളമുണ്ട്. അത്തരം ചില സിനിമകളിലെ നാടക സന്ദർഭങ്ങളിലെ ഗാനങ്ങളാണ് ഇന്ന് മധുരഗീതങ്ങളിൽ. നടൻ എന്ന പേരിൽ 2013 ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. പേര് സൂചിപ്പിക്കും പോലെ തന്നെ നാടകവുമായി ബന്ധപ്പെട്ടാണ് കഥയുടെ മുന്നോട്ട് പോക്ക്. ഡോക്ടർ മധു വാസുദേവ് രചന നിർവഹിച്ച്, ശരത്, പ്രവീൺ വി ദേവ്, രാഹുൽ ആർ നാഥ്, ലക്ഷ്മിപ്രിയ എന്നിവർ പാടിയ ഒരു ഗാനം. ഔസപ്പച്ചൻ്റെ സംഗീതം. ഉത്സവപ്പറമ്പുകളിലെ ദീപങ്ങളെല്ലാം അണഞ്ഞ് ചുകുപ്പ് യവനിക ഉയരുമ്പോൾ പൊതുവെ കേൾക്കാറുള്ള ഒരു അവതരണ ഗാനത്തിൻ്റെ ശൈലിയിൽ സർഗവേദികളെ സ്വർഗഭൂമികളെ യവനിക ഞൊറിയുകയായി ജീവിത മുഖപടമെഴുതുകയാണ്.

ചിത്രയുടെ മനോഹര ശബ്ദത്തിലുള്ള ഈ ഗാനം മലയാള സിനിമാസ്വാദകർ ഒരിക്കലും മറക്കാനിടയില്ല. 1993 ഭരതൻ സംവിധാനം ചെയ്ത ചമയം എന്ന സിനിമ. മുരളിയും മനോജ് കെ ജയനും നാടക അഭിനേതാക്കളായി പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ സിനിമയിൽ ജോൺസന്റെ സംഗീതത്തിൽ കൈതപ്രത്തിൻ്റെ രചനയിൽ മനോഹരമായ ഗാനങ്ങളുണ്ട്. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ.

മലയാള സിനിമാ ലോകത്ത് നാടക പശ്ചാത്തലമുള്ളവർ ഏറെയുണ്ട്. നെടുമുടി വേണുവും ഭരത് ഗോപിയുമൊക്കെ അവരിൽ ആദ്യകാലത്തെ പ്രധാനികളാണ്. ഭരത് ഗോപി, ജലജ, മമ്മൂട്ടി, നെടുമുടി വേണു, ശ്രീനിവാസൻ, വേണുനാഗവള്ളി, ജഗതി ശ്രീകുമാർ, തിലകൻ, ക്യാപ്റ്റൻ രാജു, കുട്ടിയടത്ത് വിലാസിനി തുടങ്ങിയവർ അഭിനയിച്ച ഒരു സിനിമ യവനിക. 1982 കെ ജി ജോർജിൻ്റെ സംവിധാനത്തിലാണ് സിനിമ പുറത്തിറങ്ങിയത്. ഒന്നിലധികം ഗാനങ്ങൾ നാടകവുമായി ബന്ധപ്പെട്ടതാണ്. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് എം ബി ശ്രീനിവാസൻ ഈണം നൽകി. യേശുദാസും സെൽമ ജോർജും സംഘവും പാടിയ ഗാനം. നാടകാവതരണത്തിൻ്റെ ആമുഖമായി നാം കേൾക്കാറുള്ള അവതരണ ഗാനം. ഭരതമുനിയൊരു കളം വരച്ചു, ഭാസകാളിദാസർ കരുക്കൾ വെച്ചു.

മമ്മൂട്ടി നായകനായി ഭരതൻ സംവിധാനം ചെയ്ത സിനിമയാണ് പാഥേയം. മമ്മൂട്ടിയോടൊപ്പം ഭരത് ഗോപിയും ചിപ്പിയും ശശികലയും നെടുമണി വേണു, ലാലു അലക്സ് തുടങ്ങിയവരും അഭിനയിക്കുന്നുണ്ട്. കൈതപ്രത്തിൻ്റെ രചനക്ക് ബോംബെ രവി ഈണം നൽകി. യേശുദാസും ചിത്രയും ആലപിച്ച മനോഹര ഗാനങ്ങൾ ഈ സിനിമയിലുണ്ട്. ഒരു നാടക സംഗീത ശില്പത്തിൻ്റെ അവതരണത്തിൽ നാം കേട്ടൊരു ഗാനം, അന്ധകാരം അനാഥ ദുഃഖം മൂടി നിൽക്കും ശൂന്യത. ആലാപനം യേശുദാസ്. കൈതപ്രത്തിൻ്റെ രചന ബോംബെ രവിയുടെ സംഗീതം.

2008 പുറത്തിറങ്ങിയ ഷേക്സ്പിയർ എം എ മലയാളം എന്ന സിനിമ നാടകരചനയും നാടക അവതരണവും ഇതിവൃത്തമാക്കിയുള്ളതാണ്. അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം നൽകി. സതീഷ് ഭട്ട്, വിദ്യ എന്നിവർ പാടിയ ഗാനം. യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം

ജയറാമിന് മുഖ്യ കഥാപാത്രമായി രാജസേനൻ സംവിധാനം ചെയ്ത സിനിമയാണ് കനകസിംഹാസനം. ഒരു നാടക ട്രൂപ്പിലെ പ്രധാന അഭിനേതാവായ കഥാപാത്രം ഒരു കൊട്ടാരത്തിൽ അകപ്പെടുകയും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമാണ് കനകസിംഹാസനത്തിൻ്റെ കഥ. ശാകുന്തളമാണ് നാടകം. ജയറാമും കാർത്തികയുമാണ് അഭിനേതാക്കൾ. രാജീവ് ആലുങ്കലിൻ്റെ വരികൾക്ക് എം ജയചന്ദ്രൻ്റെ ഈണം, യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. പ്രിയതമേ ശകുന്തളേ, പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ.

കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

ഒരു സംഭവകഥയുടെ ഇതിവൃത്തം പിൻപറ്റിക്കൊണ്ട് 2015 പുറത്തിറങ്ങിയ സിനിമയാണ് എന്ന് നിന്റെ മൊയ്തീൻ. പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, പാർവതി തിരുവോത്ത്, ലേന കുമാർ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. ചങ്ങമ്പുഴയുടെ കവിതയ്ക്ക് രമേശ് നാരായണന്റെ ഈണത്തിൽ ജയചന്ദ്രനും ശില്പരാജും പാടിയ ഗാനം. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ പ്രാണനായക പ്രാണനായക.

സംഗീത സംവിധായകനായി മോഹൻലാൽ എത്തുന്ന ഒരു സിനിമയാണ് 2000 പുറത്തിറങ്ങിയ സിബി മലയിലിന്റെ ദേവദൂതൻ. കൈതപ്രത്തിന്റെ രചന, വിദ്യാസാഗറിന്റെ സംഗീതം, ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയ ഗാനം പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ താ

മലയാള സിനിമകളിലെ നാടകത്തിൻ്റെ വേരുകൾ തേടി പോകുമ്പോൾ നാം ഒരിക്കലും മറക്കാത്തൊരു പേരാണ് ഉർവശി തിയേറ്റേഴ്സ്. മന്നാർ മത്തായിയും സംഘവും നടത്തുന്ന ആ നാടക കമ്പനിയെക്കുറിച്ചും അതിൻ്റെ പൊല്ലാപ്പുകളെക്കുറിച്ചും ഒന്നിലധികം സിനിമകളിലൂടെ സിദ്ദിഖ് ലാൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. 1995 പുറത്തിറങ്ങിയ മന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന സിനിമയിലെ ഒരു ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷിൻ്റെ സംഗീതം, യേശുദാസും ചിത്രയും സംഘവും പാടിയത്. പാൽസരണികളിൽ കാൽസരമഴകൾ, പുൽക്കുടികളിലെ പനിമണികൾ.

ദിലീപ് ചിത്രങ്ങളിലും നാടക പശ്ചാത്തലമുള്ള രംഗങ്ങളുണ്ട്. 2011 അക്കു അക്ബർ പുറത്തിറക്കിയ വെള്ളരിപ്രാവിന്റെ ചങ്ങാതിയിൽ ദിലീപും കാവ്യമാധവനും അഭിനയിക്കുന്ന ഒരു നാടകരംഗം. ശരത് വയലാറിന്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ ഈണം, കബീർ, ശ്രേയ ഘോഷാൽ എന്നിവർ ആലപിക്കുന്നു. 17 പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ്.

2007 പുറത്തിറങ്ങിയ കഥ പറയുമ്പോൾ എന്ന ശ്രീനിവാസൻ സിനിമയിലും ഒരു നാടകരംഗമുണ്ട്. മമ്മൂട്ടി അഭിനയിക്കുന്ന ഒരു നാടകരംഗം. ഗിരീഷ് പുത്തഞ്ചിയുടെ വരികൾ എം ജയചന്ദ്രൻ ഈണം നൽകി വിനീത് ശ്രീനിവാസനും ശ്വേതാമോഹനനും ആലപിച്ച ഗാനം. മാമ്പുള്ളിക്കാവിൽ മരതകക്കാവിൽ മണിക്കൊന്ന കണി വെച്ച് തമ്പുരാട്ടി.

സിനിമകളിലെ നാടകരംഗങ്ങളിൽ പലപ്പോഴും പുരാണങ്ങളാണ് ഇതിവൃത്തമാവുക. പുരാണങ്ങളിൽ തന്നെ ശാകുന്തളവും ശകുന്തളയും ദുഷ്യന്തനും തമ്മിലുള്ള പ്രണയസല്ലാപം അവതരിപ്പിക്കുന്ന ഒരു രംഗമുണ്ട് മോഹൻലാലിൻ്റെ ഗാന്ധർവം എന്ന സിനിമയിൽ. 1993 പുറത്തിറങ്ങിയ ഈ സിനിമയിൽ കൈതപ്രമാണ് ഗാനരചന നിർവഹിച്ചത്. സംഗീതം SP വെങ്കടേഷ്, MG ശ്രീകുമാറും സുജാത മോഹനനും പാടിയത്. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ, ആരോടും പറയരുതീ പ്രേമത്തിന് ജീവരഹസ്യം.

0: നാടക പശ്ചാത്തലമുള്ള ഒട്ടേറെ രംഗങ്ങളുള്ള സിനിമകൾ മലയാളത്തിൽ ധാരാളമുണ്ട്. അവയിൽ ഏതാനും സിനിമകൾ മാത്രമാണ് ഇവിടെ പരാമർശിച്ചത്. ഇതോടെ ഇന്നത്തെ മധുരഗീതങ്ങൾ ഇവിടെ സമാപിക്കുന്നു.
1: മധുരഗീതങ്ങൾ

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. '1983 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിയിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത മോഹനും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കടകം 15, ഹിജറ വർഷം 1447, സഫർ 16, ശകവർഷം 1948, ശ്രാവണം 9, 2026 ജൂലൈ 31 വെള്ളിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.